കൊച്ചിയിലെ ഒരു ടെക് സ്റ്റാർട്ടപ്പിൽ ഡിസൈനറായി ജോലി ചെയ്യുന്ന രാഹുൽ സോഷ്യൽ മീഡിയയിലെ വലിയ ഇൻഫ്ലുവൻസേഴ്സിന്റെ ലക്ഷക്കണക്കിന് ലൈക്കുകൾ കണ്ട് സ്വന്തം കഴിവിൽ സംശയിച്ച് കരിയർ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. ഇതറിഞ്ഞ അവന്റെ ടീം ലീഡർ താൻ 10 വർഷം മുൻപ് ചെയ്ത വളരെ സാധാരണമായ ഒരു ഡിസൈനുകളുടെ ഒരു പഴയ ഫോൾഡർ അവനെ കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, വർഷങ്ങളുടെ കഠിനാധ്വാനം കൊണ്ട് മറ്റുള്ളവർ നേടിയെടുത്ത ഫിനിഷിംഗ് പോയിന്റുമായി നിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിനെ ഒരിക്കലും കമ്പയർ ചെയ്യരുത്. ഓരോരുത്തരുടെയും വളർച്ചയ്ക്ക് അവരുടേതായ സമയമുണ്ട്. ആ വാക്കുകൾ അവന്റെ ചിന്ത മാറ്റിമറിച്ചു. അവൻ മറ്റുള്ളവരിലേക്ക് നോക്കുന്നത് നിർത്തി ദിവസവും സ്വന്തം ജോലി മെച്ചപ്പെടുത്താൻ മാത്രം ശ്രദ്ധിക്കാൻ തുടങ്ങി. അങ്ങനെ ആ സ്റ്റാർട്ടപ്പിലെ ഏറ്റവും മികച്ച ക്രിയേറ്ററായി അവൻ മാറി. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് June 7 കൊല്ലവർഷം 1201 ഇടവം 24 ഞായറാഴ്ച. ഇന്ന് ലോക ഭക്ഷ്യസുരക്ഷാ ദിനം. എല്ലാ വർഷവും June 7 ലോക ഭക്ഷ്യസുരക്ഷാ ദിനമായി ആചരിക്കുന്നത്. സുരക്ഷിതമല്ലാത്ത ഭക്ഷണം കഴിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുകയും ഭക്ഷ്യജന്യ രോഗങ്ങളെ തടയുകയും ചെയ്യുക എന്നതാണ് ഈ ദിനത്തിന്റെ പ്രധാന ലക്ഷ്യം. ഭക്ഷണം ഉൽപ്പാദിപ്പിക്കുന്നത് മുതൽ അത് നമ്മുടെ പാത്രങ്ങളിൽ എത്തുന്നവരെയുള്ള എല്ലാ ഘട്ടങ്ങളിലും പൂർണ്ണമായ സുരക്ഷ ഉറപ്പാക്കേണ്ടത് അത്യാവശ്യമാണ്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: ചെറിയ
1: വലിയ വർത്തമാനം.
0: ഹായ് ഹലോ നമസ്കാരം, വെരി ഗുഡ് ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു ചെറിയ വലിയ വർത്തമാനം ഓൺ ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം വിത്ത് മീ ആർജെ അനൂഷ. അപ്പോൾ ചെറിയ വലിയ വർത്തമാനത്തിന്റെ സമയമാണ് ഇനി അങ്ങോട്ട് 7 മണി മുതൽ 10 മണി വരെ. അപ്പൊ ഇന്നത്തെ ദിവസത്തിന്റെ

പ്രത്യേകത എന്താന്ന് ആദ്യം തന്നെ പറയാം. ഇന്ന് ലോക ഭക്ഷ്യ സുരക്ഷാ ദിനമാണ്. അപ്പൊ അതിനോടനുബന്ധിച്ച് ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഈ ഒരു ചെറിയ വലിയ വർത്തമാനത്തിലൂടെ നമുക്ക് കേട്ടറിയാനുണ്ട്. ഒരു സ്പെഷ്യൽ ഗസ്റ്റും നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ആദ്യം തന്നെ എല്ലാ പ്രിയപ്പെട്ട ലിസണേഴ്സിനും ഒരു അട്ടിപൊളി സൺഡേ വിഷയിക്കുകയാണ്. ഇന്ന് ജൂൺ 7th. അപ്പൊ മനോഹരമായ ഒരു പ്രഭാതത്തിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. എന്തായാലും ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളുമായിട്ട് ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും 10 മണിവരെ. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: പുതുപുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്റ്റഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കോമ്പസ് ഗ്ലോബൽ സ്കൂൾ, വളകം.

ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: സൊല്ലാത വാർത്തകൾ സുവയാനവേ, അർത്ഥത്തിൽ അവെ മറ്റും അഴകാണവേ. സൊല്ലുക്കുലുന്നെ സുരുക്കിവിട മനമില്ലേ, അളവില്ല ഉണർവുകളെ അരപ്പക്കത്തിൽ അടത്തി വെക്കും ആശയും ഇരുന്നതില്ലേ. ഉന്നെറ്റി പറപ്പിൽ എൻ വിരൽ തൊടുമ്പോതും, ഉൻ കഴുത്തിൽ പരവി എൻ മൂച്ചു സുടുമ്പോതും, ഉൻ ഉയരെയെടുത്ത് ഞാൻ മുത്തമിടുമ്പോതും, പൊരുന്തുകൊള്ള എൻ പേരൻപേ. സൊല്ലാത വാർത്തകൾ സുവയാണവേ, അർത്ഥത്തിൽ അവിമട്ട്.

0: ശരിയാ?
1: വലിയ വർത്തമാനം.
2: നമസ്കാരം, വെരി ഗുഡ് ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു ചെറിയ വലിയ വർത്തമാനം വിത്ത് മീ ആർ ജെ അനുഷ. അപ്പോൾ എന്തായാലും നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത, ഇന്ന് ജൂൺ 7 ലോക ഭക്ഷ്യ സുരക്ഷാ ദിനമാണ്, വേൾഡ് ഫുഡ് സേഫ്റ്റി ഡേ ആണ്. ആക്ച്വലി സുരക്ഷിതമായ ഭക്ഷണം ആരോഗ്യകരമായിട്ടുള്ള ഒരു ഭാവിക്ക് ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു കാര്യമാണല്ലേ. അപ്പോൾ എന്തായാലും ഈ ഒരു സന്ദേശവുമായിട്ട് നമ്മൾ ഈ ഒരു ഡേ സെലിബ്രേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എത്രത്തോളം സുരക്ഷിതമാണ്, നമ്മുടെ അടുക്കളയിലും അതുപോലെ തന്നെ ഹോട്ടലുകളിലും ഒക്കെ ഭക്ഷണം കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മുടെ മനസ്സിലിങ്ങനെ തെളിഞ്ഞു വരുമല്ലേ. അപ്പൊ ഇത്തരം സുപ്രധാനമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാനായിട്ട് ഇന്ന് നമ്മുടെ ഈ ഒരു ചെറിയ വലിയ വർത്തമാനം എന്ന പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യുന്നത് വേറെ ആരുമല്ല, കൊട്ടാരക്കര ഫുഡ് സേഫ്റ്റി ഓഫീസർ ആയിട്ടുള്ള നിഷ റാണി എസ് ആണ്. ഹായ് മാം, നമസ്കാരം, വെൽക്കം ടു ദി ഷോ.
3: നമസ്കാരം.
2: നമസ്കാരം. ഓക്കെ മാം, അപ്പോൾ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത ഞാൻ എന്റെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഇന്ന് വേൾഡ് ഫുഡ് സേഫ്റ്റി ഡേ ആണ്. എനിക്ക് ആദ്യം തന്നെ ചോദിക്കാനുള്ളത്, സാധാരണ ജനങ്ങൾ ഈ ഭക്ഷ്യവസ്തുക്കൾ വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്?
3: അതായത് നമ്മൾ പുതിയ ഫുഡ് പാക്കറ്റ് വാങ്ങിക്കുമ്പോൾ പ്രധാനമായിട്ടും ആ പാക്കറ്റിൽ നമ്മൾ നമ്മുടെ ആവശ്യത്തിനുള്ള സാധനമാണോ, അതായത് നമ്മൾ ആഗ്രഹിക്കുന്ന സാധനം, നമ്മൾ ഏത് സാധനമാണ് വാങ്ങുന്നത് എന്ന് ഉറപ്പുവരുത്തേണ്ടത് അത്യാവശ്യമാണ്. അതായത് പാക്കറ്റിന്റെ ലേബലിൽ ഭക്ഷ്യവസ്തുവിന്റെ പേരുണ്ടോ എന്ന് മെയിനായിട്ട് ശ്രദ്ധിക്കുക. അതേപോലെ പാക്കറ്റിലെ നിർമ്മാണ തീയതി, അതേപോലെ കാലാവധി, എന്തുവരെ നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളത് പരിശോധിക്കേണ്ടതാണ്. പിന്നെ നമ്മൾ വാങ്ങുന്ന പാക്കറ്റിൽ മറ്റ് കേടുപാടുകൾ ഒന്നും ഇല്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം.
2: പിന്നെ
3: നമ്മള് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ലൈസൻസ് അഥവാ രജിസ്ട്രേഷൻ സ്ഥാപനങ്ങൾക്ക് കൊടുക്കുന്നുണ്ട്. അപ്പൊ ആ സ്ഥാപനത്തിന്റെ ഈ മരുപത്രി യൂണിറ്റിന്റെ ഒക്കെ ഫുഡ് സേഫ്റ്റി ലൈസൻസ് അല്ലെങ്കിൽ രജിസ്ട്രേഷൻ ആ പാക്കറ്റിൽ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുക. അതുപോലെ നമുക്ക് വിശ്വസനീയമായ കടകളിൽ നിന്ന് മാത്രം വാങ്ങാൻ ശ്രദ്ധിക്കുക. അതേപോലെ അസ്വാഭാവികമായിട്ടുള്ള നിറം, അതേപോലെ മണം, രുചി എന്നിവ ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായും ഒഴിവാക്കുക. പിന്നെ നമ്മൾ തണുപ്പിച്ച് ഉപയോഗിക്കേണ്ട ഭക്ഷ്യവസ്തുക്കളാണെങ്കിൽ ശരിയായ താപനിലയിലാണ് അത് സൂക്ഷിച്ചിരിക്കുന്നത് എന്ന് ഉറപ്പുവരുത്തുക. അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പരമാവധി ശ്രദ്ധിക്കുക. പിന്നെ വെജ് ഉൽപ്പന്നങ്ങളാണെങ്കിൽ വെജ് രോഗം, അപ്പൊ അത് കുറെ കാര്യങ്ങളുണ്ട്. അത്യാവശ്യമായിട്ട് നോക്കേണ്ടത് ഇതാണ്, ഇതുവരെ ഉപയോഗിക്കാമെന്നുള്ളതും അതുപോലെ അതിന്റെ മറ്റ് കേടുപാടുകളൊന്നും ഇല്ല എന്നുള്ളതും നമ്മൾ ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് സാധാരണയായിട്ട് പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത്.
2: ഓക്കെ ഓക്കെ.

ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.

0: ഇനി അറിവും ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
1: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ് എം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: ചെറിയ
1: വലിയ വർത്തമാനം.
0: വെൽക്കം ബാക്ക് ടു ചെറിയ വലിയ വർത്തമാനം വിത്ത് മീ ആർജെ അനൂഷ. അപ്പോൾ ഇന്ന് ലോക ഭക്ഷ്യസുരക്ഷാ ദിനമാണ്. അതിനോടനുബന്ധിച്ച് ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരാനായിട്ട് ജോയിൻ ചെയ്യുന്നത് കൊട്ടാരക്കര ഫുഡ് സേഫ്റ്റി ഓഫീസർ ആയിട്ടുള്ള നിഷ മാമാണ്. ഈ ഭക്ഷ്യസ്ഥാപനങ്ങളിൽ പരിശോധനകൾ എങ്ങനെയാണ് നടത്തുന്നത്, അതിനെ പറ്റിയിട്ട് ആക്ച്വലി സാധാരണ ജനങ്ങൾക്കൊരു അവബോധം ഉണ്ടാകണമെന്നില്ല. അപ്പൊ അതെങ്ങനെയായിരിക്കും?
2: നമ്മുടെ ഓരോ നിയോജക മണ്ഡലത്തിലും ഓരോ ഭക്ഷ്യസുരക്ഷാ ഓഫീസറാണ് ഉള്ളത്. അപ്പൊ അവരുടെ സർക്കിൾ പരിധിയിൽ നിന്നുകൊണ്ട് അവർ പരിശോധനകൾ റുട്ടീനായിട്ട് നടത്തുന്നുണ്ട്. അതുപോലെ നമ്മള് നമ്മുടെ ഏതെങ്കിലും സ്ഥാപനത്തിൽ കംപ്ലൈന്റുമായി ബന്ധപ്പെട്ട് പരിശോധനകൾ നടത്താറുണ്ട്. അതേപോലെ നമ്മുടെ ബഹുമാനപ്പെട്ട ഭക്ഷ്യസുരക്ഷാ കമ്മീഷണറുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ, അതുപോലെ അസിസ്റ്റന്റ് കമ്മീഷണറുടെ ഉത്തരവിന്റെ

0: സംസ്ഥാനത്തിലുമൊക്കെ നമ്മൾ ഒരുപാട് കമ്പയിൻ സ്ക്വാഡുകള് അതേപോലെ സ്പെഷ്യൽ സ്ക്വാഡുകളൊക്കെ നടത്തുന്നുണ്ട്. മറ്റു ഡിപ്പാർട്ട്മെന്റുകളുമായി സഹകരിച്ചുകൊണ്ട് കമ്പയിൻ സ്ക്വാഡുകൾ നടത്തി വരുന്നുണ്ട്. അപ്പൊ അത് നമ്മൾ അങ്ങനെ റുട്ടീനായിട്ട് ഒരുപാട് പരിശോധനകൾ നടന്നു വരികയാണ്.
1: അപ്പൊ
0: നമ്മൾ പ്രധാനമായിട്ടും സ്ഥാപനത്തിൽ ചെല്ലുമ്പോൾ സ്ഥാപനത്തിന്റെ പൊതുവെയുള്ള ശുചിത്വം, അതേപോലെ ഭക്ഷ്യവസ്തുക്കളുടെ സംഭരണ രീതി, അതേപോലെ ജീവനക്കാരുടെ വ്യക്തി ശുചിത്വം എന്നിവ നമ്മൾ പരിശോധിക്കുന്നു. പിന്നെ പ്രധാനമായിട്ട് നമ്മൾ ചെയ്യുന്നത് സാമ്പിളുകൾ പരിശോധിക്കാൻ എടുക്കുന്നുണ്ട്. ഈ സ്റ്റഡി പർപ്പസിനായിട്ട് സർവേലൻസ് സാമ്പിളുകൾ അത് നമുക്ക് പല വിധത്തിലുണ്ട്. ഞങ്ങളുടെ കുറെ പ്ലാനുകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ഓരോ മന്ത്ലി സർവേലൻസ് കോട്ടകൾ നിശ്ചയിച്ചിട്ടുണ്ട്. അതോടൊപ്പം സ്റ്റാറ്റ്യൂട്ടറി സാമ്പിളുകൾ എടുക്കുന്നുണ്ട്. സ്റ്റാറ്റ്യൂട്ടറി സാമ്പിളുകൾ എടുത്ത് ആ പരിശോധനാ ഫലത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ നിയമ നടപടികൾ സ്വീകരിക്കുന്നത്. അതിന് രണ്ടു വർഷം കൊണ്ട് അഡ്യൂഡിക്കേഷൻ കേസും ഉണ്ട്, പ്രോസിക്യൂഷൻ കേസസും ഉണ്ട്. ആ രീതിയിൽ നമ്മൾ സാമ്പിൾ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ കേസുകൾ ഫയൽ ചെയ്ത് വരുന്നുണ്ട്. പിന്നെ നമ്മൾ സ്ഥാപനത്തിൽ പരിശോധന നടത്തുമ്പോൾ നിയന്ത്രണങ്ങളുടെ തീവ്രത അനുസരിച്ച് റെക്ടിഫിക്കേഷൻ നോട്ടീസ്, അതുപോലെ പിഴ ഈടാക്കുന്നതിനുള്ള നോട്ടീസ്, പിന്നെ ഇംപ്രൂവ്മെന്റ് നോട്ടീസ് ശുപാർശ, അതുപോലെ റെപ്പീറ്റഡ് ഒഫൻസ് ആണെങ്കിൽ ഒരു സ്ഥാപനത്തിന് വീണ്ടും വീണ്ടും നമ്മൾ പരിശോധനയിൽ പലവിധ ന്യൂനതകൾ കണ്ട് നമ്മൾ റെക്ടിഫിക്കേഷൻ കൊടുത്തു, അതേപോലെ പിഴ ഈടാക്കി പിന്നെ ഇംപ്രൂവ്മെന്റ് കൊടുത്തു, അങ്ങനെ പലവിധ നോട്ടീസുകൾ കൊടുത്തിട്ടും ആ ന്യൂനതകൾ പരിഹരിച്ചിട്ടില്ല എങ്കിൽ നമ്മൾ അഡ്യൂഡിക്കേഷൻ കേസ് ഫയൽ ചെയ്യാനുള്ള നടപടിയിലേക്ക് നീങ്ങുന്നുണ്ട്. അങ്ങനെ ഒരു പിന്നെ സ്ഥാപനത്തിന്റെ നിയമലംഘനങ്ങൾ നടത്തിയാല് അവരുടെ ലൈസൻസ് സസ്പെൻഷൻ തുടങ്ങിയ നിയമ നടപടികളും മുന്നോട്ട് പോകുന്നതാണ്.
1: ഓക്കെ, അപ്പോ ഭക്ഷ്യസുരക്ഷാ ദിനവുമായിട്ട് ബന്ധപ്പെട്ട് ഇനിയും ഒരുപാട് ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് കേട്ടറിയാനുണ്ട്. ഈ ഒരു ചെറിയ വലിയ വർത്തമാനം എന്ന പ്രോഗ്രാമിലൂടെ ഒരു കുട്ടി ബ്രേക്കാണ്. സ്റ്റേ ട്യൂൺഡ്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pere Pardon's Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
2: Vishal Opticals, Mithamaya Nirakkil Kannadakalude Vipulamaya Shekharam, Lotus Road Private Bus Stand-inu Sameepam, Pulaman, Kottarakara.
3: Pudhupudhan padana reethikal, Wi-Fi connected digital class murikal, Antarashtra nilavaramulla English speaking campus thudangiya pratheekathakalulla Kollam ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ.
2: കോമ്പസ് ഗ്ലോബൽ സ്കൂൾ, വാളകം.

0: ശരിയാ?
1: വലിയ വർത്തമാനം.
2: യെസപ്പോ ചെറിയ വലിയ വർത്തമാനത്തിൽ നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നത് കൊട്ടാരക്കര ഫുഡ് സേഫ്റ്റി ഓഫീസറായിട്ടുള്ള നിഷാമാവാണ്. ഈ സ്കൂൾ ക്യാൻറ്റീനുകളിലും അതുപോലെ തന്നെ ഈ ഹോസ്റ്റലുകളിലുമൊക്കെ ഭക്ഷ്യ സുരക്ഷ ഉറപ്പാക്കാനായിട്ട് ഇപ്പൊ നിലവിൽ എന്തെല്ലാം മാർഗനിർദ്ദേശങ്ങളാണുള്ളത്?
3: നമ്മള് സ്കൂൾ ക്യാൻറ്റീൻ ഹോസ്റ്റലുകളില് സ്പെഷ്യൽ സ്ക്വാഡ്സ് രൂപീകരിച്ച് നമുക്ക് പരിശോധന നടത്തി വരുന്നുണ്ട്.
2: ഓക്കെ.
3: പ്രധാനമായിട്ടും അവിടെ നമ്മള് നോക്കുന്നത് ശുദ്ധജലത്തിന്റെ ലഭ്യതയാണ്. അപ്പം പ്രധാനമായും വാട്ടർ അനാലിസ് റിപ്പോർട്ട് അവര് കരുതിയിരിക്കണം. അതേപോലെ അടുക്കളയിൽ ഉപയോഗിക്കുന്ന പാത്രങ്ങളും അതിന്റെ പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക. പിന്നെ ഭക്ഷണ സുരക്ഷിതമായ താപനിലയിൽ പാചകം ചെയ്യുകയും സൂക്ഷിക്കുകയും ചെയ്യുക. കാലാവധി കഴിഞ്ഞ ഭക്ഷ്യവസ്തുക്കൾ ഉപയോഗിക്കാതിരിക്കുക. പിന്നെ ജീവനക്കാർക്ക് ഭക്ഷ്യസുരക്ഷാ പരിശീലനങ്ങൾ നൽകുന്നുണ്ട്. അതിനകത്ത് പിന്നെ നമ്മള് ചെയ്യുന്ന ഒരു ഇതെന്ന് പറയുന്നത് ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളില് ഭക്ഷണ സംസ്കാരങ്ങൾ ശീലം മെച്ചപ്പെടുത്തുന്നതിനായിട്ട് നമ്മുടെ സർക്കാരിന്റെ ഒരു പദ്ധതി ഈട്രൈഡ് ക്യാമ്പസ് എന്ന് പറയുന്ന ഒരു പദ്ധതി നമ്മുടെ ഹോസ്റ്റൽ ക്യാൻറ്റീനുകളിലൊക്കെ നടപ്പിലാക്കി വരുന്നുണ്ട്. പിന്നെ ജീവനക്കാരി കൃത്യമായ ആരോഗ്യ പരിശോധന നടപ്പിലാക്കുക. പിന്നെ ഈ വരുന്ന സ്റ്റോക്ക് രജിസ്റ്റർ കീപ്പ് ചെയ്യുക. വരുന്ന സ്ഥാപനങ്ങളുടെ വാറന്റി പരിശോധിക്കുക. പിന്നെ ഫെസിലിറ്റി ലൈസൻസ് രജിസ്ട്രേഷൻ അങ്ങനെ കീപ്പ് ചെയ്യുക. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ അവർക്ക് നിർദ്ദേശം കൊടുക്കുന്നുണ്ട്.
2: ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഈ പരിശോധനകൾ നടത്തി വരുന്നുണ്ടെന്ന് മാം പറഞ്ഞു. അപ്പൊ നമ്മുടെ ഈ കൊട്ടാരക്കര ഏരിയയിൽ തന്നെ ആണെങ്കിലും അത്തരത്തിൽ ഏതെങ്കിലും സ്കൂൾ ക്യാൻറ്റീനുകൾ അല്ലെങ്കിൽ ഹോസ്റ്റലുകളിലും ഒക്കെ ആണെങ്കിലും ഇതുപോലെ എന്തെങ്കിലും ഒരു ഫോൾട്ട് വന്നതായിട്ട് പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ടോ?
3: വന്ന ന്യൂനതകൾക്ക് നമ്മൾ ഇംപ്രൂവ്മെന്റ് നോട്ടീസ് ശുപാർശ ചെയ്തിരുന്നു. അപ്പൊ ആ ന്യൂനതകൾ പരിഹരിച്ച് അവര് നമ്മള് പിന്നെ റീഇൻസ്പെക്ഷൻ നടത്തുകയും പുനഃപരിശോധനയിൽ ന്യൂനതകൾ പരിഹരിച്ചതായി ഉറപ്പിക്കുന്ന അടിസ്ഥാനത്തിൽ ഫയൽ ക്ലോസ് ചെയ്തിട്ടുള്ളത്.
2: യെസ്. അപ്പോൾ എന്തായാലും ഇനിയും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ കേട്ടറിയാനുണ്ട്. ഒരു ചെറിയ ബ്രേക്കിലേക്ക് പോവുകയാണ്. കീപ് ലിസണിംഗ് ടു ആസ്ട്രേ ഫ്രം 19 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
1: വീട് റെനോവേഷൻ നടക്കുമ്പോ നിങ്ങൾക്ക് എന്താ ഒരു ടെൻഷൻ ഇല്ലാത്ത?
2: വർഷങ്ങളുടെ പാരമ്പര്യമുള്ള നമ്മുടെ YS ആർഡേഴ്സ് ഉള്ളപ്പോ എന്തിനാ ടെൻഷൻ?
3: ഇനി ടെൻഷൻ വേണ്ട. ഇന്റീരിയർ എക്സ്റ്റീരിയർ പെയിന്റിംഗ്, വാൾപേപ്പേഴ്സ്, വാട്ടർ പ്രൂഫിംഗ്, വുഡ് സൊല്യൂഷൻസ്, കൊട്ടാരക്കരയിൽ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS അടുത്തുണ്ട്.
1: YS ഹാർഡ്വെയർസ്, ട്രിവാൻഡ്രം റോഡ്, പുലമൺ, കൊട്ടാരക്കര. ഫോൺ 9446002151.
3: YS ഉള്ളപ്പോൾ വൈ വറി.
0: വിമലഹൃദയ ഇംഗ്ലീഷ് മീഡിയം ആൻഡ് ലിറ്റിൽ ബഡ്സ് പ്ലേ സ്കൂളിലേക്ക് 2026-27 വർഷത്തിലേക്കുള്ള പ്ലേ സ്കൂൾ LKG UKG കൂടാതെ 1 മുതൽ 4 വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു. വിമലഹൃദയ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, ലോട്ടസ് റോഡ്, പുലമൺ, കൊട്ടാരക്കര.

0: ചെറിയ
1: വലിയ വർത്തമാനം
0: കേട്ടുകൊണ്ടിരിക്കുന്നത് ചെറിയ വലിയ വർത്തമാനമാണ്. വിത്ത് മീ ആർജി അനുഷ, എന്നോടൊപ്പം കൊട്ടാരക്കര ഫുഡ് സേഫ്റ്റി ഓഫീസർ ആയിട്ടുള്ള നിഷാമാണ്. ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ പണ്ടത്തെ അപേക്ഷിച്ച് ഈ ഓൺലൈൻ ഫുഡ് ഡെലിവറി സേവനങ്ങൾ അത് വർദ്ധിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ഭക്ഷ്യ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ ഈ ഒരു കാര്യത്തിൽ ഓൺലൈൻ ഫുഡ് ഡെലിവറി എന്തെല്ലാം വെല്ലുവിളികളും നേരിടുന്നുണ്ട്?
2: ഓൺലൈൻ ഫുഡിൽ ഡെലിവറി പ്രധാനമായും ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോമിലാണ്. അത് സെൻട്രൽ ഫുഡ് സേഫ്റ്റി ഓഫീസറാണ് അത് ഇതിന്റെ കൈകാര്യം ചെയ്യേണ്ട ആള്. ഇതിലെ പ്രധാന പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ഭക്ഷണത്തിന്റെ താപനില നിലനിർത്തലാണ് ഒരു പ്രധാന പ്രശ്നം. അതുപോലെ ഗതാഗത സമയം ആ ഒരു സമയത്തൊരു വൈകുന്നത് ബാധിക്കുന്നുണ്ട്. പിന്നെ മലിനീകരണ സാധ്യത, പിന്നെ ഈ പാക്കേജിങ്ങിന്റെ സുരക്ഷ ഉറപ്പുവരുത്തുക, പിന്നെ ഉപഭോക്താവിന് ഭക്ഷണം വൈകുന്നത് മൂലമുള്ള ഗുണനിലവാര കുറവ്, അങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് അത്. നമ്മള് ഉപഭോക്താവ് വരുന്ന ആ പാക്കേജിനകത്ത് നമ്മള് എപ്പോഴും ആ പിന്നെ പ്രത്യേക ഫുഡിന്റെ ഐറ്റത്തില് കൺസ്യൂമറിന് ആ ഒരു ടൈം പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ടത് അത്യാവശ്യമാണ്. നമുക്ക് വരുന്ന പാക്കറ്റ് എപ്പോഴാണ് അത് പാക്ക് ചെയ്തത് അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്തത്, എത്ര സമയത്തിനുള്ളിൽ നമുക്ക് കഴിക്കാം എന്നുള്ള നിബന്ധന അതിനകത്ത് ഉണ്ടോ എന്ന് ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്.
0: ഓക്കെ ഓക്കെ ഓക്കെ. ഇപ്പോൾ ഈ ഭക്ഷ്യസുരക്ഷ സംബന്ധിച്ചിട്ട് നമ്മൾ പൊതുജനങ്ങൾക്കും പരാതികൾ ഉണ്ടാകാം, ഉണ്ടായിട്ടുള്ളവരുണ്ടാകാം, പക്ഷെ അതെങ്ങനെ നൽകണം എന്നുള്ളൊരു അവബോധം പലർക്കും അങ്ങനെ ഉണ്ടാകത്തില്ല. അപ്പൊ അതെങ്ങനെ പൊതുജനങ്ങൾക്ക് പരാതികൾ നൽകാൻ സാധിക്കും?
2: പൊതുജനങ്ങൾക്ക് പല രീതിയിൽ നമുക്ക് ഇപ്പം പരാതികൾ നൽകാവുന്നതാണ്. അതിനകത്ത് ഫുഡ് സേഫ്റ്റി അതോറിറ്റിയുടെ ഫുഡ് സേഫ്റ്റി കണക്ട് ആപ്പ് വഴി നമുക്ക് പരാതി നൽകാവുന്നതാണ്. അതേപോലെ ഹെൽപ്പ് ലൈനിലൂടെ പരാതി നൽകാം. പിന്നെ പ്രാദേശിക ഭക്ഷ്യസുരക്ഷാ ഓഫീസറുടെ നേരിട്ട് സമീപത്ത് ഫോൺ വഴിയോ മെയിൽ വഴിയോ നൽകാവുന്നതാണ്. നമ്മുടെ സൈറ്റിനകത്ത് ഫോൺ നമ്പരും അഡ്രസ്സും മെയിൽ ഐ ഡി എല്ലാം അവൈലബിൾ ആണ്. അതുപോലെ ഓൺലൈൻ പോർട്ടലിലൂടെയും നമുക്ക് പരാതി തെളിവ് സഹിതമൊക്കെ ഹാജരാക്കി നൽകാവുന്നതാണ്.
0: ഓക്കെ, അപ്പോൾ ഭക്ഷ്യസുരക്ഷാ ദിനവുമായിട്ട് ബന്ധപ്പെട്ട് ഇനിയും ഒരുപാട് ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് കേട്ടറിയാനുണ്ട്. ഈ ഒരു ചെറിയ വലിയ വർത്തമാനം എന്ന പ്രോഗ്രാമിലൂടെ ഒരു കുട്ടി ബ്രേക്കാണ്. സ്റ്റേ ട്യൂൺഡ്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
1: കെട്ടിട നിർമ്മാണം ഇനിയൊരു പ്രശ്നമേയല്ല. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS മെറ്റൽസ് ഉള്ളപ്പോൾ YS മെറ്റൽസ് ലോകോത്തര നിലവാരമുള്ള സിമെന്റ്, സ്റ്റീൽ, GI പൈപ്പ്, റൂഫിംഗ് മെറ്റീരിയൽസ് എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു. YS മെറ്റൽസ്, ട്രിവാൻഡ്രം റോഡ്, പുലമൺ, കൊട്ടാരക്കര. ഫോൺ 9446322151.
2: പുതുപുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്റ്റഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കോമ്പസ് ഗ്ലോബൽ സ്കൂൾ, വാളകം.

0: ശരിയാ
1: വലിയ വർത്തമാനം.
0: വെൽക്കം ബാക്ക് ടു ചെറിയ വലിയ വർത്തമാനം വിത്ത് മീ ആർജെ അനൂഷ. അപ്പോൾ ഇന്ന് ലോക ഭക്ഷ്യസുരക്ഷാ ദിനമാണ്. അതിനോടനുബന്ധിച്ച് ഒരുപാട് ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരാനായിട്ട് ജോയിൻ ചെയ്യുന്നത് കൊട്ടാരക്കര ഫുഡ് സേഫ്റ്റി ഓഫീസർ ആയിട്ടുള്ള നിഷ മാം ആണ്. ഇപ്പോൾ മെയിനായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് പണ്ട് കാലഘട്ടത്തിൽ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ മിക്ക പാക്കറ്റ് ഭക്ഷ്യ സാധനങ്ങൾ നമ്മൾ വാങ്ങിക്കുന്ന സമയത്ത് അതിലെ ഈ ഒരു മായം മിക്കപ്പോഴും മിക്ക ആളുകളും പരാതി പറഞ്ഞ് കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം അത് എല്ലാവർക്കും കണ്ടെത്താനായിട്ട് അറിയണമെന്നില്ല. ഇത് കണ്ടെത്താനായിട്ട് ഉപഭോക്താക്കൾക്ക് ചെയ്യാനാകുന്ന ലളിതമായിട്ടുള്ള പരിശോധനകൾ എന്തൊക്കെയായിരിക്കും?
2: അത് നമ്മളെ ഡാർക്ക് എന്ന് പറയുന്ന ഒരു പരിശോധന പദ്ധതിയാണ്. അത് ഡിറ്റക്ഷൻ ഓഫ് അഡൾട്രേഷൻ ടെക്നിക്സ് ആണ്. അതുവഴി നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് അതിനകത്ത് എന്തെങ്കിലും മായം ചേർത്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കാവുന്നതാണ്. ഉദാഹരണമായി ഇപ്പൊ മഞ്ഞൾപ്പൊടി നമ്മൾ വെള്ളത്തിൽ കലക്കി നോക്കുമ്പോൾ അസ്വാഭാവികമായ എന്തെങ്കിലും നിറം പടരുന്നു എങ്കിൽ അതിനകത്ത് മായം ചേർന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം. അതേപോലെ മുളക് പൊടിയിൽ നമ്മൾ വെള്ളത്തിൽ ചേർക്കുമ്പോൾ കൃത്രിമ നിറം ചേർത്തിട്ടുണ്ടെങ്കിൽ അത് വേർപെടുന്നു വരുന്നുണ്ട് എന്ന് നമുക്ക് നിരീക്ഷിക്കാം. അതേപോലെ ഈ പാലിൽ വെള്ളം ചേർത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ മിനിസമുള്ള പ്രതലത്തിൽ ഒരു തുള്ളി പാല് ഒഴിച്ചാല് അത് ശുദ്ധമായ പാല് കരക്കെ ഒഴുകി പോകും. അങ്ങനെയുള്ള രീതിയിൽ നമുക്ക് അതിനെ ഈ ഡാർക്ക് ടെക്നിക്സ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. അത് നോക്കി നമുക്ക് വീട്ടിൽ തന്നെ അത്യാവശ്യം മായം ചേർത്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കാവുന്നതാണ്. ഫർദർ അനാലിസിലൂടെയാണ് വിശദമായ നമുക്ക് അഡൾട്രേഷന്റെ തോത് എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് കണ്ടെത്താൻ സാധിക്കും.
0: ഓക്കെ മാം, യെസ്. അപ്പോൾ എന്തായാലും ഇനിയും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ കേട്ടറിയാനുണ്ട്. ഒരു ചെറിയ ബ്രേക്കിലേക്ക് പോവുകയാണ്. കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ട്രേ ഫ്രം 19 നാടിനൊപ്പം.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
2: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: ചെറിയ
1: വലിയ വർത്തമാനം.
0: യെസ്, അപ്പോ ചെറിയ വലിയ വർത്തമാനത്തിൽ നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നത് കൊട്ടാരക്കര ഫുഡ് സേഫ്റ്റി ഓഫീസർ ആയിട്ടുള്ള നിഷാമാണ്. ഇപ്പൊ ഇന്ത്യയില് നിലവിലുള്ള പ്രധാന ഭക്ഷ്യസുരക്ഷാ നിയമങ്ങൾ എന്തൊക്കെയാണ്?
2: ഭക്ഷ്യസുരക്ഷാ നിയമം പ്രധാനമായിട്ടും നമ്മുടെ ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ് ആക്ട് 2006 ആക്ട് ആണ്. അതേപോലെ ഇതുമായി ബന്ധപ്പെട്ട് ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ് റൂൾസ് ഉണ്ട് 2011. അതേപോലെ ഇതുമായി ബന്ധപ്പെട്ട വിവിധ ചട്ടങ്ങള് ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ് റെഗുലേഷൻസും ഉണ്ട്.
0: നമ്മള് ഭക്ഷണത്തിന് മായം ചേർക്കുന്ന കാര്യം പറഞ്ഞു, അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കളേഴ്സ്, ഇപ്പോ പല ബേക്കറി ഐറ്റംസ് വാങ്ങിക്കുമ്പോഴാണ് അതില് മെയിൻ ആയിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അല്ലേ. അപ്പോ ഈ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കളേഴ്സ് ചേർത്ത ഭക്ഷണങ്ങൾ തിരിച്ചറിയാനായിട്ട് ഈ ഉപഭോക്താക്കൾക്ക് എന്തെല്ലാം സൂചനകൾ നൽകാനായിട്ട് സാധിക്കും?
2: ഈ കൃത്രിമ നിറങ്ങൾ ചേർത്ത ഭക്ഷ്യ വസ്തുക്കൾ നമുക്ക് തിരിച്ചറിയുമ്പോൾ ഈ അസ്വാഭാവികമായ തിളക്കമുള്ള ഉണ്ടെങ്കിലും അതേപോലെ കലി തിരിക്കുമ്പോൾ തന്നെ നിറം കലരുക, വെള്ളത്തിൽ ഒഴുകുമ്പോൾ നിറം വേർപ്പെട്ട് വരിക, പിന്നെ സ്വാഭാവിക ഭക്ഷണത്തിന് സാധാരണ ഇല്ലാത്ത ഒരു ഏകീകൃതമായ നിറം കാണുക എന്നിവയെല്ലാം ഈ നമുക്ക് ഒരു സാധാരണ പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയുന്ന സൂചനകളാണ്. അതേപോലെ മറ്റ് ഇനി ഇങ്ങനെയുള്ള ഭക്ഷ്യവസ്തുക്കളുടെ കൃത്രിമ നിറങ്ങൾ ചേർത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അനാലിസിസ്

കെമിക്കൽ അനാലിസിസ് വഴിയാണ് പ്രധാനമായും ബേക്കറി പ്രൊഡക്റ്റിലൊക്കെ ഒരുപാട് സിന്തറ്റിക് ഫുഡ് കളേഴ്സ് അനുവദനീയമല്ലാത്ത സിന്തറ്റിക് ഫുഡ് കളേഴ്സ് ചേർന്ന് വരുന്നുണ്ട്. അപ്പൊ അതിനെതിരെയൊക്കെ നമുക്ക് ഇപ്പൊ കേസുകളൊക്കെ നിലവിൽ വരുന്നുണ്ട്. കുറെ നമ്മൾ ബോധവൽക്കരണത്തിലൂടെയൊക്കെ ഇപ്പൊ കുറച്ച് കൊണ്ടുവരുന്നുണ്ട്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. പെരേ പാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ് നെടുമങ്ങാട് നെയ്യാറ്റൻകര കൊട്ടാരക്കര കരുനാഗപ്പള്ളി
1: വിശാൽ ഓപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
2: വിശ്വസ്തതയുടെ വേഗതയുമായി 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ. ഏറ്റവും പുതിയ മോഡൽ സ്മാർട്ട് ഫോണുകൾ, മികച്ച ലാപ്ടോപ്പ് മൊബൈൽ സർവീസുകൾ, അതും മറ്റെങ്ങും ലഭിക്കാത്ത കുറഞ്ഞ നിരക്കിൽ 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ, വീനസ് ജംഗ്ഷൻ, കൊട്ടാരക്കര ആൻഡ് കിടക്കേത്തെരുവ്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നമ്മുടെ ദിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ദിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷ വാർത്ത, ദിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ദിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
2: പുതുപുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്റ്റഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കോമ്പസ് ഗ്ലോബൽ സ്കൂൾ, വാളകം.

0: You are listening to Ashraya FM 90. നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വേനൽക്കാലം കഴിഞ്ഞെത്തുന്ന കാലവർഷത്തെ വരവേൽക്കാൻ നമുക്ക് തയ്യാറെടുക്കാം. മഴയ്ക്കൊപ്പം എത്തും മാറാ രോഗങ്ങളും. അതിനാൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ മുൻകൂട്ടി ആരംഭിക്കാം. വീടും പരിസരവും ശുചിയാക്കുക, മാലിന്യ സംസ്കരണത്തിൽ ശ്രദ്ധ പുലർത്തുക, കൊതുകുകൾക്ക് പെറ്റുപെരുക്കാനുള്ള സാഹചര്യം ഇല്ലാതാക്കുക, കിണറുകളും ജലാശയങ്ങളും വൃത്തിയാക്കുക, ശുദ്ധമായ കുടിവെള്ളത്തിനുള്ള സാഹചര്യം സൃഷ്ടിക്കുക. രോഗപ്രതിരോധ പ്രവർത്തനം നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് മഴയെത്തും മുമ്പേ ശുചിത്വം ഉറപ്പാക്കാം, സുരക്ഷ ഉറപ്പാക്കി മഴക്കാലം ആസ്വദിക്കാം.
2: Sagar Media.

0: ചെറിയ
1: വലിയ വർത്തമാനം.
0: വെൽക്കം ബാക്ക് ടു ചെറിയ വലിയ വർത്തമാനം വിത്ത് മീ ആർജെ അനൂഷ. അപ്പോൾ ഇന്ന് ലോക ഭക്ഷ്യസുരക്ഷാ ദിനമാണ്. അതിനോടനുബന്ധിച്ച് ഒരുപാട് ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരാനായിട്ട് ജോയിൻ ചെയ്യുന്നത് കൊട്ടാരക്കര ഫുഡ് സേഫ്റ്റി ഓഫീസർ ആയിട്ടുള്ള നിഷ മാം ആണ്. ഇപ്പൊ എന്തായാലും മഴക്കാലം സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഇപ്പൊ മഴക്കാലമായാലും വേനൽക്കാലത്തായാലും ഈ ഭക്ഷ്യസുരക്ഷയ്ക്ക് പ്രത്യേകമായിട്ടും വെല്ലുവിളികളെ നേരിടാറുണ്ടോ?
2: പ്രധാനമായിട്ടും വേനൽക്കാലത്ത് ഒരു എന്ന് പറയുന്നത് ഉയർന്ന താപനില വരുമ്പോഴും ബാക്ടീരിയ വേഗത്തിൽ വളരെ ഒരു സാഹചര്യം ഉണ്ടാകാറുണ്ട്. പിന്നെ ഈ വെള്ളം നമ്മള് പിന്നെ പുറത്തായ എന്ന് പറഞ്ഞാൽ അൾട്രാവയലറ്റ് റേസ് നേരിട്ട് പതിക്കത്തക്ക രീതിയിൽ പാട്ടടകളിലും മറ്റും ഈ കുടിവെള്ളം കൊണ്ടുപോകുന്ന ഒരു അവസ്ഥയുണ്ട്. അതേപോലെ ഈ കടകളിൽ സൂക്ഷിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അതിനെതിരെ നമ്മള് പ്രത്യേകമായിട്ട് വേനൽക്കാല സ്ക്വാഡ് രൂപീകരിച്ചിരുന്നു. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ വാഹനങ്ങൾക്ക് പിഴയിടാത്തുണ്ടായി. പരമാവധി ശ്രദ്ധിച്ചു തന്നെയാണ് വണ്ടികളിലും കടകളിലും സൂക്ഷിക്കുകയും ഒരു പരിധി വരെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിച്ചിട്ടുണ്ട്.
0: ഓക്കെ, അപ്പൊ മഴക്കാലത്ത് ഏത് തരത്തിലുള്ള വെല്ലുവിളികളായിരിക്കും നേരിടേണ്ടതായിട്ട് വരിക?
2: മഴക്കാലത്ത് ഈ ജലമലിനീകരണം പ്രധാന പ്രശ്നമാണ്. അതേപോലെ ഈർപ്പം കൈ നിൽക്കുന്നത് മൂലം അണുബാധ സാധ്യത വർദ്ധിക്കുന്ന ഒരു സാഹചര്യമാണ്. ഈ കാലയളവിലും ഈ ശുദ്ധജലവും അവരുടെ സംഭരണ രീതിയുമാണ് വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ളത്. ശുദ്ധജലം വർക്കുവരുത്തുക എന്നുള്ളതാണ് നമുക്ക് പ്രധാനമായും ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്.

0: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
1: വിമൽ ഹൃദയ ഇംഗ്ലീഷ് മീഡിയം ആൻഡ് ലിറ്റിൽ ബഡ്സ് പ്ലേ സ്കൂളിലേക്ക് 2026-27 വർഷത്തിലേക്കുള്ള പ്ലേ സ്കൂൾ LKG UKG കൂടാതെ 1 മുതൽ 4 വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു. വിമല ഹൃദയ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, ലോട്ടസ് റോഡ്, മലമൺ, കൊട്ടാരക്കര.
2: ചേട്ടാ, വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങണ്ടേ?
3: ശനിയാഴ്ച വാങ്ങാനേ. അൽജോ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ടല്ലോ.
2: അതേനേ, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട് നമ്മുടെ അൽജോയിൽ.
3: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
4: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പായങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
2: പുതുപുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്റ്റഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ.
1: കോമ്പസ് ഗ്ലോബൽ സ്കൂൾ, വളകം.

0: ചെറിയ
1: വലിയ വർത്തമാനം
0: കേട്ടുകൊണ്ടിരിക്കുന്നത് ചെറിയ വലിയ വർത്തമാനമാണ്. വിത്ത് മീ ആർ ജെ അനുഷ. എന്നോടൊപ്പം കൊട്ടാരക്കര ഫുഡ് സേഫ്റ്റി ഓഫീസർ ആയിട്ടുള്ള നിഷാമമാണ്. എനിക്ക് അടുത്തായിട്ട് ചോദിക്കാനുള്ളത് ഈ ഡിജിറ്റൽ പരാതികൾ നൽകലും അത് അത്തരത്തിലുള്ള സംവിധാനങ്ങൾ പൊതുജനങ്ങൾക്ക് എത്രത്തോളം പ്രയോജനകരമാണ് ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ?
2: ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ ഈ ഡിജിറ്റൽ പരാതികൾ നമുക്ക് എളുപ്പത്തിലും വേഗത്തിലും പരാതി നൽകാൻ കഴിയുന്നുണ്ട്. അതുപോലെ ഈ പരാതിയുടെ പുരോഗതി നമുക്ക് ഓൺലൈനായി നിരീക്ഷിക്കാൻ സാധിക്കുന്നു. പിന്നെ ഫോട്ടോ വീഡിയോ തുടങ്ങിയ തെളിവുകൾ സഹിതം നമുക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. പിന്നെ അധികൃതർക്ക് വേഗത്തിൽ നടപടി സ്വീകരിക്കാൻ സാധിക്കുന്നു. അതേപോലെ പൊതുജനങ്ങളുടെ ഭക്ഷ്യസുരക്ഷാ ബോധവൽക്കരണം വർദ്ധിക്കുകയും ചെയ്യുന്നു.
0: അപ്പൊ ജസ്റ്റ് ഒരു അറിവിന് വേണ്ടിയിട്ട് ചോദിക്കുകയാണ്, മാം ഒരു ഫുഡ് സേഫ്റ്റി ഓഫീസറാണ്, ഒരുപാട് ചെക്കിങ് കാര്യങ്ങളൊക്കെ നടത്താറുണ്ട്. അതുകൊണ്ട് തന്നെ ചോദിക്കുകയാണ്, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ശരിക്കും വന്നാൽ എത്രത്തോളം സുരക്ഷിതമാണ് എന്ന് പറയാൻ പറ്റും?
2: പ്രധാനമായും വ്യക്തി ശുചിത്വം പാലിക്കുക എന്നുള്ളതാണ്.
0: ഓക്കെ,
2: നമ്മൾ വീട്ടിലായാലും മറ്റ് സ്ഥാപനങ്ങളിലായാലും വ്യക്തി ശുചിത്വം പാലിക്കുക, അതുപോലെ നമ്മൾ പാചകം ചെയ്യുന്ന ഏരിയ വൃത്തിയായി സൂക്ഷിക്കുക, കൈകാര്യം ചെയ്യുന്ന രീതി, അതെല്ലാം കുറെ പ്രധാനമാണ്. നമ്മൾ വൃത്തിയായി സൂക്ഷിക്കുക എന്നതാണ്. പിന്നെ പാചകം ചെയ്യുന്ന ഭക്ഷണം, അതേപോലെ പാചകം ചെയ്യാത്ത ഭക്ഷണം എന്നിവ പ്രത്യേകം സൂക്ഷിക്കുക. അതുപോലെ ശരിയായ താപനിലയിൽ വേവിക്കുക. ഭക്ഷണം സുരക്ഷിത ഊഷ്മാവിൽ തന്നെ സൂക്ഷിക്കാൻ ശ്രദ്ധിക്കുക. ശുദ്ധമായ ജലവും അസംസ്കൃത വസ്തുക്കളും ഉപയോഗിച്ച് മാത്രം ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ വീടുകളിലും സ്ഥാപനങ്ങളിലും എല്ലാം നമുക്ക് സുരക്ഷിതമായ ഭക്ഷണത്തിനായി കൈകോർക്കാം എന്നുള്ളതാണ് നമ്മുടെ അനുഭവത്തിൽ നിന്ന് മനസ്സിലാകുന്നത്.
0: ഓക്കെ ഓക്കെ ഓക്കെ യെസ്. അപ്പോൾ എന്തായാലും ഇനിയും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ കേട്ടറിയാനുണ്ട്. ഒരു ചെറിയ ബ്രേക്കിലേക്ക് പോവുകയാണ്. കീപ് ലിസണിംഗ് ടു ആശ്രയ 19 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: പെരെ പാഡൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ് നെടുമങ്ങാട് നെയ്യാറ്റൻകര കൊട്ടാരക്കര കരുനാഗപ്പള്ളി.
2: നമ്മുടെ ഡിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ഡിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷവാർത്ത, ഡിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
3: വിലക്കുറവും ഗുണമേന്മയും ഞങ്ങൾ നൽകുന്ന ഉറപ്പ്.
4: എല്ലാ വീട്ടാവശ്യങ്ങൾക്കും അൽജോ ഒപ്പമുണ്ട്.
5: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. മ്യൂസിക് മപ്പാസ് എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 7 മുതൽ 9 മണി വരെയും എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മുതൽ 12 മണി വരെയും നിങ്ങളുടെ സ്വന്തം ആശ്രയ FM 90.

0: ശരിയാ
1: വലിയ വർത്തമാനം.
0: വെൽക്കം ബാക്ക് ടു ചെറിയ വലിയ വർത്തമാനം വിത്ത് മീ ആർജെ അനൂഷ. അപ്പോൾ ഇന്ന് ലോക ഭക്ഷ്യസുരക്ഷാ ദിനമാണ്. അതിനോടനുബന്ധിച്ച് ഒരുപാട് ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരാനായിട്ട് ജോയിൻ ചെയ്യുന്നത് കൊട്ടാരക്കര ഫുഡ് സേഫ്റ്റി ഓഫീസർ ആയിട്ടുള്ള നിഷ മാം ആണ്. ഇപ്പോൾ എനിക്ക് വേറൊരു കാര്യം കൂടി ചോദിക്കാനുണ്ടായിരുന്നു. അതായത് ഇപ്പോൾ നേരത്തെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ പുറത്ത് നിന്ന് ഭക്ഷണം കഴിക്കുന്ന ആ ഒരു സിസ്റ്റം ഇപ്പോൾ കൂടി വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരോട് ഇപ്പോൾ നമ്മൾ കേൾക്കുന്ന ലിസണേഴ്സും അങ്ങനെ ഉള്ള ആളുകൾ കുറേ ഉണ്ടാകുമായിരിക്കും. വീട്ടിൽ പ്രിപ്പയർ ചെയ്യാൻ സാധിക്കാതെ വരുന്ന ആളുകളുണ്ടാകും, ചിലപ്പോൾ മടി കൊണ്ട് ചെയ്യാൻ സാധിക്കാതെ വരാം. അപ്പോൾ പുറത്ത് നിന്ന് കൂടുതലും ഭക്ഷണം കഴിക്കുന്നവരോട് മാമിന് എന്താണ് പറയാനുള്ളത് ഒരു ഫുഡ് സേഫ്റ്റി ഓഫീസർ എന്ന നിലയിൽ?
2: എന്ന് പറഞ്ഞാൽ നമ്മള് വാങ്ങുന്ന സാധനത്തിന്റെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം ഭക്ഷ്യ വസ്തുക്കൾ വാങ്ങുമ്പോൾ ആ ലേബൽ പരമാവധി ശ്രദ്ധിക്കുക, അതേപോലെ ജങ്ക് ഫുഡ് പരമാവധി ഒഴിവാക്കുക എന്നുള്ളതാണ്. കാരണം ജങ്ക് ഫുഡ് മൂലം ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ നമ്മുടെ ഇന്നത്തെ സാഹചര്യത്തിൽ ഒരുപാട് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് ബോധവൽക്കരണ ക്ലാസ്സുകൾ സ്കൂൾ തലത്തിൽ ഒക്കെ സേഫ് ആൻഡ് ന്യൂട്രീഷൻ പ്രോഗ്രാം അങ്ങനെ പല രീതിയിൽ നമ്മൾ ബോധവൽക്കരണ ക്ലാസ്സുകൾ നടത്തുന്നുണ്ട്. പിന്നെ എന്ന് പറഞ്ഞാല് ശരീര അസ്വസ്ഥതകൾ മുതൽ മരണത്തിന് വരെ കാരണമായേക്കാവുന്നതാണ് നമ്മുടെ ഈ ഭക്ഷ്യത്തിന്റെ രോഗങ്ങൾ എന്ന് പറയുന്നത്. ഈ രോഗം വരാതെ ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലതാണ് സുരക്ഷിത ആഹാരത്തിലൂടെ മെച്ചപ്പെട്ട ആരോഗ്യം നാം ഉറപ്പുവരുത്തുക എന്നുള്ളത്. ഇപ്പം രാജ്യത്തെ ഭക്ഷ്യ സംസ്കാരം മെച്ചപ്പെടുത്തുന്നതിനും അതുപോലെ കുട്ടികളിൽ വഴി അതുവഴി കുട്ടികൾ ഉൾപ്പെടെ ശരിയായ പോഷണം ഉറപ്പാക്കുന്നതിനും ആയിട്ട് നിരവധി പദ്ധതികളാണ് ഭക്ഷ്യസുരക്ഷ ഗുണനിലവാര അതോറിറ്റിയും സംസ്ഥാന സർക്കാരും നടപ്പിലാക്കിയിരിക്കുന്നത്. നമ്മൾ സ്ഥാപനങ്ങളിലെ ഹൈജീൻ റേറ്റിംഗ് നിശ്ചയിച്ച് കൊണ്ട് അതൊരു പോർട്ടലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓരോ സ്ഥാപനങ്ങളിലെ റേറ്റിംഗ് എത്രയാണെന്ന് നമുക്ക് ആ സൈറ്റ് വഴി നമുക്ക് ബോധ്യപ്പെടും. അതേപോലെ ഈ ഭക്ഷ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം നമ്മൾ പോസ്റ്റാക ട്രെയിനിങ് നൽകുന്നുണ്ട്. അങ്ങനെ വിവിധ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നമ്മള് ബോധവൽക്കരണമായാലും അങ്ങനെയെല്ലാം നമ്മൾ നടത്തി വരുന്നുണ്ട്. ഒരുപാട് ലിറ്ററേറ്റി ആക്ടിവിറ്റീസ് നമ്മൾ നടത്തുന്നുണ്ട്. സ്കൂൾ ഞാൻ നേരത്തെ സൂചിപ്പോലെ ലിറ്ററേറ്റി ക്യാമ്പസ്, അതേപോലെ ലിറ്ററേറ്റി സ്കൂള്, പിന്നെ ഈ ആരാധനാലയങ്ങളിലൊക്കെ വിടുന്ന നിർത്തുന്ന ഭക്ഷണം, അതേപോലെ പ്രസ്ഥാനത്തിന്റെ നിലവാരം ഉറപ്പുവരുത്തുക അതിന് വേണ്ടിയിട്ട് ബോം എന്ന് പറയുന്നൊരു പദ്ധതി, തട്ടുകടകളുടെ ശുചിത്വ നിലവാരം മെച്ചപ്പെടുത്തുന്ന ക്ലീൻ സ്ട്രീറ്റ് ഫുഡ് ഹബ്ബ് പദ്ധതി, അങ്ങനെ ഒരുപാട് പദ്ധതികൾ നമ്മൾ നടപ്പിലാക്കി വരുന്നുണ്ട്. അതുവഴി കുറേയൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്ത് പോകാമെന്നുള്ളതാണ്. അതേപോലെ ഭക്ഷ്യസുരക്ഷ എന്ന് പറയുന്നത് എല്ലാവരുടെയും ഉത്തരവാദിത്വമാണ്. സമൂഹത്തിലെ ഏത് പ്രായത്തിലുള്ളവർക്കും ഏത് തരത്തിലുള്ളവർക്കും ഭക്ഷ്യസുരക്ഷയിൽ അവരുടേതായ ഒരു ഉത്തരവാദിത്വവും കർത്തവ്യവും നിറവേറ്റാനുണ്ട്. അപ്പൊ സർക്കാരുകൾ വിവിധ പദ്ധതികൾ നടപ്പിലാക്കി ഉത്തരവാദിത്വം നിറവേറ്റുമ്പോൾ പൗരന്മാരായ നമ്മളും അതിൻ്റെതായ ഉത്തരവാദിത്വമുണ്ട്. ഭക്ഷ്യ സംരംഭകരും ഉപഭോക്താക്കളും എല്ലാവരും ഇത് ഒരുമിച്ച് നിന്ന് കൈകോർത്താലേ നമുക്ക് സുരക്ഷിതമായ ഒരു ഭക്ഷണ രീതി അവലംബിക്കാൻ സാധിക്കുകയുള്ളൂ.
0: തീർച്ചയായിട്ടും. ഓക്കെ മാം, അപ്പൊ എന്തായാലും ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട്, കാരണം ഈ ഒരു സ്പെഷ്യൽ ഡേയിൽ, വേൾഡ് ഫുഡ് സേഫ്റ്റി ഡേയിൽ നമ്മളോടൊപ്പം കുറച്ച് ടൈം സ്പെൻഡ് ചെയ്ത് ഒരുപാട് ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തന്നതിന് ഒരുപാട് ഒരുപാട് നന്ദി നമ്മുടെ ഭാഗത്ത് നിന്നും, അതുപോലെ തന്നെ ആശ്രയ FM 90 ഭാഗത്ത് നിന്നും അറിയിക്കുകയാണ് കേട്ടോ. താങ്ക് യു സോ മച്ച്.
2: ഓക്കെ ഓക്കെ.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര. ഇനി അറിവും ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
1: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

എടുത്തുള്ളത്. അപ്പൊ എന്തായാലും ഇനി അങ്ങോട്ട് കുറച്ചു നേരത്തേക്ക് നമുക്ക് പുതുപുത്തൻ പാട്ടുകൾ കേട്ട് ആസ്വദിക്കാം. അപ്പൊ ആദ്യം തന്നെ നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത് ഡോസ് എന്ന മൂവിയിലെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടാണ് കേട്ടോ. കേൾക്കുമ്പോൾ നമുക്കിങ്ങനെ ഭയങ്കര രസമാണല്ലോ ഇങ്ങനെ കേട്ടിരിക്കാൻ എന്നൊക്കെ തോന്നുന്ന ഒരു പാട്ടാണ്. അനുരാഗ തീ എന്നാണ് ഈ ഒരു പാട്ട് ടൈറ്റിൽ ചെയ്തിട്ടുള്ളത്.

ജെയിംസൺ, ദൃശ്യ, അശ്വിൻ, ജഗദീഷ് എന്നിവരൊക്കെ ലീഡ് റോളിൽ അഭിനയിക്കുന്ന ഒരു സിനിമയാണ് ഡോസ്. അഭിലാഷ് ആർ നായരാണ് ഈ ഒരു സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത്. ആൻഡ് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് മ്യൂസിക് കമ്പോസ് ചെയ്തിട്ടുള്ളത് നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് മ്യൂസിക് ഡയറക്ടർ ആയിട്ടുള്ള ഗോപി സുന്ദർ സാറാണ്. നിതിൻ കെ ചെറിയാനാണ് ഈ ഒരു പാട്ടിന് വേണ്ടിയിട്ടുള്ള ലിറിക്സ് പെൻ ചെയ്തിട്ടുള്ളത്. ആൻഡ് മറ്റൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ പാട്ട് പാടിയിട്ടുള്ളതും ഗോപി സുന്ദർ സാർ തന്നെയാണ് കേട്ടോ. ഭയങ്കര രസമാണ് ഇത് കേട്ടുകൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ പിന്നിലുള്ള ഒരു റീസൺ എന്ന് പറയുന്നത് ഇതിന്റെ ബാക്കിലുള്ള മ്യൂസിക് ഡയറക്ടർ ഗോപി സുന്ദർ സാർ ആയതുകൊണ്ട് തന്നെയാണ്. ബിക്കോസ് ഗോപി സാറിന്റെ പാട്ടുകളൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര രസമാണ്. ഒരു സൈഡിൽ ഭയങ്കര ചില്ലിയാൻ പറ്റുന്ന പാട്ടുകൾ അദ്ദേഹം തരും, ഒരു സൈഡിൽ ഭയങ്കരമായിട്ട് കേട്ടുകൊണ്ടിരിക്കാൻ അല്ലെങ്കിൽ ഇങ്ങനെ ആസ്വദിച്ച് കേട്ടുകൊണ്ടിരിക്കാൻ പറ്റുന്ന പാട്ടുകളും അദ്ദേഹം നമുക്ക് സമ്മാനിക്കാറുണ്ട്. സോ അങ്ങനെ ആസ്വദിച്ച് നമുക്ക് കേൾക്കാൻ പറ്റുന്ന ഒരു ജോണറിലുള്ള പാട്ടാണ് അനുരാഗ തീ എന്ന ഡോസിലെ ഈ ഒരു പാട്ട്. സോ നമുക്ക് സമയം കളയാതെ തന്നെ ആ ഒരു പാട്ട് കേട്ട് കളയാം. നമ്മുടെ സ്വന്തം മ്യൂസിക് മപ്പാസിൽ ലൂട്ടേ ആൻഡ് ബാക്ക് ടു ബാക്ക് ആയിട്ട് ഒരുപാട് ഒരുപാട് നല്ല നല്ല പാട്ടുകളൊക്കെ വരുന്നുണ്ട്. സോ നമുക്കത് കേൾക്കുകയും ചെയ്യണമെങ്കിൽ സ്റ്റേ ട്യൂൺ ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഒപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
2: വിശ്വസ്തതയുടെ വേഗതയുമായി 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ. ഏറ്റവും പുതിയ മോഡൽ സ്മാർട്ട് ഫോണുകൾ, മികച്ച ലാപ്ടോപ്പ് മൊബൈൽ സർവീസുകൾ, അതും മറ്റെങ്ങും ലഭിക്കാത്ത കുറഞ്ഞ നിരക്കിൽ. 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ, വീനസ് ജംഗ്ഷൻ, കൊട്ടാരക്കര ആൻഡ് കിടക്കേ തെരുവ്.

പുതുപുത്തൻ സിനിമകളിലെ പാട്ടുകളൊക്കെയാണ് നമ്മൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ അടുത്തതായിട്ട് കേൾക്കാനായിട്ട് പോകുന്നത് അതിരടിയിലെ ഒരു

നമ്പർ ഹിറ്റ് തന്നെയായിരുന്നു ഈ ഒരു സിനിമ എന്ന് പറയുന്നത്. സോ ഈ സിനിമയിലെ എല്ലാ പാട്ടുകളും അതുപോലെ തന്നെ ഹിറ്റ് ആയിരുന്നു. അതിലെ ഒരു പാട്ടാണ് നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത്. ആൻഡ് ദ സോങ് ഈസ് ടൈറ്റിൽഡ് ആസ് അവരോഹണം.

ടോവിനോ തോമസ്, ബേസിൽ ജോസഫ്, സാരിൻ റിയ എന്നിവരൊക്കെ ലീഡ് റോൾ അഭിനയിച്ചിട്ടുള്ള സിനിമയാണ് അതിലടിയെന്നുള്ളത്. അരുൺ അനിരുദ്ധനാണ് ഈ ഒരു സിനിമ ഡിറക്ട് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള മ്യൂസിക് ഇസ് കമ്പോസ്ഡ് ബൈ ദ വൺ ആൻഡ് ഓൺലി വിഷ്ണു വിജയ്. സുഹേൽ കോയയുടെ വരികളാണ്. ആൻഡ് ഈ പാട്ട് പാടിയിട്ടുള്ളത് നമ്മുടെ ഹരിശങ്കറും വിഷ്ണു വിജയും ചേർന്നുകൊണ്ടാണ്. അപ്പോൾ അവരോഹണം എന്നുള്ള പാട്ടാണ് നമ്മൾ ഇനി നമ്മുടെ മ്യൂസിക് മബാദോടെ കേൾക്കാനായിട്ട് പോകുന്നത്. സോ സമയം കളയാതെ വേഗം നമുക്ക് ആ പാട്ട് കേട്ട് ആസ്വദിക്കാം. ആൻഡ് കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90.9 ഫോം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
1: നമ്മുടെ ദിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ദിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷവാർത്ത, ദിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ദിമോസ് ഫർണിച്ചർ, പുലമൺ കൊട്ടാരക്കര.

രാജേഷ് മുരുകേശൻ കമ്പോസ് ചെയ്ത് ആനന്ദ് അരവിന്ദാക്ഷൻ പാടിയിട്ടുള്ളൊരു പാട്ടാണ് നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത് കേട്ടോ. മോഹൻ രാജയാണ് ഈ ഒരു പാട്ടിന് വേണ്ടിയിട്ടുള്ള ലിറിക്സ് പെന്നി ചെയ്തിട്ടുള്ളത്. ഒരു നൊടി എന്നാണ് ഈ ഒരു പാട്ട് ടൈറ്റിൽ ചെയ്തിരിക്കുന്നത്. ആൻഡ് ദിസ് സോങ് ഈസ് ഫ്രം ദി മൂവി ഹാർട്ടിൻ. സനാന്ത്, മഡോണ, സെബാസ്റ്റിൻ, ഇമയ എന്നിവരൊക്കെ ചേർന്ന് അഭിനയിച്ചിട്ടുള്ള ഒരു സിനിമയാണ് ഹാർട്ടിൻ എന്നുള്ളത്. കിഷോർ കുമാർ ആണ് ഈ ഒരു സിനിമയുടെ ഡയറക്ടർ. നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ രാജേഷ് മുരുകേഷിന്റെ മ്യൂസിക് ആണ്. മുകേഷ് ആണ് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള സിനിമാറ്റോഗ്രാഫി ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ ദിവസമായിരുന്നു ഈ ഒരു സിനിമയിലെ പാട്ട് യൂട്യൂബിൽ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. ആൻഡ് റിലീസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് കൂടിയാണ്. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ട പാട്ട് നമ്മളും കൂടി കേട്ടിരിക്കണ്ടേ മ്യൂസിക് മപ്പാസിലൂടെ. സോ നമ്മൾ ആ പാട്ട് കേൾക്കാൻ പോവുകയാണ് മ്യൂസിക് മപ്പാസിലൂടെ. കീപ് ഓൺ ലിസണിംഗ് ആസ്ട്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം.
2: നമ്മുടെ ദിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ദിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷവാർത്ത, ദിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ദിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.

പറഞ്ഞു വന്നത് സിഗ്മ സ്റ്റൈൽ എന്ന പാട്ടിനെ പറ്റിയിട്ടാണ്. ആൻഡ് ദിസ് സോങ് ഈസ് ഫ്രം ദ മൂവി സിഗ്മ. സന്ദീപ് കൃഷ്ണൻ, ഫറിയ അബ്ദുള്ള എന്നിവരൊക്കെ ചേർന്ന് അഭിനയിച്ചിട്ടുള്ള ഒരു സിനിമയാണ് സിഗ്മ എന്നുള്ളത്. ജസൻ സഞ്ജയ് ആണ് ഈ ഒരു സിനിമ ഡയറക്ട് ചെയ്തിട്ടുള്ളത്. ആൻഡ് ദ മ്യൂസിക് കമ്പോസർ ഓഫ് ദിസ് മൂവി ഈസ് തമൻ എസ്. തമൻ സാറിന്റെ മ്യൂസിക്കുകളൊക്കെ എല്ലാം ഒരു പ്രത്യേക ഭംഗി ഉണ്ടാവും, ഒരു പ്രത്യേക രസം ഉണ്ടാവും. നമ്മളെല്ലാവരും ഒരുപാട് വൈബ് ചെയ്തിട്ടുള്ള പാട്ടുകളൊക്കെ തന്നെയായിരിക്കും. സോ തമൻ എസ് മ്യൂസിക് കമ്പോസ് ചെയ്ത സിഗ്മ എന്ന മൂവിയിലെ സിഗ്മ സ്റ്റൈൽ പാട്ട് നമ്മൾ കേൾക്കാനായിട്ട് പോകുമ്പോൾ ഈ പാട്ട് ആരാ പാടിയിരിക്കുന്നത് എന്ന് നമുക്ക് അറിയണ്ടേ? തമൻ സാറും സ്മൈൽ തുപ്പാക്കീസും എം ജി റൂഡും ചേർന്നുകൊണ്ടാണ് ഈ ഒരു പാട്ട് പാടിയിട്ടുള്ളത്. ഈ ഒരു പാട്ടിനിൽ നമുക്ക് കുറച്ച് കർണാട്ടിക് ഫ്രേസ് ഒക്കെ കേൾക്കാനായിട്ട് പറ്റും. അത് പാടിയിട്ടുള്ളത് വാഗ്ദേവി, പ്രകൃതി, രഞ്ജനി, അദ്വിതീയ എന്നിവർ ചേർന്നുകൊണ്ടാണ് കേട്ടോ. സോ എന്തായാലും നമ്മുടെ യൂട്യൂബ് ട്രെൻഡിങ് ചാർട്ടില് ഇടം നേടിയിട്ടുള്ള സിഗ്മയിലെ സിഗ്മ സ്റ്റൈൽ എന്ന പാട്ട് നമുക്ക് കേൾക്കാം ഓൺ മ്യൂസിക് മപ്പാസ് ഓൺലി ഓൺ ആസ്ട്രിയ FM 90. നാടിനൊപ്പം നാട്ടാർക്കും.

0: ഒപ്പം
1: യെസ് വി ആർ ബാക്ക് ഓൺ മ്യൂസിക് മപ്പാസ് ആൻഡ് ഞാൻ നിങ്ങളെ എല്ലാവരെയും വെൽക്കം ചെയ്യുന്നു ടു ദ ജംഗിൾ എന്താണെന്ന് ഓർത്ത് പേടിക്കൊന്നും വേണ്ട ഇതൊരു സിനിമയുടെ പേരാണ് ആൻഡ് ദിസ് ഇസ് മ്യൂസിക് മപ്പാസ് വിത്ത് മീ ആർ ജെ ലുക്കുട്ടി ഞാൻ പറഞ്ഞു വന്നത് വെൽക്കം ടു ദ

ഓടാൻ പ്രേരിപ്പിക്കും, ഡാൻസ് കളിക്കാൻ പ്രേരിപ്പിക്കും. അങ്ങനെ ഒരു നൊസ്റ്റാൾജിക് എൻവയോൺമെന്റിലേക്ക് നമ്മളെ വലിച്ചിരുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടാണ് വെൽക്കം ടു ദി ജംഗിളിലെ ഉഷ ലംബാക്കർ ഫോർ എവർ എന്ന് പറയുന്ന ഈ ഒരു പാട്ട്. ഈ ഒരു പാട്ടിന്റെ ഒറിജിനൽ കമ്പോസർ ആനന്ദ് രാജ് ആനന്ദ് ആണ് കേട്ടോ. പക്ഷെ ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഈ പാട്ട് റീക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് വിക്രം മോൺട്രോസ് ആണ്. ആൻഡ് പാടിയിട്ടുള്ളത് ആനന്ദ് രാജ് ആനന്ദും റുബായും ചേർന്നുകൊണ്ടാണ്. ഇതിന്റെ ഒറിജിനൽ സിംഗേഴ്സ് ആനന്ദ്

ലിറിക്സ് എഴുതിയിട്ടുള്ളത് ആനന്ദ് രാജ് ആനന്ദ് തന്നെയാണ്. സോ ഇതൊരു നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഒരു പാട്ടാണ്, അതിന്റെ ഒരു ന്യൂവെസ്റ്റ് വേർഷൻ ആണ് വെൽക്കം ടു ദി ജംഗിൾ എന്ന് പറയുന്ന മൂവിക്ക് വേണ്ടിയിട്ട് റീക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു പാട്ട് ഇപ്പൊ നമ്മുടെ യൂട്യൂബ് ട്രെൻഡിങ് ചാർട്ടിൽ ഫസ്റ്റ് പൊസിഷൻ ആണ് നേടിയെടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ ഒരു പാട്ട് കേൾക്കാം. ഓൺ മ്യൂസിക് മപ്പാസ് വിത്ത് മീ ആർ ജി എലിക്കുട്ടി ഓൺലി ഓൺ ആസ്ട്രിയ എഫ് എം 90 നടിനൊപ്പം നട്ട.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നമ്മുടെ ഡിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ഡിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷ വാർത്ത, ഡിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

അങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പുതു പുത്തൻ സിനിമകളിലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകളൊക്കെയാണ് നമ്മൾ മ്യൂസിക് മപ്പാസിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. സോ ഇനിയും എനിക്ക് കുറെ പാട്ടുകളെ കേൾപ്പിക്കാനായിട്ടുള്ളത് കൊണ്ട് വെൽക്കം ബാക്ക് ടു മ്യൂസിക് മപ്പാസ് വിത്ത് മീ ആർജേ ലിക്കുട്ടി. ഒരു സൂപ്പർ ട്യൂപ്പർ ആയിട്ടുള്ള ഹിന്ദി പാട്ടാണ് നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത് കേട്ടോ. മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട സിംഗേഴ്സിൽ ഒരാളായിട്ടുള്ള ശ്രേയാ ഘോഷാൽ പാടിയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്.

നബസ് നബസ് എന്നാണ് ഈ ഒരു പാട്ട് ടൈറ്റ് ചെയ്തിരിക്കുന്നത്. ഈ പാട്ടിന്റെ ഒറിജിനൽ വേർഷന്റെ ഫീമെയിൽ വേർഷൻ ആണ് ഈ ഒരു പാട്ട്. ആൻഡ് ദി സോങ് ഈസ് ഫ്രം ദ മൂവി ഭരത് ഭാഗ്യ വിധാത്ത. അമൻ പാണ്ഡ ആണ് ഈ ഒരു പാട്ട് കമ്പോസ് ചെയ്തിട്ടുള്ളത്. മനോജ് തപ്പാടിയേടേതാണ് ലിറിക്സ്. സോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ശ്രേയ ഘോഷാലാണ് ഈ ഒരു പാട്ട് പാടിയിട്ടുള്ളത്. കങ്കണ റാവുത്ത് ആണ് ഈ ഒരു പാട്ടിൽ അഭിനയിച്ചിട്ടുള്ളത് കേട്ടോ. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടൊരു പാട്ടാണ്. മനോജ് തപ്പാടിയ ബ്യൂട്ടിഫുൾ ആയിട്ട് ലിറിക്സ് പെന്നി ചെയ്ത് ആ ഒരു പാട്ടിന് എല്ലാ ഫീലും നൽകിക്കൊണ്ട് തന്നെയാണ് ശ്രേയ ഘോഷാൽ ഈ ഒരു പാട്ട് പാടിയിട്ടുള്ളത്. ആസ് യൂഷ്വൽ അല്ലേ. സോ നമുക്ക് എന്തായാലും ആ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വൈബ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു കിടലൻ ട്രാക്ക് തന്നെ കേൾക്കാം. മ്യൂസിക് മപ്പാസിലൂടെ എങ്ങനെ പോകണ്ട, ഒരുപാട് നല്ല പാട്ടുകൾ വീണ്ടും വീണ്ടും വരുന്നുണ്ട്. സഖ്യമാണ് ശ്രേയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ശരിക്കും മാറ്റുരച്ചു നോക്കിയാൽ എന്തിനേക്കാളും ഉയർന്നു നിൽക്കും പഴയ ഗാനങ്ങളല്ലേ?

ഹിറ്റാക്കി മാറ്റിയ പത്തരമാറ്റുള്ള പഴയ മനോഹരമായ ഗാനങ്ങൾ കേൾക്കാം എവർഗ്രീൻ ഹിറ്റ്സിലൂടെ. എല്ലാ ഞായറാഴ്ചയും ഉച്ചയ്ക്ക് 12 മണി മുതൽ 2 മണി വരെ ആശ്രയ FM 90.0.

0: ഒരു കിടിലൻ പാട്ടാണ് നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത് കേട്ടോ. മ്യൂസിക് മപ്പാസിലൂടെ എൻ പോരിൽ എന്ന് തുടങ്ങുന്ന പാട്ട്, അച്യുത അവതാരം എന്ന് പറയുന്ന സിനിമയിലെ ഫസ്റ്റ് സിംഗിളാണ് ഈ ഒരു പാട്ട്.
1: മ്യൂസിക് മപ്പാ.

ഈ ഒരു സിനിമയെ ചുറ്റിപ്പറ്റി ഒരുപാട് കാര്യങ്ങള് നമ്മൾ കേൾക്കുന്നുണ്ടായിരുന്നു നമ്മുടെ സോഷ്യൽ മീഡിയാസിലൂടെയൊക്കെ. ആൻഡ് ഫൈനലി ഈ സിനിമയിലെ ഒരു പാട്ട് നമ്മൾ കേൾക്കാനായിട്ട് പോവാണ്. ഈ സിനിമ ഡയറക്ട് ചെയ്തിരിക്കുന്നത് പുനീതാണ്. റെയ്റ വെഞ്ചേഴ്സ് ആണ് ഈ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആൻഡ് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള മ്യൂസിക് കമ്പോസ് ചെയ്തിട്ടുള്ളത് പ്രസന്ന കുമാർ MS ആണ് കേട്ടോ. നമ്മൾ കേൾക്കാൻ പോകുന്ന അച്യുത അവതാരം എന്ന് പറയുന്ന ഈ സിനിമയിലെ എൻ പോരിൽ എന്ന് തുടങ്ങുന്ന ഈ പാട്ട് പാടിയിട്ടുള്ളത് നമ്മുടെ ഡോക്ടർ വൈക്കം വിജയലക്ഷ്മി മാം ആണ്. വിജയലക്ഷ്മി മാം പാടിയിട്ടുള്ള പാട്ടുകളൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകളാണ് അല്ലേ. നമുക്ക് ഒത്തിരി പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകളൊക്കെ ഉണ്ട്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പാട്ടായിരിക്കും അച്യുത അവതാരം എന്ന് പറയുന്ന എൻ പോരിൽ എന്ന് പറയുന്ന ഈ ഒരു പാട്ട് കേട്ടോ. ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു പാട്ടാണ്. ഹരീഷ് മോഹനൻ സാറാണ് ഈ ഒരു പാട്ടിന് വേണ്ടിയിട്ടുള്ള ലിറിക്സ് പിൻ ചെയ്തിട്ടുള്ളത്. ഡ്രംസ്, നാദസ്വരം, സ്ട്രിങ്സ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ ഒരു പാട്ടിൽ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു കാര്യമാണ്. സോ എന്തായാലും നമുക്ക് അച്യുത അവതാരത്തിലെ എൻ പോരിൽ എന്ന് പറയുന്ന ഈ ഒരു പാട്ട് കേൾക്കാം. മ്യൂസിക് മപ്പാസിലൂടെ കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: You are listening to Ashray FM 90 Nadinuppam Natargopam.
1: Nammude Dimos Furniture-il Mass Vishu Class Offer. Adhe ini vendathathu koduthu vendathu vaangam. April 1 mudal June 30 vare Mega Exchange Melayana Dimos ningalkkayi orukkirikkunnathu. Santoshavartha Dimos Furniture pol Tiruvallayilum. Dimos Furniture Pulaman Kottarakara.
0: Vishal Opticals. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.

0: മ്യൂസിക് മപ്പാസ് വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് കൂടി കേട്ടിട്ട് മാത്രമേ ടാറ്റാ ബൈ ബൈ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. സോ നമ്മുടെ ഇന്നത്തെ മ്യൂസിക് മപ്പാസിന്റെ എപ്പിസോഡിലെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആയിട്ടുള്ള പാട്ട് എന്ന് പറയുന്നത് സത്യത്തിൽ സംഭവിച്ചത് എന്ന് പറയുന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് ശ്രേയാ ജയദീപ് പാടിയിട്ടുള്ള പോയ കാല മധുരിമ എന്ന് പറയുന്ന പാട്ടാണ് കേട്ടോ. കവാലം നാരായണ പണിക്കർ സാറാണ് ഈ ഒരു പാട്ടിന് വേണ്ടിയിട്ടുള്ള ലിറിക്സ് പിന്നീട്ടുള്ളത്. ബെന്നി ഫെർണാണ്ടസിന്റെ മ്യൂസിക് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ശ്രേയക്കുട്ടിയാണ് ഈ ഒരു പാട്ട് പാടിയിട്ടുള്ളത്.
1: മ്യൂസിക് മപ്പാസ്.

ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റൊമാൻറ്റിക് ട്രാക്കാണ്. ഒരു സ്കൂൾ ടൈമിലൊക്കെ ഉള്ളൊരു റൊമാൻസ് ആണ് ഈ ഒരു പാട്ടിൽ കാണിക്കുന്നത് കേട്ടോ. നമുക്ക് കാണുമ്പോൾ ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന, നമ്മുടെ സ്കൂൾ ടൈമൊക്കെ ആയിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പാട്ടാണ്. കേൾക്കുമ്പോൾ ഒരു പഴയ കാല അല്ലെങ്കിൽ നമുക്കൊരു നൊസ്റ്റാൾജിക് ഫീൽ തരുന്ന ഒരു പാട്ട് കൂടിയാണ്. ആകാശ് മേനോൻ, ദിൽഷന, ദിലീഷ് പോത്തൻ, ശ്രീകാന്ത് മുരളി, ജോണി ആന്റണി, കോട്ടയം രമേശ് എന്നിവരൊക്കെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു സിനിമ കൂടിയാണ് സത്യത്തിൽ സംഭവിച്ചത് എന്നുള്ളത്. പ്രശാന്ത് മോഹനാണ് ഈ ഒരു സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. പി ആർ എന്റർടൈൻമെന്റ്സിന്റെ ബാനറിലാണ് ഈ ഒരു സിനിമ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് സത്യത്തിൽ സംഭവിച്ചത് എന്ന് പറയുന്ന സിനിമയിലെ പോയ കാല മധുരിമ എന്ന് പറയുന്ന പാട്ട് കേട്ടുകൊണ്ട് ചെറുതായിട്ട് നമ്മുടെ മ്യൂസിക് പപ്പാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. പുതുപുത്തൻ സിനിമകളിലെ ബ്യൂട്ടിഫുൾ ആയുള്ള ട്രാക്കുകളൊക്കെ ആയിട്ട്, സൂപ്പർ ട്രെൻഡിങ് ആയിട്ടുള്ള ട്രാക്കുകളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കേൾക്കാം നെക്സ്റ്റ് വീക്കില്. ടിൽ ദെൻ ഇറ്റ്സ് മീ ആർ ശീലക്കുട്ടി സൈനിങ് ഓഫ്.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.

ഹായ്, ഹലോ, നമസ്കാരം, വെരി ഗുഡ് ആഫ്റ്റർനൂൺ ആൻഡ് വെൽക്കം ടു എവർഗ്രീൻ ഹിറ്റ്സ് ഓൺ ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. എവർഗ്രീൻ ഹിറ്റ്സുമായിട്ട് ഇതാ എത്തിച്ചേർന്നിരിക്കുന്നത് RJ അനുഷയാണ് കേട്ടോ. അപ്പൊ ഇനി ആ പഴയ മധുര മനോഹരമായ ഗാനങ്ങൾ കേട്ട് ആസ്വദിക്കാനുള്ള സമയമാണ് നമ്മുടെ എവർഗ്രീൻ ഹിറ്റ്സ് എന്ന ഈ ഒരു പ്രോഗ്രാമിലൂടെ. എന്തായാലും എവർഗ്രീൻ ഹിറ്റ്സിലെ ആദ്യ ഗാനം മലയാള ചലച്ചിത്ര സംഗീത ചരിത്രത്തിലെ ഏറ്റവും മനോഹരമായ വിരഹ മെല്ലടികളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്ന ഒരു ഗാനമാണ് 1998 റിലീസായ സമ്മറിൽ ബദ്ലഹേം എന്ന ചിത്രത്തിലെ ഒരു രാത്രി കൂടി വിടവാങ്ങവേ എന്ന് തുടങ്ങുന്ന ഗാനം. സംഗീത സംവിധായകൻ വിദ്യാസാഗറിന്റെ മാന്ത്രിക സ്പർശത്താൽ വിരിഞ്ഞ ഈ ഈണം പ്രണയത്തിന്റെയും ഏകാന്തതയുടെയും ആഴം തൊട്ടറിയുന്ന ഒരു പാട്ടാണ്. പ്രശസ്ത ഗാനരചയിതാവ് ഗിരീഷ് പുത്തഞ്ചേരിയുടെ തൂലികയിൽ പിറന്ന കാവ്യാത്മകമായ വരികൾ ഈ പാട്ടിനെ ഒരു നീറ്റലായി മനസ്സിന്റെ കോണിൽ പ്രതിഷ്ഠിക്കുന്നു. ഗന്ധർവ ഗായകൻ KJ യേശുദാസിന്റെ ഭാവസാന്ദ്രമായ ശബ്ദത്തിലാണ് ഈ ഗാനം റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ആലാപനത്തിലെ പൂർണ്ണത ഓരോ വരിയെയും ഹൃദയസ്പർശിയാക്കുന്നു. രാത്രിയുടെ നിശബ്ദതയിൽ കേൾക്കാൻ പറ്റിയ ഏറ്റവും മികച്ച ഈ ഒരു മെലഡി വിടവാങ്ങലിന്റെയും പ്രതീക്ഷയുടെയും നൊമ്പരം ഒരുപോലെ പങ്കുവെക്കുന്നു. സിനിമയിൽ സുരേഷ് ഗോപി, മഞ്ജു വാര്യർ, ജയറാം എന്നിവരുടെ വൈകാരികമായ മുഹൂർത്തങ്ങളെ ഈ ഗാനം വളരെ മനോഹരമായി തന്നെ ദൃശ്യവൽക്കരിച്ചിട്ടുണ്ട്. കൂടാതെ വിദ്യാസാഗറിന്റെ ഓർക്കസ്ട്രേഷനിലെ ലാളിത്യവും വയലിൻ തന്ത്രികളുടെ നേർത്ത സ്വരവും ഗാനത്തിന് ഒരു സ്വപ്ന തുല്യമായ അന്തരീക്ഷമാണ് ഒരുക്കിയിരിക്കുന്നത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികളിലെ ആഴമേറിയ അർത്ഥങ്ങൾ പ്രണയത്തിന്റെ നിഷ്കളങ്കതയെയും വിരഹത്തിന്റെ തീവ്രതയെയും ഒരുപോലെ ഓർമ്മിപ്പിക്കുന്നു. ഓരോ കേൾവിയിലും പഴയ കാലത്തെ സുന്ദരമായ ഓർമ്മകളിലേക്ക് ഈ പാട്ട് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്നു. കേൾക്കാം ഈ മനോഹരമായ ഗാനം ആദ്യം തന്നെ എവർഗ്രീൻ ഹിറ്റ്സിലൂടെ.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശ്വസ്തതയുടെ വേഗതയുമായി 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ. ഏറ്റവും പുതിയ മോഡൽ സ്മാർട്ട് ഫോണുകൾ, മികച്ച ലാപ്ടോപ്പ് മൊബൈൽ സർവീസുകൾ, അതും മറ്റെങ്ങും ലഭിക്കാത്ത കുറഞ്ഞ നിരക്കിൽ. 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ, വീനസ് ജംഗ്ഷൻ, കൊട്ടാരക്കര ആൻഡ് കിടക്കേ തെരുവ്.
2: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നമ്മുടെ ഡിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ഡിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷ വാർത്ത, ഡിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
3: ചേട്ടാ, വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങണ്ടേ?
4: ശനിയാഴ്ച വാങ്ങാനേ, അൽജോ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ടല്ലോ.
3: അതേനേ, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട് നമ്മുടെ അൽജോയിൽ.
4: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
5: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങ്.

മലയാള സിനിമയിലെ പ്രിയപ്പെട്ട സംവിധായകൻ പ്രിയദർശനും സംഗീതമാന്ത്രികൻ എസ് പി വെങ്കടേഷും ചേർന്ന് 1994 സമ്മാനിച്ച മിന്നാരം എന്ന ചിത്രത്തിലെ വിരഹസാന്ദ്രമായ ഒരു മെലഡിയാണ് നിലാവേ മായമോ എന്ന ഗാനം. പ്രശസ്ത ഗാനരചയിതാവ് ഗിരീഷ് പുത്തഞ്ചേരിയുടെ തൂലികയിൽ പിറന്ന ഈ വരികൾ പ്രണയവും അതിൽ കലർന്ന നൊമ്പരവും ഒരേപോലെ പങ്കുവെക്കുന്നു. ഗന്ധർവ ഗായകൻ കെ ജെ യേശുദാസ് തന്റെ ആത്മാവ് തൊട്ട ആലാപനത്തിലൂടെ ഈ ഗാനത്തെ മലയാളികളുടെ എക്കാലത്തെയും വലിയ വിരഹ ഗാനങ്ങളിൽ ഒന്നായി മാറ്റി. സിനിമയിൽ മോഹൻലാലും ശോഭനയും തമ്മിലുള്ള ഹൃദയസ്പർശിയായ പ്രണയബന്ധത്തിന്റെ തീവ്രത വെളിപ്പെടുത്തുന്ന ഈ ഗാനം ഇന്നും സംഗീത പ്രേമികൾക്ക് ഒരു വിങ്ങലായി മനസ്സിൽ നിൽക്കുന്നു. എസ് പി വെങ്കടേഷിന്റെ പശ്ചാത്തല സംഗീതത്തിലെ വയലിൻ തന്ത്രികളും ഫ്ലൂട്ടും ആസ്വാദകരെ മറ്റൊരു ലോകത്തേക്കാണ് കൂട്ടിക്കൊണ്ടു പോകുന്നത്. നിലാവിനോട് മായരുതെന്ന് അപേക്ഷിക്കുന്ന പ്രണയത്തിന്റെ വരികൾ ഏതൊരു ഹൃദയത്തെയും ഈറനണിയിക്കുന്നതാണ്. പ്രണയത്തിന്റെ നിഷ്കളങ്കതയും വേർപാടിന്റെ നോവും ഒരേപോലെ ആവാഹിച്ച ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ ഒരു കവിത പോലെ മനോഹരമാണ്. 90s യുവാക്കളുടെ പ്ലേലിസ്റ്റുകളിൽ നിന്നും ഈ ഗാനം ഒഴിവാക്കാനാവാത്തവയായി മാറുന്നു. കൂടാതെ യേശുദാസിന്റെ ശബ്ദമാധുര്യം ഈ മെല്ലടിക്ക് ഒരു പ്രത്യേക ഭാവം നൽകുകയും ശ്രോതാക്കളുടെ കണ്ണുകളെ ഈറനണിയിക്കുകയും ചെയ്യുന്നു. കേൾക്കാം ഈ ഗാനം അടുത്തതായി എവർഗ്രീൻ ഹിറ്റ്സിൽ.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. പുതുപുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്റ്റഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കോമ്പസ് ഗ്ലോബൽ സ്കൂൾ, വാളകം.
1: വിലക്കുറവും ഗുണമേന്മയും ഞങ്ങൾ നൽകുന്ന ഉറപ്പ്.
2: എല്ലാ വീട്ടാവശ്യങ്ങൾക്കും അൽജോ ഒപ്പമുണ്ട്.
3: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
2: പുതുപുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്റ്റഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കോമ്പസ് ഗ്ലോബൽ സ്കൂൾ, വാളകം.

കേൾക്കാൻ കൊതിക്കുന്ന ഒരുപിടി നല്ല ഗാനങ്ങളുമായി എവർഗ്രീൻ ഹിറ്റ്സ് ഓണാശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

മലയാള ചലച്ചിത്ര സംഗീത ശാഖയിലെ നിത്യഹരിത വിസ്മയമായ ജോൺസൺ മാസ്റ്ററുടെ മാന്ത്രിക സംഗീതത്തിൽ പിറന്ന അതിമനോഹരമായ ഒരു പ്രണയഗാനമാണ് ശേഷം കാഴ്ചയിൽ എന്ന ചിത്രത്തിലെ മോഹം കൊണ്ട് ഞാനെന്ന് തുടങ്ങുന്ന മെലഡി. 1983 പുറത്തിറങ്ങിയ ചിത്രമാണ് എങ്കിലും 90s അതിനുശേഷം ഒരു നൊസ്റ്റാൾജിക് മെലഡിയായി മലയാളികൾ ഈ പാട്ടിനെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നു. പ്രശസ്ത ഗാനരചയിതാവ് കോന്നിയൂർ ഭാസാണ് പ്രണയത്തിന്റെ ആർദ്രത തുളുമ്പുന്ന ഈ വരികൾക്ക് തൂലിക ചലിപ്പിച്ചത്. നമ്മുടെ പ്രിയപ്പെട്ട ഗായിക ജാനകി അമ്മയുടെ ശബ്ദത്തിൽ ഈ ഗാനം കേൾക്കുമ്പോൾ ഏതൊരാസ്വാദകന്റെയും മനസ്സ് പ്രണയാതുരമായ ഒരു ലോകത്തേക്ക് സഞ്ചരിക്കും. പ്രണയിനിയുടെ സാമീപ്യത്തിനായി കൊതിക്കുന്ന ഒരു ഹൃദയത്തിന്റെ വികാരങ്ങൾ വളരെ ലളിതമായും അത്രമേൽ തീവ്രമായും ഈ വരികളിൽ ആവിഷ്കരിച്ചിട്ടുണ്ട്. ജോൺസൺ മാസ്റ്ററുടെ സംഗീതത്തിന്റെ പ്രത്യേകതയായ വയലിൻ തന്ത്രികളുടെ മാസ്മരികത ഈ ഗാനത്തിന്റെ പശ്ചാത്തല സംഗീതത്തിൽ ഉടനീളം നമുക്ക് അനുഭവിച്ചറിയാം. സിനിമയിൽ മമ്മൂക്കയും മേനകയും ചേർന്നുള്ള സുന്ദരമായ രംഗങ്ങൾ ഈ ഗാനത്തിന്റെ ആസ്വാദനത്തിന് മാറ്റുകൂട്ടുന്നു. ഓരോ കേൾവിയിലും പുതിയൊരു അനുഭവം നൽകുന്ന ഈ ഗാനം പ്രണയിക്കുന്നവർക്കെന്നും ഒരാവേശമാണ്. കേൾക്കാം ഈ മനോഹരമായ ഗാനം അടുത്തതായി എവർഗ്രീൻ ഹിറ്റ്സിൽ.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
2: വിമല ഹൃദയ ഇംഗ്ലീഷ് മീഡിയം ആൻഡ് ലിറ്റിൽ ബഡ്സ് പ്ലേ സ്കൂളിലേക്ക് 2026-27 വർഷത്തിലേക്കുള്ള പ്ലേ സ്കൂൾ LKG UKG കൂടാതെ 1 മുതൽ 4 വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു. വിമല ഹൃദയ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, ലോട്ടസ് റോഡ്, പുലമൺ, കൊട്ടാരക്കര.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pere Pardon's Gold and Diamonds, manufacturers and wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.

0: ആശ്രയ എഫ്എം 90 ഇനി ആകാശവാണി വാർത്തകൾ.
1: അബ്രഹാം പ്രധാന വാർത്തകൾ. ആഗോളതലത്തിൽ ഏറ്റവും കുറഞ്ഞ വിലയിൽ പാചകവാതകം ലഭിക്കുന്നത് ഇന്ത്യയിലെ കുടുംബങ്ങൾക്കെന്ന് കേന്ദ്ര സർക്കാർ. ഭൂകമ്പ പുനർനിർമ്മാണ പദ്ധതിയുടെ ഭാഗമായി നേപ്പാളിന് 72 ആരോഗ്യ സൌകര്യങ്ങളും 12 പൈതൃക പദ്ധതികളും കൈമാറി ഇന്ത്യ. ഇന്ന് ലോക ഭക്ഷ്യസുരക്ഷാ ദിനം. നല്ല ഭക്ഷണശീലങ്ങളിലൂടെ ആരോഗ്യകരവും സ്വയം പര്യാപ്തവുമായ ഇന്ത്യയ്ക്കായി എല്ലാവരും കൈകോർക്കണമെന്ന് ആരോഗ്യമന്ത്രി JP നദ്ദ. ചലച്ചിത്ര താരം സലീം കുമാറിന് വിട നൽകാനൊരുങ്ങി കേരളം. അന്തിമോപചാരം അർപ്പിച്ച് ആയിരങ്ങൾ. സംസ്കാരം ഇന്ന് വൈകിട്ട് ഔദ്യോഗിക ബഹുമതികളോടെ. കേരളത്തിൽ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. 7 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫ്രഞ്ച് ഓപ്പൺ പുരുഷ സിംഗിൾസ് ഫൈനൽ ഇന്ന്. വനിതാ സിംഗിൾസിൽ റഷ്യൻ താരം മിറ ആൻഡ്രേവയ്ക്ക് കിരീടം. വാർത്തകൾ വിശദമായി. ഇന്ത്യ ഇന്തോനേഷ്യ സംയുക്ത കമ്മീഷൻ 4 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും ചേരുന്നതെന്നും ഈ കാലയളവിൽ ഉഭയകക്ഷി ബന്ധത്തിൽ ശ്രദ്ധേയമായ പുരോഗതി കൈവരിച്ചതായും വിദേശകാര്യമന്ത്രി SJ ശങ്കർ. ന്യൂഡൽഹിയിൽ ഇന്ത്യ ഇന്തോനേഷ്യ സംയുക്ത കമ്മീഷൻ യോഗത്തിൽ സഹ അധ്യക്ഷത വഹിക്കുകയായിരുന്നു അദ്ദേഹം. രാഷ്ട്രീയം, പ്രതിരോധം, സുരക്ഷ, സമുദ്ര സഹകരണം, വ്യാപാരവും നിക്ഷേപവും, ആരോഗ്യം, ഔഷധ നിർമ്മാണം, ഭക്ഷ്യസുരക്ഷ, വിനോദസഞ്ചാരം, വിദ്യാഭ്യാസം, സാംസ്കാരിക സഹകരണം എന്നിവയുൾപ്പെടെ ഉഭയകക്ഷി സഹകരണത്തിന്റെ മുഴുവൻ മേഖലകളെക്കുറിച്ചും വിശദമായ ചർച്ചകൾ നടത്താൻ ആഗ്രഹിക്കുന്നതായും ശ്രീ ജയശങ്കർ വ്യക്തമാക്കി. ഇന്തോനേഷ്യൻ വിദേശകാര്യമന്ത്രി സുഗിനോയും യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. വിദേശകാര്യമന്ത്രി SJ ശങ്കറും നേപ്പാൾ വിദേശകാര്യമന്ത്രി ശിശിർ ഖനാലും ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. 2015 ഭൂകമ്പാനന്തര പുനർനിർമ്മാണ പദ്ധതിയുടെ ഭാഗമായി നേപ്പാളിന് 72 ആരോഗ്യ സംവിധാനങ്ങളും 12 സാംസ്കാരിക പൈതൃക പദ്ധതികളും വെർച്വലായി കൈമാറി. അതിർത്തി കടന്നുള്ള പണമിടപാടുകൾ സുഗമമാക്കുന്നതിനായി UPIയും നേപ്പാളിന്റെ നാഷണൽ പേയ്മെന്റ് ഇന്റർഫേസും ബന്ധിപ്പിക്കുന്ന പദ്ധതിക്കും ഇരു നേതാക്കളും തുടക്കം കുറിച്ചു. ഡിജിറ്റൽ ഇന്ത്യ ഭാഷണിയും കാഠ്മണ്ഡു സർവകലാശാലയും തമ്മിലുള്ള ധാരണാപത്രവും കൈമാറി. ഇന്ത്യ നേപ്പാൾ അതിർത്തി സുരക്ഷയ്ക്കായി പരസ്പര സഹകരണത്തോടെയാണ് പ്രവർത്തിക്കുന്നതെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. അന്താരാഷ്ട്ര തലത്തിൽ LPG വിലയിൽ വൻ വർധനവ് ഉണ്ടായിട്ടും ആഗോളതലത്തിൽ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് പാചകവാതകം ലഭ്യമാക്കുന്നത് ഇന്ത്യയിലെ കുടുംബങ്ങൾക്കാണെന്ന് കേന്ദ്ര സർക്കാർ. വിശദാംശങ്ങളിലേക്ക്.
2: ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള LPG പാചകവാതക സിലിണ്ടറിന്റെ വില 29 രൂപയാണ് ഇന്ന് വർദ്ധിപ്പിച്ചത്. 14.2 കിലോഗ്രാം ഭാരമുള്ള ഗാർഹിക LPG സിലിണ്ടറിനാണ് വിലവർദ്ധന ബാധകമാകുന്നത്. ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്ന പുതിയ നിരക്കനുസരിച്ച് ഡൽഹിയിൽ ഒരു ഗാർഹിക LPG സിലിണ്ടറിന്റെ വില 942 രൂപയാണ്. എന്നാൽ അമേരിക്ക, ഓസ്ട്രേലിയ, കാനഡ തുടങ്ങിയ വികസിത സമ്പദ് വ്യവസ്ഥകളിലെ വിലയപേക്ഷിച്ച് വളരെ കുറവാണ് ഇന്ത്യയിലെ LPG വിലയെന്ന് പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. ആഗോള ഊർജ്ജ വിപണികളുടെ അസ്ഥിരമായ ആഘാതത്തിൽ നിന്ന് ഉപഭോക്താക്കളെ സംരക്ഷിക്കുന്നതിനായി വർധനവിന്റെ ഒരു പ്രധാന ഭാഗം സർക്കാർ ഏറ്റെടുത്തിട്ടുണ്ടെന്നും മന്ത്രാലയം അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: നീറ്റ് UG പുനഃപരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നതായുള്ള പ്രചാരണം തള്ളി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. ഇതുമായി ബന്ധപ്പെട്ട് സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന അവകാശവാദങ്ങൾ വ്യാജമാണെന്ന് NDA അറിയിച്ചു. പരീക്ഷാ പ്രക്രിയ കുറ്റമറ്റതാകുന്നതിനും ഉദ്യോഗാർത്ഥികൾക്ക് സുരക്ഷിതവും സുതാര്യവുമായ പരീക്ഷ ഉറപ്പാക്കാനും ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും NDA വ്യക്തമാക്കി. CBSE 12-ാം ക്ലാസ് പരീക്ഷാ പേപ്പറുകളുടെ പുനഃപരിശോധനയ്ക്ക് അപേക്ഷിക്കാനുള്ള അവസരം ഇന്ന് അവസാനിക്കും. ഇന്ന് അർദ്ധരാത്രി വരെ അപേക്ഷ സമർപ്പിക്കാനുള്ള പോർട്ടൽ തുറന്നിരിക്കുമെന്ന് CBSE സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ലോക ഭക്ഷ്യസുരക്ഷാ ദിനത്തോടനുബന്ധിച്ച് സുരക്ഷിതവും ശുചിത്വമുള്ളതുമായ ഭക്ഷണം ഉറപ്പാക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്രതിബദ്ധത ആവർത്തിച്ച് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ. നല്ല ഭക്ഷണശീലങ്ങൾ പിന്തുടർന്ന് ആരോഗ്യകരവും സ്വയം പര്യാപ്തവുമായ ഇന്ത്യയെ കെട്ടിപ്പടുക്കാൻ എല്ലാവരും കൈകോർക്കണമെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിലൂടെ ആഹ്വാനം ചെയ്തു. വിശദാംശങ്ങളിലേക്ക്.
2: പാചക എണ്ണയുടെ ഉപയോഗം 10% കുറയ്ക്കുകയും സമീകൃത ആഹാരശീലം സ്വീകരിക്കുകയും ചെയ്യണമെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആഹ്വാനവും കേന്ദ്രമന്ത്രി JP നദ്ദ ഓർമ്മിപ്പിച്ചു. മികച്ച ആരോഗ്യവും ശക്തമായ രാഷ്ട്രനിർമ്മാണവും ലക്ഷ്യമിട്ടുള്ള ഈ സന്ദേശം ജനങ്ങളേറ്റെടുക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഐക്യരാഷ്ട്രസഭയുടെ ഭക്ഷ്യ കാർഷിക സംഘടനയും ലോകാരോഗ്യ സംഘടനയും ദേശീയ ഭരണകൂടങ്ങൾ, സിവിൽ സമൂഹ സംഘടനകൾ, അക്കാദമിക് സ്ഥാപനങ്ങൾ തുടങ്ങിയവയുടെ സഹകരണത്തോടെ എല്ലാ വർഷവും ജൂൺ 7-നാണ് ലോക ഭക്ഷ്യസുരക്ഷാ ദിനം ആചരിക്കുന്നത്. പ്രശ്നത്തിൽ നിന്ന് പരിഹാരത്തിലേക്ക്, എല്ലായിടത്തും സുരക്ഷിത ഭക്ഷണം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. കൃഷിയിടം മുതൽ ഭക്ഷണമേശ വരെ ശുചിത്വവും ശാസ്ത്രീയ രീതികളും പാലിച്ചുകൊണ്ട് ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കേണ്ടതിന്റെ പ്രാധാന്യമാണ് ഇതിലൂടെ ഊന്നി പറയുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
3: രാജ്യത്ത് സമഗ്രമായ ഡിജിറ്റൽ ആരോഗ്യ ആവാസ വ്യവസ്ഥ വളർത്തിയെടുക്കാൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ സഹമന്ത്രി അനുപ്രിയ പട്ടേൽ ആകാശവാണി വാർത്തയ്ക്ക് അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ. ആയുഷ്മാൻ ഭാരത് ഡിജിറ്റൽ മിഷന്റെ ഭാഗമായി രാജ്യത്ത് ഇതുവരെ 90 കോടിയിലധികം ആഭ തിരിച്ചറിയൽ കാർഡുകൾ സൃഷ്ടിച്ചിട്ടുണ്ടെന്നും 100 കോടിയിലധികം ഡിജിറ്റൽ മെഡിക്കൽ രേഖകൾ ഇ ഐഡികളുമായി ബന്ധിപ്പിച്ചിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
3: അന്തരിച്ച മലയാള നടൻ സലീം കുമാറിന് വിട നൽകാനൊരുങ്ങി കേരളം. ഔദ്യോഗിക ബഹുമതികളോടെ വൈകിട്ട് 3:30 പറവൂരിലെ വീട്ടുവളപ്പിലാണ് സംസ്കാരം. പറവൂർ ടൌൺഹാളിൽ നടക്കുന്ന പൊതുദർശനത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ, മന്ത്രിമാർ, സിനിമ, സാംസ്കാരിക, രാഷ്ട്രീയ മേഖലകളിലെ പ്രമുഖർ തുടങ്ങിയവർ സലീം കുമാറിന് അന്ത്യാഞ്ജലി അർപ്പിച്ചു. പ്രിയ നടനെ അവസാനമായി കാണാൻ 100 കണക്കിന് ആരാധകരാണ് ടൌൺഹാളിൽ എത്തിയത്. കൊച്ചി അമൃത ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്നലെ രാത്രിയായിരുന്നു സലീം കുമാർ അന്തരിച്ചത്. 3 പതിറ്റാണ്ടിനിടെ 350 ചിത്രങ്ങളിൽ വേഷമിട്ട സലീം കുമാർ നർമ്മ പ്രാധാന്യമുള്ള കഥാപാത്രങ്ങൾ സ്വന്തം ശൈലിയിലൂടെ അവതരിപ്പിച്ചു. മികച്ച നടനുള്ള ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട്. സംവിധായകൻ, ഗ്രന്ഥകാരൻ, പ്രഭാഷകൻ, ചിന്തകൻ എന്നീ നിലകളിലും ശ്രദ്ധ നേടി. കേരളത്തിൽ തെക്ക് പടിഞ്ഞാറൻ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള ജില്ലകളിൽ നാളെയും മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച ഫിറ്റ് ഇന്ത്യ സൺഡേ സോൺ സൈക്കിൾ സംരംഭത്തിന്റെ 77-ാമത് പതിപ്പിൽ കേന്ദ്ര കായികമന്ത്രി മൻസുഖ് മാണ്ഡവ്യ പങ്കെടുത്തു. സൈക്കിൾ ഉപയോഗം പരിസ്ഥിതിയെ ശുചിയായി നിലനിർത്തുന്നതിനൊപ്പം രൂക്ഷമായ ഗതാഗത കുരുക്കിനും ഫലപ്രദമായ പരിഹാരമാണെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. സൈക്കിൾ ചവിട്ടുന്നതിലൂടെ ലഭിക്കുന്ന നിരവധി ആരോഗ്യ ഗുണങ്ങൾ പരാമർശിച്ച മന്ത്രി ഫിറ്റ് ഇന്ത്യ എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ എല്ലാവരും ഈ ജനകീയ സംരംഭത്തിന്റെ ഭാഗമാകണമെന്ന് ആഹ്വാനം ചെയ്തു.
5: साइक्लिंग करने से आपकी हेल्थ अच्छी रहती है. साइक्लिंग से फ्यूल का बचत होता है. वर्तमान में ट्रैफिक की बहुत बड़ी समस्या है, उसका भी समाधान. तो क्यों न हम साइक्लिंग करें. देश के नागरिकों में अपने हेल्थ के प्रति अवेयरनेस बढ़ी है. मोदी जी ने आधा घंटा रोज फिटनेस देने के लिए कहा है. तो ये फिटनेस का डोज आधा घंटा के लिए हम हमेशा साइक्लिंग करेंगे तो मैं मानता हूं कि हमारी कई समस्या का समाधान होगा.
3: ഫ്രഞ്ച് ഓപ്പൺ പുരുഷ സിംഗിൾസ് ഫൈനൽ ഇന്ന്. ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരേവ്, ഇറ്റലിയുടെ ഫ്ലാവിയോ കൊബോളി എന്നിവരാണ് കലാശ പോരാട്ടത്തിൽ മാറ്റൊരുക്കുക. ഇന്നലെ നടന്ന വനിതാ സിംഗിൾസിൽ റഷ്യൻ താരം മിറ ആൻഡ്രേവ കിരീടമണിഞ്ഞിരുന്നു. താരത്തിന്റെ കന്യ ഗ്രാൻഡ്സ്ലാമായിരുന്നു ഇന്നലത്തേത്. അഫ്ഗാനിസ്ഥാനെതിരായ ക്രിക്കറ്റ് ടെസ്റ്റ് 1-ാം ഇന്നിംഗ്സിൽ ഇന്ത്യയുടെ ബാറ്റിംഗ് പുരോഗമിക്കുന്നു. ടോസ് നേടി ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യ 2-ാം ദിനം ഒടുവിൽ റിപ്പോർട്ട് ലഭിക്കുമ്പോൾ 7 വിക്കറ്റ് നഷ്ടത്തിൽ 535 റൺസ് എന്ന നിലയിലാണ്. കെഎൽ രാഹുൽ, ശുഭാൻ ഗിൽ എന്നിവരുടെ സെഞ്ചുറികളാണ് ഇന്ത്യയ്ക്ക് മികച്ച സ്കോർ സമ്മാനിച്ചത്. ഹോർമുസ് കടലിടുക്കിലെ അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതം ലക്ഷ്യമിട്ടുള്ള ഇറാന്റെ 2 ഡ്രോണുകൾ വെടിവച്ചിട്ടതായി US. കുവൈത്തിലെയും ബഹ്റൈനിലെയും അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇറാൻ ഇന്നലെ ഭൂഖണ്ഡാനന്തര മിസൈൽ തൊടുത്തിരുന്നു. ഡ്രോൺ ആക്രമണത്തിന് മറുപടിയായി ഗോറു ഖ്വഷ് ദ്വീപുകളിലെ ഇറാന്റെ റഡാർ നിരീക്ഷണ സംവിധാനങ്ങൾ US സേന തകർത്തതിന് പിന്നാലെയാണ് ഇത്. അതിനിടെ മേഖലയിൽ സമാധാനം ഉറപ്പാക്കുന്നത് ലക്ഷ്യമിട്ട ചർച്ചകൾക്കായി പാക് ആഭ്യന്തരമന്ത്രി മൊഹ്സിൻ നഖ്വി ടെഹ്റാനിൽ എത്തിയിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. ആഗോളതലത്തിൽ ഏറ്റവും കുറഞ്ഞ വിലയിൽ പാചകവാതകം ലഭിക്കുന്നത് ഇന്ത്യയിലെ കുടുംബങ്ങൾക്കെന്ന് കേന്ദ്ര സർക്കാർ. ഭൂകമ്പ പുനർനിർമ്മാണ പദ്ധതിയുടെ ഭാഗമായി നേപ്പാളിന് 72 ആരോഗ്യ സൌകര്യങ്ങളും 12 പൈതൃക പദ്ധതികളും കൈമാറി ഇന്ത്യ. ഇന്ന് ലോക ഭക്ഷ്യസുരക്ഷാ ദിനം. നല്ല ഭക്ഷണശീലങ്ങളിലൂടെ ആരോഗ്യകരവും സ്വയം പര്യാപ്തവുമായ ഇന്ത്യയ്ക്കായി എല്ലാവരും കൈകോർക്കണമെന്ന് ആരോഗ്യമന്ത്രി JP നദ്ദ. ചലച്ചിത്ര താരം സലീം കുമാറിന് വിട നൽകാനൊരുങ്ങി കേരളം. അന്തിമോപചാരം അർപ്പിച്ച് ആയിരങ്ങൾ. സംസ്കാരം ഇന്ന് വൈകിട്ട് ഔദ്യോഗിക ബഹുമതികളോടെ. കേരളത്തിൽ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. 7 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം കർണാടകം ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫ്രഞ്ച് ഓപ്പൺ പുരുഷ സിംഗിൾസ് ഫൈനലിൽ ഇന്ന് വനിതാ സിംഗിൾസിൽ റഷ്യൻ താരം മിറ ആൻഡ്രേവയ്ക്ക് കിരീടം.
0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്

കേൾക്കാൻ കൊതിക്കുന്ന ഒരുപിടി നല്ല ഗാനങ്ങളുമായി എവർഗ്രീൻ ഹിറ്റ്സ് ഓണാശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

മലയാള ചലച്ചിത്ര സംഗീത ചരിത്രത്തിലെ വിസ്മയമായ സംഗീത സംവിധായകൻ രവീന്ദ്രൻ മാസ്റ്ററുടെ മാന്ത്രിക വിരലുകളിൽ വിരിഞ്ഞ അതിമനോഹരമായ ഒരു മെലഡിയാണ് 1991 പുറത്തിറങ്ങിയ നമിത എന്ന സിനിമയിലെ പവിഴം പോൽ പവിഴാധരം എന്ന ഗാനം. പ്രശസ്ത ഗാനരചയിതാവ് കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരിയുടെ തോലികയിൽ പിറന്ന ഈ വരികൾ പ്രണയത്തിന്റെ അതിമനോഹരമായ ഒരു ആവിഷ്കാരമാണ്. എം ജി ശ്രീകുമാറിന്റെ ഭാവസാന്ദ്രമായ ശബ്ദത്തിലൂടെ ഈ ഗാനത്തിന് ജീവൻ നൽകിയപ്പോൾ അത് മലയാളികളുടെ ഹൃദയത്തിൽ എന്നെന്നും നിലനിൽക്കുന്ന ഒരു നിത്യഹരിത വിസ്മയമായി മാറി. കൂടാതെ രവീന്ദ്രൻ മാസ്റ്ററുടെ ക്രാഫ്റ്റ് മുഴുവൻ പ്രകടമാകുന്ന ഈ ഗാനത്തിലെ ഓർക്കസ്ട്രേഷൻ ഓരോ സംഗീത പ്രേമിയെയും മറ്റൊരു ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്ന പാട്ടാണ്. പ്രണയിനിയുടെ സൗന്ദര്യത്തെ പവിഴത്തോടും പ്രകൃതിയിലെ മനോഹരമായ ദൃശ്യങ്ങളോടും ഒപ്പമിക്കുന്ന കൈതപ്പുറത്തിന്റെ വരികൾ ഒരു കവിത പോലെ ഹൃദ്യമാണ്. രാഗനിബന്ധമായ സംഗീതത്തിലും ലളിതമായ പദപ്രയോഗങ്ങളും ഒത്തുചേർന്നപ്പോൾ ഈ ഗാനം 90s ഒരു വലിയ സംഗീത തരംഗം തന്നെയായി മാറി. സിനിമയിലെ വൈകാരികമായ മുഹൂർത്തങ്ങളെ ഇത്രമേൽ തീവ്രമായി പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതിൽ ഈ മെലഡിക്ക് വലിയ പങ്കുണ്ട്. ഏത് സമയവും ശാന്തമായി കേൾക്കാൻ പറ്റിയ ഏറ്റവും മികച്ച മെലഡികളിലൊന്നായി ഇന്നും ഈ പാട്ട് പ്ലേലിസ്റ്റുകളിൽ ഇടം പിടിക്കുന്നു. കാലം എത്ര കടന്നു പോയാലും ഈ ഗാനത്തിലെ ഈണവും വരികളും മലയാളി മനസ്സിന്റെ പണിച്ചെമിഴിൽ ഒരു കുളിർമയായി എന്നും നിലനിൽക്കും. സംഗീതവും സാഹിത്യവും ഇത്രമേൽ ഭംഗിയായി ഇടചേർന്ന് മറ്റൊരു ഗാനം ആ കാലഘട്ടത്തിൽ കണ്ടെത്തുക പ്രയാസമാണ്. കേൾക്കാം ഈ മനോഹരമായ ഗാനം അടുത്തതായി. എവർഗ്രീൻ ഹിറ്റ്സിൽ.

0: യു ആർ ലിസണിംഗ് ടു ആസ്ട്രേലിയ എഫ്എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pere Pardons Gold and Diamonds Manufacturers and Wholesalers Nedumangad Neyattankara Kottarakara Karunagappally

നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, നെടുമങ്ങാട്, നെയ്യാറ്റിൻകര, കൊട്ടാരക്കര, കരുനാഗപ്പള്ളി.

കേൾക്കാൻ കൊതിക്കുന്ന ഒരുപിടി നല്ല ഗാനങ്ങളുമായി എവർഗ്രീൻ ഹിറ്റ്സ് ഓടാശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം

മലയാള ചലച്ചിത്ര സംഗീതത്തിലെ മെലഡി കിങ് വിദ്യാസാഗറിന്റെ മാന്ത്രിക സ്പർശത്താൽ വിരിഞ്ഞ വിസ്മയകരമായ ഒരു ഗാനമാണ് 1998 പുറത്തിറങ്ങിയ പ്രണയവർണ്ണങ്ങൾ എന്ന ചിത്രത്തിലെ ആരോ വിരൽ മീട്ടി എന്ന പാട്ട്. പ്രശസ്ത ഗാനരചയിതാവ് ഗിരീഷ് പുത്തഞ്ചേരിയുടെ തൂലികയിൽ പിറന്ന അതിമനോഹരമായ ഈ വരികൾക്ക് ഗന്ധർവ ഗായകൻ കെ ജെ യേശുദാസ് ആണ് തന്റെ ഭാവസാന്ദ്രമായ ശബ്ദം നൽകി അനശ്വരമാക്കിയിരിക്കുന്നത്. മനസ്സിന്റെ തന്ത്രികളിൽ ആരോ അറിയാതെ തൊട്ടതുപോലെ തോന്നിപ്പിക്കുന്ന ഈ ഗാനം പ്രണയത്തിന്റെയും ഏകാന്തതയുടെയും സുന്ദരമായ ഒരു മിശ്രിതമാണ്. വിദ്യാസാഗറിന്റെ സംഗീത ജീവിതത്തിലെ തന്നെ ഏറ്റവും മികച്ച ഈണങ്ങളിലൊന്നായി കണക്കാക്കപ്പെടുന്ന ഈ പാട്ട് ഇന്നും സംഗീത പ്രേമികളുടെ പ്രിയപ്പെട്ട ലിസ്റ്റുകളിൽ മുൻപന്തിയിലുണ്ട്. സിനിമയിൽ സുരേഷ് ഗോപിയും മഞ്ജു വാര്യരും തമ്മിലുള്ള വൈകാരികമായ നിമിഷങ്ങളെ ഈ ഗാനം വളരെ ഹൃദ്യമായി പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നു. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികളിലെ കാവ്യാത്മകതയും വിദ്യാസാഗറിന്റെ വയലിൻ ഓർക്കസ്ട്രേഷനും ഒത്തുചേർന്നപ്പോൾ അതൊരു മാന്ത്രിക അനുഭവമായി മാറി. പ്രണയത്തിന്റെ നൽമല്യവും വിരഹത്തിന്റെ നേർത്ത നോവും ഈ ഗാനത്തിൽ ഓരോ വരിയിലും നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും. ഈ പാട്ടെന്തായാലും അടുത്തതായി എവർഗ്രീൻ ഹിറ്റ്സിലൂടെ നിങ്ങളുടെ കാതോരം

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം
1: നമ്മുടെ ഡിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ഡിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷവാർത്ത, ഡിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.

കേൾക്കാൻ കൊതിക്കുന്ന ഒരുപിടി നല്ല ഗാനങ്ങളുമായി എവർഗ്രീൻ ഹിറ്റ്സ് ഓടാശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

സന്തോഷങ്ങളിൽ നമ്മൾ പാട്ടിന്റെ ഈണം ആസ്വദിക്കുമ്പോൾ ദുഃഖവേളകളിൽ നമ്മൾ പാട്ടിന്റെ വരികളെ പ്രണയിക്കുമെന്നാണ് പറയപ്പെടുന്നത്. ഹൃദയത്തിൽ തട്ടി ആരോ പാടുന്നത് പോലെ ചില സമയങ്ങളിൽ ചില വരികൾ കേൾക്കുമ്പോൾ നമുക്ക് തോന്നുമല്ലേ. ചിലപ്പോൾ ആ വരികളും സംഗീതങ്ങളും നമ്മുടെ കണ്ണുകളെ ഈറനണിയിക്കാം. വിരഹത്തിന്റെ നോവ് സംഗീതമായി പെയ്തിറങ്ങുന്ന ഒരുപാട് നല്ല നല്ല പാട്ടുകളാണ് മലയാളത്തിലുള്ളത്. മലയാള സിനിമയിലെ പഴയ ഗാനങ്ങൾ ഇന്ന് നമുക്ക് പ്രിയപ്പെട്ടതാകാൻ പ്രധാനമായും മൂന്ന് കാരണങ്ങളാണ്. ഒന്ന്, ഭാവസാന്ദ്രമായ വരികൾ, അതുപോലെ ലളിതമായ സംഗീതം, പിന്നെ മനോഹരമായ ആലാപനം. നമുക്കിടയിൽ മാറ്റങ്ങൾ ഒരുപാട് വന്നേക്കാം, പക്ഷെ ഈ പാട്ടുകൾക്ക് മാത്രം മരണമില്ല, മാറ്റമില്ല. ക്ഷണക്കത്ത് എന്ന സിനിമയ്ക്ക് വേണ്ടി ഹംസധ്വനി രാഗത്തിൽ കെ ജെ യേശുദാസ് ആലപിച്ച നല്ലൊരു പ്രണയഗാനം കേൾക്കാം. കൈതപ്പുറം വരികൾ കുറിച്ച് ശരത് സാർ സംഗീതം പകർന്ന സല്ലാപം കവിതയായി എന്ന പാട്ട് കേൾക്കാം എവർഗ്രീൻ ഹിറ്റ്സിൽ അടുത്തതായി.

നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. പുതുപുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്റ്റഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കോമ്പസ് ഗ്ലോബൽ സ്കൂൾ, വളകം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.

കേൾക്കാൻ കൊതിക്കുന്ന ഒരുപിടി നല്ല ഗാനങ്ങളുമായി എവർഗ്രീൻ ഹിറ്റ്സ് ഓൺ ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

കേസ് അങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത് എവർഗ്രീൻ ഹിറ്റ്സ് ആണ്. കൂടെയുള്ളത് ആർ ജെ അനുഷയാണ്. 1997 റിലീസായ വളരെ ഹൃദ്യമായിട്ടുള്ളൊരു മെലഡിയാണ് അടുത്തതായി നമ്മൾ എവർഗ്രീൻ ഹിറ്റ്സിലൂടെ കേൾക്കാൻ പോകുന്നത്. മലയാള സിനിമയിലെ മെലഡി കിങ് എന്നറിയപ്പെടുന്ന ഔസേപ്പച്ചൻ സംഗീത സംവിധാനം നിർവഹിച്ച വളരെ മനോഹരമായൊരു ഗാനം എന്നും നിന്നെ പൂജിക്കാം. അനിയത്തിപ്രാവ് എന്ന സിനിമയിലെ ഈ മനോഹരമായ ഗാനം ആലപിച്ചത് ഗന്ധർവ ഗായകൻ കെ ജെ യേശുദാസ് ആണ്. അദ്ദേഹത്തിന്റെ ആത്മാവ് തൊട്ടു വിളിക്കുന്ന ആലാപനം ഈ പാട്ടിനെ ഒരു നിത്യഹരിത വിസ്മയമായി മലയാളി മനസ്സുകളിൽ പ്രതിഷ്ഠിച്ചു. പ്രണയത്തിന്റെ വിശുദ്ധിയും ആഴവുമൊക്കെ ഒരുപോലെ ഒരു പ്രാർത്ഥന പോലെ അവതരിപ്പിക്കുന്ന ഈ പാട്ടിലെ വരികൾ എന്നും ഓരോ പ്രണയിതാവും ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്നവയാണ്. കുഞ്ചാക്കോ ബോബന്റെയും ശാലിനിയുടെയും തകർപ്പൻ പ്രകടനത്തിലൂടെ ദൃശ്യവൽക്കരിക്കപ്പെട്ട ഈ പാട്ട് അന്നത്തെ തലമുറയെ ഒന്നടങ്കം ആവേശഭരിതമാക്കിയ സിനിമയും പാട്ടുകളുമാണ്. മലയാള സിനിമയിലെ വൈകാരിക നിമിഷങ്ങളെ ഇത്രമേൽ തീവ്രമായി പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതിൽ ഈ മെലഡി വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. കാലം എത്ര കഴിഞ്ഞാലും അനിയത്തിപ്രാവ് എന്ന സിനിമയിലെ അതിലെ ഈ ഗാനത്തെയും ഒരു മലയാളിക്കും മറക്കാൻ സാധിക്കില്ല. കേൾക്കാം ഈ ഗാനം അടുത്തതായി എവർഗ്രീൻ ഹിറ്റ്സിൽ. ഈ ഒരു പാട്ടോടുകൂടി തന്നെ ഇന്നത്തെ എവർഗ്രീൻ ഹിറ്റ്സ് ഇവിടെ വൈനപ്പാവുകയാണ്. അടുത്തയാഴ്ച വീണ്ടും എവർഗ്രീൻ ഹിറ്റ്സുമായി ഞാൻ വരും. അതുവരേക്കും കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ഫ്രേ ഫ്രം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.

0: കേന്ദ്ര കഥാപാത്രങ്ങളാക്കി സുഭാഷ്, ലളിത, സുബ്രഹ്മണ്യൻ സംവിധാനം ചെയ്ത ഏറ്റവും പുതിയ കോമഡി ഹൊറർ ത്രില്ലർ മൂവിയാണ് കരക്കം.
1: അന്ന് രാത്രി കഥക മുട്ടിയാണ് ആത്മാക്കൾ അകത്തേക്ക് പ്രവേശിച്ചത്.
0: രണ്ടു മണിക്കൂറിൽ താഴെ മാത്രം ഡ്യൂറേഷനുള്ള ഈ ഒരു സിനിമ ഒരു മുഴുവൻ നീള എന്റർടൈനർ ആണ് കേട്ടോ. ഡാൻസ് കൊറിയോഗ്രാഫർ ആയിട്ടുള്ള ധനുഷും പേട്രിയറ്റ് ആർട്ടിസ്റ്റ് ആയിട്ടുള്ള കാജ കണ്ണനും അംബിക ലോഡ്ജിലെ ന്യൂ ഇയർ ആഘോഷത്തിനിടെ അവിചാരിതമായിട്ട് കണ്ടുമുട്ടുകയാണ്. ഒരു പ്രത്യേക സിറ്റുവേഷനിൽ പുതുവർഷരാവ് അവർക്ക് പള്ളി സെമിത്തേരിയിൽ ചിലവിടേണ്ടി വരികയാണ് കേട്ടോ. മദ്യലഹരിയിലെ സെമിത്തേരിയിൽ നിന്ന് അവർ വലിച്ചൂരുന്ന 5 കുരിശുകൾ അവർക്ക് തന്നെ കുരിശായിട്ട് മാറുകയാണ്. അവരെ 5 ആത്മാക്കള് പിന്നീട് ഫോളോ ചെയ്യുകയാണ്. ശാന്തതയില്ലാതെ ആത്മാക്കൾക്ക് ധനുഷിനോടും കാജ കണ്ണനോടും എന്തൊക്കെയോ പറയാനായിട്ട് ബാക്കിയുണ്ട് കേട്ടോ. എന്താകും ആത്മാക്കൾക്ക് പറയാനുണ്ടാവുക എന്ന ക്വസ്റ്റ്യൻ ആണ് കരക്കം എന്ന സിനിമയെ ആവേശഭരിതമാക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ കോമഡിയും ഹൊററും ത്രില്ലറും ഒക്കെ ചേരുന്ന ഒരു ടോട്ടൽ പാക്കേജ് ആണ് കരക്കം എന്ന സിനിമ. ആദ്യ ചിത്രമായുള്ള ചാൾസ് എന്റർപ്രൈസിൽ നിന്നും രണ്ടാം ചിത്രമായിട്ടുള്ള കരക്കത്തിലേക്ക് എത്തുന്ന സമയത്ത് സംവിധായകൻ എന്ന നിലയിൽ സുഭാഷ് ഗ്രാഫ് കുത്തിനെ ഉയർത്തുന്നുണ്ട്. സാങ്കേതികമായിട്ട് ഏറെ മികവ് പുലർത്തുന്ന സിനിമ കൂടിയാണ് കരക്കം. സിനിമറ്റോഗ്രഫി, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, ഡാൻസ് തുടങ്ങിയ മേഖലകളിലെല്ലാം ചിത്രം സ്കോർ ചെയ്യുന്നുണ്ട്. 1 മണിക്കൂർ 44 മിനിറ്റുകൾ മാത്രം ഡ്യൂറേഷനുള്ള ചിത്രം ആദ്യ അവസാനം പ്രേക്ഷകരെ പിടിച്ചിരുത്തുന്ന ഒരു സിനിമ കൂടിയാണ്. ഫോർട്ട് കൊച്ചിയുടെയും ഇടുക്കിയുടെയും പശ്ചാത്തലത്തിലാണ് കരക്കത്തിന്റെ കരക്കം. ബബ്ലു അജുവിന്റെ ഫ്രെയിമുകൾ സിനിമയ്ക്ക് ഒരു റോഡ് മൂവി ഫീല് നൽകുന്നുണ്ട്. വിക്രം വേദ പോലെ സൂപ്പർ ഹിറ്റ് സിനിമകൾക്ക് സംഗീതം നൽകിയിട്ടുള്ള തെന്നിന്ത്യൻ മ്യൂസിക് കമ്പോസർ സാം സിയസ് ആണ് കരക്കത്തിന് വേണ്ടി മ്യൂസിക്കും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും ഒരുക്കിയിട്ടുള്ളത്.
1: ഇനി നിങ്ങളുടെ പ്രശ്നങ്ങളെ കൂടുതൽ മേശപ്പുറത്ത്.
2: ഇതാണ് ഞങ്ങളുടെ ഒന്നാമത്തെ പ്രശ്നം.
3: സിമിത്തേരി പറമ്പിൽ നിന്ന് കുരിശ് മോഷ്ടിക്കലാണ് അതിന്റെ തമാശ. സ്വന്തം കാര്യം നോക്കാൻ പ്രാപ്തിയില്ലാത്തതുകൊണ്ട് കർത്താവ് നാട്ടുകാർ പറയില്ല.
0: സാമിന്റെ പശ്ചാത്തല സംഗീതമാണ് മറ്റൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് കേട്ടോ. നിന എന്ന പേരില് വാക്കുകളിലൂടെയും വരകളിലൂടെയും സോഷ്യൽ മീഡിയയിലെ ശ്രദ്ധ നേടിയിട്ടുള്ള ആർട്ടിസ്റ്റ് നിപിൻ നാരായണൻ, സംവിധായകൻ സുഭാഷ്, ലളിത, സുബ്രഹ്മണ്യൻ, അർജുനൻ നാരായണൻ എന്നിവർ ചേർന്നാണ് കരക്കം എന്ന സിനിമയുടെ തിരക്കഥ ഒരുക്കിയിട്ടുള്ളത്. ശ്രീനാഥ് ഭാസി ഒരിക്കൽ കൂടി തന്നെ സ്വതസിദ്ധമായിട്ടുള്ള ശൈലിയിൽ അനായാസമായിട്ട് വേഷ പകർച്ച നടത്തുന്നുണ്ട് ഈ ഒരു സിനിമയിലൂടെ. അഞ്ചകള കോക്കൻ എന്ന സിനിമയിലൂടെ പ്രേക്ഷകരെ ഞെട്ടിച്ച ടി ജെ പ്രവീൺ കരക്കത്തിലും ഗംഭീര പെർഫോമൻസ് തന്നെയാണ് പുറത്തെടുക്കുന്നത്. സമീപകാലത്ത് തനിക്ക് ലഭിച്ച എല്ലാ ക്യാരക്ടർ റോളുകളും മികവുറ്റതാക്കിയ അഭിരാം രാധാകൃഷ്ണൻ പാരസൈക്കോളജിസ്റ്റ് നകുലൻ ദേവസിയുടെ വേഷവും മികവുറ്റതാക്കുന്നുണ്ട്. ലീന സമ്മത്, ബിഷ, ബിശുക്കുട്ടൻ, വിനീത് തട്ടിൽ, സിദ്ധാർത്ഥ് ഭരതൻ, ഫെമിന ജോർജ്, ലാൽ ജൂനിയർ, മണികണ്ഠൻ ആചാരി, ഷോൺ റോമി, മിഥൂട്ടി തുടങ്ങിയ ചെറുതും വലുതും കഥാപാത്രങ്ങളായി എത്തുന്ന എല്ലാവരും മികച്ച പെർഫോമൻസ് തന്നെയാണ് ഈ സിനിമയിലൂടെ കാഴ്ചവെച്ചിരിക്കുന്നത്.
1: അഞ്ച് കുരിശ് ഇളക്കിയപ്പോ പോന്ന 5 പ്രേതം.

0: ഇനി എന്താ പ്ലാൻ?
1: നോ പ്ലാൻ ടു ചേഞ്ച്, നോ പ്ലാൻ ടു ഇംപ്രസ്.
2: ആത്മാക്കളുടെ സംഗീത നൃത്ത പശ്ചാത്തലം ചിത്രത്തിനൊരു ഡാൻസ് മ്യൂസിക് ത്രില്ലർ ഫീലും നൽകുന്നുണ്ട് കേട്ടോ. ക്ലൈമാക്സിലെ രണ്ടാം ഭാഗത്തിലേക്കുള്ള സൂചനയും ഈ ഒരു സിനിമ നൽകുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ മലയാളത്തിലെ കാര്യമായിട്ട് ട്രൈ ചെയ്തിട്ടില്ലാത്ത ഒരു ജോണറാണ് കറക്കം എന്ന സിനിമ കൈകാര്യം ചെയ്യുന്നത്. സിനിമയെ വ്യത്യസ്തമാക്കുന്നതും പുതുമ നൽകുന്നതും ജോണറിന്റെ തിരഞ്ഞെടുപ്പ് കൂടിയാണ് എന്ന് തന്നെ പറയാട്ടോ. എന്തായാലും ഇങ്ങനെയൊരു ഹൊറർ പടം ഇത് ആദ്യമായിട്ടായിരിക്കും പേടിപ്പിച്ച് രസിപ്പിക്കുന്ന ഒരു സിനിമ തന്നെയാണ് കറക്കം. അപ്പോ ഈ സിനിമയിലൊരു പാട്ടാകട്ടെ ഇനി റീൽ ചെക്കൽ.

0: നമ്മുടെ ദിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ദിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷ വാർത്ത, ദിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ദിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

You are listening to Ashray FM 90, Nadinuppam, Natarkuppam. കലാഭവൻ മണിയുടെ പാട്ടുകൾക്ക് സ്വന്തം ശബ്ദത്തിലൂടെ പുതുജീവൻ നൽകി പാലക്കാട് മണിയൻ എന്ന പേരിൽ മലയാളികളുടെ ഹൃദയത്തിൽ ഇടം നേടിയ പ്രിയ ഗായകൻ

0: check.
1: It's everything. Cinema.
0: യെസ്, അങ്ങനെ കറക്കുമെന്ന സിനിമയിലെ കുറച്ച് മനോഹരമായിട്ടുള്ള പാട്ടുകൾ കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ റിയൽ ചെക്ക് ദി കംപ്ലീറ്റ് മൂവി ഷോ വിത്ത് മീ ആർ ജെ അനാമിക. പുതു പുത്തൻ സിനിമകളുടെ വിശേഷങ്ങളാണ് റിയൽ ചെക്കിൽ. ക്വിന്റൽ ഇടിയുമായിട്ട് നമ്മുടെ പെപ്പെ, കട്ട വില്ലന്മാരായിട്ട് കബീർ ദുഹാൻ സിംഗും കന്നഡ നടൻ സുനിലും, ആക്ഷന് കെച്ചേ കെമ്പിടിക്കയും ത്രസിപ്പിക്കുന്ന ബീജിയുമായിട്ട് നമ്മുടെ രവി ബസ്റ്റു. ഈ പാക്കേജുകളെല്ലാം ചേർന്ന ഹൈ വോൾട്ടേജ് ആക്ഷൻ മാസ് മൂവിയാണ് കാട്ടാളൻ.
2: ബന്ദിപ്പൂർ ഫോറസ്റ്റ് റേഞ്ചിൽ നിന്നുള്ള കൊമ്പുകള. എ ഗ്രേഡ് കൊമ്പൊന്നിന് 3.5 കോടി വരും.
3: പത്തിരുന്നൂറ് ആനകളൊക്കെ ഒന്ന് കൊമ്പ് കടത്തിയ ഒരു കാട്ടുകൊള്ളക്കാരനുണ്ട്.
0: നിർമ്മാതാക്കളായിട്ടുള്ള ക്യൂബ്സ് എന്റർടൈൻമെന്റ്സിന്റെ ആദ്യ സിനിമയായിട്ടുള്ള മാർക്കോയുടെ മേക്കിങ്ങിന് സമാനമായിട്ടുള്ള അവതരണ ശൈലിയാണ് കാട്ടാളൻ എന്ന സിനിമയിലേത്. നവാഗതനായിട്ടുള്ള പോൾ ജോർജിന്റെ സംവിധാനം മികവില വയലൻസിന് അല്പം കുറവുണ്ടെങ്കിലും ആക്ഷൻ സീൻസ് അതിന്റെ കുറവ് നികത്തുന്നുണ്ട്. ആനക്കൊല്ലി എന്ന കൊടുങ്കാട് അടക്കി വാഴുന്ന മാരിയുടെ ചെറുപ്പകാലത്തിൽ നിന്നാണ് സിനിമയുടെ കഥ സ്റ്റാർട്ട് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ അയാളൊരു കാട്ടാളനാണ് കേട്ടോ. ആനക്കൊല്ലിയിലുള്ള പാവം നാട്ടുകാരെ അടിമകളാക്കി അവരുടെ സഹായത്തോടെ ആനക്കൊമ്പ് നടത്തുന്ന മാരി ഒരു മാഫിയ കാട്ടിലിന്റെ നേതാവ് കൂടിയാണ്. ഈ ബിസിനസിൽ മാരിയുടെ ഒരേ ഒരു എതിരാളിയാണ് എഡ്ഡി. ഇവർ തമ്മിലുള്ള കുടിപ്പകയിലെ ഇരകളാകുന്നത് അവിടെയുള്ള പാവം ആളുകളാണ്. എഡ്ഡിയുമായുള്ള പോരാട്ടത്തിനിടയിൽ ചുവട് തെറ്റുന്ന മാരി സഹായത്തിനായിട്ട് അടാട്ടെ ജോർജ് പീറ്ററിനെ വിളിക്കുകയാണ്. അങ്ങനെ ജോർജിന്റെ വിളിയിൽ മാരിയെ സഹായിക്കാനായിട്ട് ആന്റണി ആനക്കൊല്ലിയിൽ എത്തുന്നതോടുകൂടിയാണ് കാട്ടാളൻ എന്ന സിനിമ കുറച്ചുകൂടി ഒന്ന് എനർജറ്റിക് ആകുന്നത്. 2 മണിക്കൂർ മാത്രമാണ് ഈ ഒരു സിനിമയുടെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഷമീർ മുഹമ്മദ് അളന്നു മുറിച്ചുള്ള എഡിറ്റിംഗ് സിനിമയുടെ വേഗതയ്ക്ക് ഒരു കുറവും വരുത്തുന്നില്ല. ആക്ഷൻ പ്രേമികൾക്ക് ചിത്രം ഒരു വിരുന്ന് തന്നെയായിരിക്കും
2: സമ്മാനിക്കാട്ടോ. ചെറുത്താന്റെ പ്ലാൻ തെറ്റിക്കുന്നതാണ്.

0: സോണിയുടെ വെനിസ് 28K ക്യാമറയിലെ ചിത്രീകരിച്ചിരിക്കുന്ന സിനിമ സ്റ്റൈലിഷ് ആക്ഷൻ എന്റർടൈനറാണ് എന്ന് നിസ്സംശയം പറയാനായിട്ട് സാധിക്കും. രണദീപിന്റെ ക്യാമറയും എടുത്തു പറയേണ്ട ഒന്നാണ് കേട്ടോ. പ്രത്യേകിച്ച് ബോൾഡ് ഫൈറ്റ് സീക്വൻസിലെ ക്യാമറ മൂവ്മെന്റ്സ് അത്യുഗ്രനായിട്ട് തന്നെ പ്ലേ ചെയ്തിട്ടുണ്ട്. ഏകദേശം 15 ഫൈറ്റ് സീക്വൻസുകളാണ് സിനിമയിലുള്ളത് കേട്ടോ. ശക്തമായിട്ടുള്ള കഥാപാത്രങ്ങളാണ് ഈ സിനിമയുടെ മറ്റൊരു പ്രത്യേകത. ജഗദീഷ് അവതരിപ്പിക്കുന്ന അലി, ആൻസൺ പോളിന്റെ സ്റ്റാൻലി, ബോളിവുഡ് നടൻ പാർത്ഥ് തിവാരി അവതരിപ്പിച്ചിട്ടുള്ള റോബി, ഇവരൊക്കെ കരുത്തുറ്റ വേഷങ്ങളിലാണ് ഈ ഒരു സിനിമയിൽ എത്തിയിട്ടുള്ളത്. കാടിനെയും നാടിനെയും ഒരുപോലെ വിറപ്പിക്കുന്ന മാരിയായിട്ട് സുനിലും, എഡ്ഡിയായിട്ട് കബീർ ദുഹാനും, ഇവരുടെ കാലനായിട്ടുള്ള ആന്റണിയായിട്ട് പെപ്പയും കൂടി എത്തുന്നതോടുകൂടി ആവേശം ഇരട്ടിയാകുന്നുണ്ട്. ഹിപ്സ്റ്റർ തുഷാര വിജയൻ, ഹരിശങ്കർ നാരായണൻ, ഹനാൻ ഷാ, രാജ് തിരണ്ടസു, സന്ദീപ്, വിജയ് ജേക്കബ്, ബിബിൻ പെരുമ്പള്ളി തുടങ്ങിയവരാണ് മറ്റു പ്രധാന താരങ്ങളെ അവതരിപ്പിച്ചിട്ടുള്ളത്. മലയാളത്തിൽ ഇപ്പോൾ സജീവമാകുന്ന സംവിധായകൻ കൂടിയായിട്ടുള്ള ഒരു താരം നിർണായകമായിട്ടുള്ള വേഷത്തിൽ എത്തിയിട്ടുണ്ട് ഈ ഒരു സിനിമയിൽ. ആൻഡ് പ്രൊഡക്ഷൻ ഡിസൈനിങ്ങിലും സിനിമ മികച്ചു നിൽക്കുന്ന ഒന്നാണ് കേട്ടോ. ഇത്രയും ബിഗ് ബഡ്ജറ്റിൽ ആക്ഷന് പ്രാധാന്യം നൽകി മുഴുനീള സിനിമ എടുക്കുക എന്ന വെല്ലുവിളി ഒരു തുടക്കക്കാരനായിട്ടുള്ള പോൾ ജോർജ് വിജയകരമായിട്ട് തന്നെ ഏറ്റെടുത്തിട്ടുണ്ട്. പാൻ ഇന്ത്യൻ താരങ്ങൾ, വമ്പൻ സെറ്റ് വർക്ക്, അങ്ങനെ ഒരു ലാർജ് സ്കെയിൽ സിനിമയുടെ വലുപ്പം ചിത്രം കാണുന്നവർക്ക് അനുഭവപ്പെടാവുന്ന ഒന്നാണ്. തായ്ലൻഡിൽ വെച്ച് ചിത്രീകരിച്ചിരിക്കുന്ന ആനകൾക്കൊപ്പമുള്ള സീൻസും വിശ്വസനീയമായിട്ട് തന്നെ പകർത്തിയിട്ടുണ്ട്. മാർക്കോ യൂണിവേഴ്സുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരേയൊരു ഫാക്ട് സിദ്ദിഖിന്റെ കഥാപാത്രം മാത്രമാണ്. ഇത്തരം സിനിമകളിലെ കഥയ്ക്ക് അമിത പ്രാധാന്യമില്ല. നായകനൊപ്പം തന്നെ ഈ സിനിമയിലെ കൈയ്യടി നേടുന്ന മറ്റൊരാളാണ് രവി വസ്ത്രോൾ. ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങൾക്കെല്ലാം പ്രത്യേകം ബീജിയം ഒരുക്കി അതിഗംഭീരമായിട്ടുള്ള സ്കോർ ആണ് അദ്ദേഹം സെറ്റ് ചെയ്തിട്ടുള്ളത്.
1: നിങ്ങൾക്കത് ഹറാമായിരിക്കും, എനിക്കിത് ഹലാലാണ്.
0: ഹൈ വോൾട്ടേജ് ആക്ഷൻ സിനിമ ഇഷ്ടപ്പെടുന്നവർക്ക് ഡെഫിനറ്റ് ആയിട്ടും ഈ ഒരു കാട്ടാളൻ എന്ന സിനിമ ത്രസിപ്പിക്കുന്ന ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും സമ്മാനിക്കുക. കൂടാതെ പോസ്റ്റ് ക്രെഡിറ്റ് സീനിൽ ഒരു യുവ നടൻ സർപ്രൈസ് ക്യാമിയോ റോളിലെത്തുന്നുണ്ട്. മാത്രമല്ല മാർക്കോ ആരാധകർക്കായിട്ടും മറ്റൊരു സർപ്രൈസ് ടെയിൽ എൻഡ് സീനിൽ ഒരുക്കിയിട്ടുണ്ട്. അപ്പോ കാട്ടാളൻ എന്ന സിനിമയിലെ കുറച്ച് സൂപ്പർ ഡ്യൂപ്പർ പാട്ട് കേൾക്കാം ഇനി റീൽ ചെക്കിൽ.

0: ഒപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
1: നാടിനൊപ്പം, നാട്ടാർക്കൊപ്പം.

0: check.
1: It's everything cinema.
0: കാട്ടാളൻ എന്ന സിനിമയിലെ കുറച്ച് സൂപ്പർ ഡ്യൂപ്പർ പാട്ട് കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ റിയൽ ചെക്ക് ദി കംപ്ലീറ്റ് മൂവി ഷോ വിത്ത് മീ ആർ ജെ അനാമിക. സിനിമ കാണാനായിട്ട് പ്രേക്ഷകർക്ക് ഒറ്റ ഒരു റീസണേ ഉള്ളൂ, എന്റർടൈൻമെന്റ്. ആ ഒരു എന്റർടൈൻമെന്റ് ഔട്ട് ആൻഡ് ഔട്ട് പ്രേക്ഷകർക്ക് ലഭിക്കുന്ന സിനിമയാണ് ആക്ഷൻ കിങ് അർജുൻ സർജ നായകനായിട്ട് എത്തുന്ന ബ്ലാസ്റ്റ്.
2: എങ്കിയോ തപ്പ് നടക്കുന്നത് നീ പാത്ത് ബാധിക്കപ്പെട്ട ഇടത്തിലായി നമുക്ക് തിരിഞ്ഞവങ്ങളതായിരിക്കണമെന്നൊരു ആവശ്യമില്ലേ?

0: സിനിമയുടെ ടൈറ്റിലിനോട് 100% നീതി പുലർത്തുന്ന കിടിലൻ ബ്ലാസ്റ്റ് തന്നെയാണ് ഈ ഒരു സിനിമ. ഇടിപ്പടങ്ങളുടെ ആരാധകർക്ക് ആഘോഷിച്ച് അർമാദിക്കാനായിട്ട് കഴിയുന്ന തരത്തിൽ കിടിലൻ ഫൈറ്റുകളുള്ള ഒരു ഫൺ മൂവി. ചായക്കടയിലിടി, വീട്ടിലിടി, ഗൗഡൌണിലിടി, കാറിലിടി, ആശുപത്രിയിലിടി, അങ്ങനെ വിസിലടിച്ച ആഘോഷത്തോടെ കാണാനായിട്ട് ഒരു ലോഡ് ഇടികൾ നിറഞ്ഞ ഫൺ ഫാമിലി ആക്ഷൻ സിനിമയാണ് ബ്ലാസ്റ്റ്. സിനിമയുടെ നെടുംതൂൺ അർജുൻ സർജ അവതരിപ്പിക്കുന്ന കരാട്ടെ മാസ്റ്റർ രാജരാമനാണോട്ടോ. ആരുടെയൊക്കെ ഇടി കാണാനുണ്ട് എന്നതിന്റെ സൂചന ട്രെയിലറിൽ തന്നെ സംവിധായകൻ സുഭാഷ് കെ രാജ് തരുന്നുണ്ട്. എന്നാൽ ട്രെയിലറിൽ തന്നത് വെറും ഒരു സൂചന മാത്രമാണോട്ടോ. ഒന്നൊന്നര പരിപാടി തന്നെയാണ് ഈ ഒരു സിനിമയിൽ ചെയ്തു വെച്ചിരിക്കുന്നത് എന്ന് തന്നെ പറയാം. അർജുൻ സർജയ്ക്കൊപ്പം ഇടിപ്പൂരം തീർക്കുന്നത് മലയാളികൾക്ക് സുപരിചിതരായിട്ടുള്ള രണ്ട് നായികമാരാണോട്ടോ. അഭിരാമിയും സർവമായ എന്ന സിനിമയിലൂടെ പ്രേക്ഷക പ്രീതി നേടിയിട്ടുള്ള പ്രീതി മുകുന്ദനും. ഇരുവരും ചേർന്നൊരുക്കുന്ന ഫൈറ്റുകൾ ശരിക്കും പ്രേക്ഷകർക്ക് അഡ്രിനാലിൻ റഷ് നൽകുന്നുണ്ട്. ആൻഡ് വിവേക പ്രസന്നയാണ് കൈയ്യടി നേടുന്ന മറ്റൊരു താരം എന്ന് പറയുന്നത് കേട്ടോ. വളരെ സാധാരണ രീതിയിൽ ജീവിച്ചു പോകുന്ന ഒരു കരാട്ടെ മാസ്റ്ററുടെ കുടുംബം അപ്രതീക്ഷിതമായിട്ട് നേരിടേണ്ടി വരുന്ന സംഭവങ്ങളാണ് ബ്ലാസ്റ്റ് എന്ന സിനിമയുടെ പ്രമേയം.
1: அவனால கண்டிப்பா சென்னை விட்டு வெளியில எங்கேயும் போயிருக்கவே முடியாது.
2: அங்க இருந்த பொண்ணு எல்லாத்தையும் டீட்டெயிலா சொன்னா
3: ரிஸ்க் எடுக்கணும்.
0: പല പ്ലോട്ടുകളിലെ സമാന്തരമായിട്ട് നടക്കുന്ന സംഭവങ്ങളെ രസകരമായിട്ട് കരാട്ടെ മാസ്റ്ററുടെ കുടുംബത്തിലേക്ക് കണക്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ തിരക്കഥാകൃത്ത്. ആക്ഷൻ കിങ് അർജുന്റെ സ്വാഗും സ്റ്റൈലും അസലായിട്ട് പ്രയോജനപ്പെടുത്തിയാണ് ഈ ഒരു സിനിമ ഒരുക്കിയിട്ടുള്ളത്. എന്നാൽ ആ ഒരു സ്വാഗും സ്റ്റൈലും ആ കഥാപാത്രത്തിൽ ഒതുങ്ങി നിൽക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. തുല്യ പ്രാധാന്യത്തോടെ വെള്ളിത്തിരയിൽ അത്ഭുതങ്ങൾ തീർക്കാണ് നമ്മുടെ അഭിരാമിയും പ്രീതിയും. വളരെ കൺവിൻസിംഗ് ആയിട്ടാണ് ഇരുവരും സ്ക്രീനിൽ നിറയുന്നത് കേട്ടോ. ടഫായിട്ടുള്ള സ്ത്രീ കഥാപാത്രങ്ങളെ കാണിക്കുന്ന സമയത്ത് സിനിമകളിൽ കണ്ടുവരുന്ന ക്ലീശിയ വസ്ത്രധാരണമോ ബിൽഡപ്പോ ഇല്ലാതെയാണ് അഭിരാമിയും പ്രീതിയും അവതരിപ്പിച്ചിട്ടുള്ളത്. ഈ ഒരു നാച്ചുറാലിറ്റിയാണ് സിനിമയ്ക്ക് ആ ഒരു ഫ്രഷ്നെസ് നൽകുന്നത് കേട്ടോ. തമിഴ് സിനിമയിലെ പുതിയ താരോദയമായിട്ടുള്ള പ്രദീപ് രംഗനാഥന്റെ ലവ് ടുഡേയിലെ സംവിധാന സഹായിയായിട്ട് ചലച്ചിത്ര ലോകത്തേക്ക് എത്തിയിട്ടുള്ള സുഭാഷ് കെ രാജ് തന്റെ അരങ്ങേറ്റ ചിത്രം ഗംഭീരമാക്കിയിട്ടുണ്ട്. ആക്ഷൻ പടം എന്നൊക്കെ പറയുന്ന സമയത്ത് കട്ട ഡാർക്ക് തീമിൽ അധോലോകത്തിന്റെ ഫ്രെയിമിലേക്ക് കഥ പറച്ചിൽ മാറ്റുന്ന ക്ലീഷെ പരിപാടികൾക്കിടയിൽ ഒരു ഫ്രഷ്നെസ് നൽകുന്നുണ്ട് ബ്ലാസ്റ്റ് എന്ന സിനിമ.

0: கராத்தே மாஸ்டர் பொண்ணா.
1: என்ன கொண்டுட்டா, இதெல்லாம் முடிஞ்சிடும் நினைச்சியா? எனக்கும் மேல ஒருத்தர் இருக்கான், அவன் கண்டிப்பா உங்களை தேடி வருவான்.
2: കാണുന്ന സമയത്ത് മലയാളികൾക്ക് ഒരു പക്ഷേ ഒരു ജോർജ് കുട്ടി ഫീൽ എടുക്കാനായിട്ടുള്ള വകയുണ്ട് കേട്ടോ. എന്നാൽ സിനിമ അതിൽ ഉടക്കി നിൽക്കുന്നതല്ല എന്നുള്ളതാണ് ആശ്വാസം. ബ്ലാസ്റ്റിനെ ആവേശകരമായിട്ടുള്ള ഒരു സിനിമ അനുഭവമാക്കുന്നതിലെ സംവിധായകനൊപ്പം കട്ടയ്ക്ക് നിൽക്കുന്നുണ്ട് നമ്മുടെ രവി ബസ്രൂറിന്റെ ബീജിയമും ഫിനിക്സ് പ്രഭുവിന്റെ ഫൈറ്റും. ഇവരുടെ അന്യായ കോംബോ ആണ് ഈ ഒരു സിനിമയിൽ കാണാനായിട്ട് സാധിക്കുക കേട്ടോ. സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങൾക്കെല്ലാം ഗംഭീര ഫൈറ്റ് സീക്വൻസുകൾ ഉണ്ട് കേട്ടോ. ജോൺ കൊക്കിനും അർജുൻ ചിദംബരവുമാണ് വില്ലൻ വേഷത്തിൽ എത്തിയിട്ടുള്ളത്. ഇരുവരും അതിഗംഭീരമായിട്ട് തന്നെ ആ ഒരു കഥാപാത്രങ്ങളെ ചെയ്തിട്ടുണ്ട്. ആൻഡ് അരുൺ രാധാകൃഷ്ണനാണ് സിനിമയ്ക്ക് വേണ്ടി ഡി ഒ പി ചെയ്തിരിക്കുന്നത്. എഡിറ്റിംഗ് നിർവഹിച്ചിരിക്കുന്നത് പ്രദീപ് ഇ രാഘവാണ് കേട്ടോ. ആൻഡ് സിനിമയിൽ നമ്മുടെ വൈക്കം വിജയലക്ഷ്മിയുടെ വോയിസിലെ മനോഹരമായുള്ളൊരു മ്യൂസിക്കും ഉൾച്ചേർത്തിട്ടുണ്ട്. ചുരുക്കത്തിൽ കുടുംബത്തോടൊപ്പം ആസ്വദിക്കാനായിട്ട് കഴിയുന്ന ഒരു ഇടിപ്പടം തന്നെയാണ് ബ്ലാസ്റ്റ്. അപ്പോ ബ്ലാസ്റ്റ് എന്ന മൂവിയിലെ ഒരു കലക്കൻ പാട്ട് കേൾക്കാം ഇനി റീൽ ചെക്കിൽ.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കരുതലോടെ കാലവർഷത്തെ വരവേൽക്കാം. മഴവെള്ളം സുഗമമായി ഒഴുകിപ്പോകാൻ ഓടകളും കനാലുകളും മഴയ്ക്ക് മുൻപ് തന്നെ മാലിന്യങ്ങൾ നീക്കി വൃത്തിയാക്കുക. കാറ്റിലും മഴയിലും ഒടിഞ്ഞു വീഴാൻ സാധ്യതയുള്ളതോ വീടിന് പവർ ലൈനുകൾക്കും മുകളിലേക്ക് നിൽക്കുന്നതോ ആയ മരച്ചില്ലകൾ സുരക്ഷിതമായി വെട്ടിമാറ്റുക. വീടിനകത്തും പുറത്തുമുള്ള ഇലക്ട്രിക് വയറിങ്ങുകൾ സുരക്ഷിതമാണ് എന്ന് ഉറപ്പാക്കുക. മാത്രമല്ല, ടോർച്ച്, പവർ ബാങ്ക്, ഒരു ഫസ്റ്റ് എയ്ഡ് കിറ്റ്, സ്ഥിരമായി കഴിക്കുന്ന മരുന്നുകൾ എന്നിവ ഉൾപ്പെടുന്ന ഒരു എമർജൻസി കിറ്റ് എപ്പോഴും കയ്യിൽ കരുതുക. ചിരട്ട, പ്ലാസ്റ്റിക് കപ്പുകൾ, ടയറുകൾ എന്നിവയിൽ വെള്ളം കെട്ടിക്കിടക്കാൻ അനുവദിക്കരുത്. ആഴ്ചയിലൊരിക്കൽ ഡ്രൈഡേ ആചരിച്ച് പകർച്ചവ്യാധികൾ തടയുക. മാത്രമല്ല, കിണറുകളിലെ വെള്ളം മലിനമാകാൻ സാധ്യതയുള്ളതിനാൽ മുൻകരുതലായി ക്ലോറിനേഷൻ നടത്തുക. തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം കുടിക്കാൻ ഉപയോഗിക്കുക. മഴക്കാലത്ത് റോഡുകളിൽ അപകട സാധ്യത കൂടുതലാണ്. അതിനാൽ വാഹനങ്ങളുടെ ബ്രേക്ക്, ടയറിന്റെ ഗ്രിപ്പ്, വൈപ്പർ ബ്ലേഡുകൾ എന്നിവ കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. കൂടാതെ മണ്ണിലും വെള്ളത്തിലും ഇറങ്ങി ജോലി ചെയ്യുന്നവർ നിർബന്ധമായും ആരോഗ്യ പ്രവർത്തകരുടെ നിർദ്ദേശപ്രകാരം പ്രതിരോധ മരുന്നുകൾ മുൻകൂട്ടി കഴിക്കുക. കൂടുതൽ മഴയും തണുപ്പും ഏൽക്കാത്ത, കാറ്റിനെ പ്രതിരോധിക്കുന്ന സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് വളർത്തുമൃഗങ്ങളുടെ കൂട് മാറ്റുകയോ അവയെ സുരക്ഷിതമാക്കുകയോ ചെയ്യുക. ഒപ്പം തന്നെ ഔദ്യോഗിക കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ എപ്പോഴും ശ്രദ്ധിക്കുക. മാത്രമല്ല, KCB, ഡിസാസ്റ്റർ മാനേജ്മെന്റ് സ്കോഡ് തുടങ്ങിയവയുടെ എമർജൻസി നമ്പറുകൾ ഫോണിൽ സേവ് ചെയ്തു വയ്ക്കുക. ഓർക്കുക, ചെറിയൊരു ജാഗ്രത വലിയൊരു സുരക്ഷിതത്വമാണ്.

0: check.
1: It's everything cinema.
0: Welcome back to Real Check, the complete movie show with me, RJ Anamika. DC Comics-ന്റെ സൂപ്പർ ഹീറോ സിനിമയായിട്ടുള്ള സൂപ്പർ ഗേൾ എന്ന സിനിമയുടെ ട്രെയിലർ റിലീസ് ആയിരിക്കുകയാണ്.
2: Here's the thing. My cousin and I have very different ideas.
0: House of the Dragons-ൽ റെനിറ ടാർഗേറിയന്റെ ചെറുപ്പകാലം അവതരിപ്പിച്ച് ശ്രദ്ധ നേടിയിട്ടുള്ള മില്ലി അൽകോക്ക് ആണ് ടൈറ്റിൽ കഥാപാത്രമായിട്ട് ഈ ഒരു സിനിമയിൽ എത്തിയിട്ടുള്ളത്. ക്രുവെല്ല സിനിമയുടെ സംവിധായകനായിട്ടുള്ള ക്രേഗ് ഗില്ലസ്പി ആണ് ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് കേട്ടോ. ലോബോയായി ജേസൺ മൊമോവ എത്തുന്നു എന്നതാണ് ഈ ഒരു സിനിമയുടെ മറ്റൊരു അട്രാക്ഷൻ. ടീസർ ട്രെയിലറിലും ആ ഒരു കഥാപാത്രത്തെ കാണാനായിട്ട് സാധിക്കും കേട്ടോ. സൂപ്പർമാൻ ആയിട്ട് ഡേവിഡ് കോറൻ സ്വെറ്റും അതിഥി വേഷത്തിൽ എത്തുന്ന ഒരു സിനിമ കൂടിയാണ് ഇത്.
3: Oh, that might be a problem.

ആൻഡ് സിനിമ നിർമ്മിച്ചിരിക്കുന്നത് ജെയിംസ് ഗണ്ണാണ് കേട്ടോ. June 26th ഈ ഒരു സിനിമ തിയേറ്ററിലേക്ക് എത്താനായിട്ട് പോകുന്നത്. അപ്പോ അതിഥികളായിട്ട് സൂപ്പർമാനും ലോബോയും എത്തുന്ന ഏറ്റവും പുതിയ സിനിമയാണ് സൂപ്പർ ഗേൾ. എന്തായാലും ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് തിരിക്കാം. റിയൽ ചെക്കിൽ സിനിമാ വിശേഷങ്ങൾ ബാക്ക് ടു ബാക്ക് ആയിട്ട് ഇനിയും പറയാനായിട്ടുണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ട്രിയ FM 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.
1: ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: check.
1: It's everything cinema.
0: നടൻ ആരി നായകനാക്കി മുരളി ഗോപിയുടെ തിരക്കഥയിൽ ജി എൻ കൃഷ്ണകുമാർ സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ സിനിമയാണ് അനന്തൻകാട്. ഈ ഒരു സിനിമയുടെ ടീസറാണ് ദാ റിലീസ് ആയിരിക്കുന്നത് കേട്ടോ. ചിത്രം June 25 തിയേറ്ററിലേക്ക് എത്താനായിട്ട് പോകുന്നത്. നമ്മുടെ ഇന്ദ്രൻസ്, നിഖില, വിമൽ, വിജയ രാഘവൻ, മുരളി ഗോപി തുടങ്ങിയ വൻ താരനിര തന്നെ ഈ ഒരു സിനിമയിൽ എത്തിയിട്ടുണ്ട്. ഗോകുലം ഗോപാലൻ, ബൈജു ഗോപാലൻ, വി സി പ്രവീൺ, കൃഷ്ണമൂർത്തി എന്നിവർ ചേർന്ന് അവതരിപ്പിച്ചു

അപ്പോ നമ്മുടെ ആരിക്കൊപ്പം മുരളി ഗോപിയും നിഖില വിമലും പ്രധാന വേഷത്തിലെത്തുന്ന ഏറ്റവും പുതിയ സിനിമയാണ് അനന്തൻ കാട്. റിലീസിലൂടെ ഇനിയും സിനിമാ വിശേഷങ്ങൾ ബാക്ക് ടു ബാക്ക് ആയിട്ട് പറയാനായിട്ടുണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് ടു ഓസ്ട്രിയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. നമ്മുടെ ദിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ദിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷ വാർത്ത, ദിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ദിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: You are listening to Australia FM 90. നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വേനൽക്കാലം കഴിഞ്ഞെത്തുന്ന കാലവർഷത്തെ വരവേൽക്കാൻ നമുക്ക് തയ്യാറെടുക്കാം. മഴയ്ക്കൊപ്പം എത്തും മാറാ രോഗങ്ങളും, അതിനാൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ മുൻകൂട്ടി ആരംഭിക്കാം. വീടും പരിസരവും ശുചിയാക്കുക, മാലിന്യ സംസ്കരണത്തിൽ ശ്രദ്ധ പുലർത്തുക, കൊതുകുകൾക്ക് പെറ്റുപെരുക്കാനുള്ള സാഹചര്യം ഇല്ലാതാക്കുക, കിണറുകളും ജലാശയങ്ങളും വൃത്തിയാക്കുക, ശുദ്ധമായ കുടിവെള്ളത്തിനുള്ള സാഹചര്യം സൃഷ്ടിക്കുക. രോഗപ്രതിരോധ പ്രവർത്തനം നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് മഴയെത്തും മുമ്പേ ശുചിത്വം ഉറപ്പാക്കാം, സുരക്ഷ ഉറപ്പാക്കി മഴക്കാലം ആസ്വദിക്കാം.

0: check.
1: It's everything cinema.
0: യെസ്, അങ്ങനെ റിയൽ ചെക്കാണ് ആശ്രയ ഇഫും 90 വിത്ത് മീ ആർ ജെ അനാമിക. പുതു പുത്തൻ കലക്കൻ സിനിമകളുടെ വിശേഷങ്ങളാണ് റിയൽ ചെക്കിൽ. വിഷ്ണു, വിശാൽ, ഐശ്വര്യ, ലക്ഷ്മി എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി ചെല്ല അയ്യാവു സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ സ്പോർട്സ് ഡ്രാമ സിനിമയാണ് ഗാട്ട ഗുസ്തി 2.
2: നിറയെ പേർ കാരണമെല്ലാം കൊണ്ടാട്ടി അടി പണഞ്ഞ காரணத்தோட மட்டும்தான் கொள்கையே வச்சிருக்கேன். என் கைக்கு வேலை வச்சிருக்க வேலை வச்சிருக்க வேலை வச்சிருக்க.
0: വീരയുടെയും കീർത്തിയുടെയും അവരുടെ മകളുടെയും ഇടയിൽ സംഭവിക്കുന്ന രസകരമായുള്ള കാര്യങ്ങളായിരിക്കും സെക്കൻഡ് പാർട്ടിൽ ഉണ്ടായിരിക്കുക. ഐശ്വര്യലക്ഷ്മിയുടെ തകർപ്പൻ പെർഫോമൻസ് ആയിരുന്നു ആദ്യ ഭാഗത്തിലെ പ്രധാന ആകർഷണം. മലയാളിയായിട്ടുള്ള പെൺകുട്ടി ആയിട്ടാണ് ചിത്രത്തിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ആദ്യ ഭാഗത്തിൽ അണിനിരുന്ന ആളുകൾ തന്നെയായിരിക്കും രണ്ടാം ഭാഗത്തിലും ഉണ്ടായിരിക്കുക കേട്ടോ.
3: பொதுவா பொம்பளைக்கு புருஷனா இருக்கிறதே கஷ்டம். அதுலயும் ஸ்போர்ட்ஸ்ல இருக்கிற பொம்பளைக்கு எப்படிதான் சமாளிக்கிறீங்களோ.
0: ഹരീഷ് പേരടി, ശ്രീജ രവി, കരുണാസ്, കാളി വെങ്കട എന്നിവരാണ് പ്രധാന അഭിനേതാക്കളായിട്ട് എത്തിയിട്ടുള്ളത്. രമ്യ കൃഷ്ണൻ, മോക്ഷ എന്നിവരാണ് രണ്ടാം ഭാഗത്തിലെ പുതിയ ആളുകളായിട്ട് എത്തിയിട്ടുള്ളത് കേട്ടോ. വേൾഡ്സ് ഫിലിംസ് ഇന്റർനാഷണലും വിഷ്ണു വിശാൽ സ്റ്റുഡിയോസും ചേർന്നിട്ടാണ് ഈ ഒരു സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. ആൻഡ് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി മനോഹരമായുള്ള മ്യൂസിക് കമ്പോസ് ചെയ്തിരിക്കുന്നത് ഷോൺ റോൾഡൻ ആണ്. അതുപോലെ സിനിമറ്റോഗ്രഫി ചെയ്തിരിക്കുന്നത് കെ എം ഭാസ്കരൻ ആണ് കേട്ടോ. ഈ ഒരു മൂവി ജൂലൈ 3 തിയേറ്ററിലേക്ക് എത്താനായിട്ട്
4: പോകുന്നത്. உங்க குடும்பத்து வேணாலும் சேர்த்து பாத்துக்கோ.
5: அடிச்சான ஸ்கூல்ல கூப்பிட்டு விட்டா நீ போய் 4 அடிச்சுட்டு வந்திருக்க.
6: ஒளிப்படாத எந்த கல்லும் சிலையாக
0: മിക്ക ആൾക്കാരും ഗാട്ട ഗുസ്തി എന്ന സിനിമ കണ്ടിട്ടുണ്ടായിരിക്കും. ആ ഒരു സിനിമയുടെ സെക്കൻഡ് പാർട്ട് ദാ റിലീസ് ആവാനായിട്ട് പോവാൻ കൂട്ടെ. എന്തായാലും ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് തിരിക്കാം. അപ്പോ നമുക്ക് ഗാട്ട ഗുസ്തി എന്ന സിനിമയിലെ ഒരു മനോഹരമായിട്ടുള്ള പാട്ട് കേൾക്കാം ഇനി റിയൽ ചെക്കിൽ.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ആണ്ടിയപുരം കലവട ശരി ആണ്ടിയപുരം തോട്ടിയെ പറഞ്ഞ് അതിൽ

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: യാത്രകളെ ഇഷ്ടപ്പെടുന്നവരാണോ നിങ്ങൾ? പക്ഷേ പോകേണ്ട ഡെസ്റ്റിനേഷനെ പറ്റി വലിയ ഐഡിയ ഇല്ലല്ലേ? വിഷമിക്കണ്ട, നിങ്ങൾക്കായതാ സഞ്ചാരി. എല്ലാ ഞായറാഴ്ചയും 4 മണി മുതൽ 6 മണി വരെ നിങ്ങളുടെ സ്വന്തം ആശ്രയ FM 90
2: സഞ്ചാരി, യുവർ ട്രാവൽ പാർട്ട്നർ.
1: കേൾക്കാൻ മറക്കല്ലേ.

0: Check.
1: It's everything. Cinema.
0: നമ്മുടെ രശ്മിക മന്ദാന, കൃതി സനോൻ, ഷാഹിദ് കപൂർ എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി ഹോമി അദജാനിയ സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ റൊമാൻറ്റിക് എന്റർടൈനിംഗ് മൂവിയാണ് കോക്ടെയിൽ 2.
2: ബേബി രിഷ്താ ജബ് നയാ ഹോതാ ഹൈ നാ, എക്സൈറ്റിംഗ് ഹോതാ ഹൈ, ക്യൂൻ നയാ ഹോതാ ഹൈ. നയേ ദോസ്ത് മസേദാർ ലഗ്തേ ഹൈ, ക്യൂൻകി ഉൻകി കഹാനിയാ ഹമാരേ ലിയേ നഹീ ഹോതീ. പുരാനേ ദോസ്തോ കി വഹി കഹാനിയാ സുൻ സുൻ കെ ഹം പക് ജാതേ ഹൈ.
0: ഈ ഒരു സിനിമയുടെ ട്രെയിലർ ആണ് ദാ റിലീസ് ആയിരിക്കുന്നത് കേട്ടോ. ത്രികോണ പ്രണയവും തുടർന്നുണ്ടാകുന്ന സംഭവ വികാസങ്ങളുമാണ് ഈ ഒരു സിനിമ പറയുന്നത്. പ്രീതമാണ് ഈ സിനിമയ്ക്ക് വേണ്ടി മ്യൂസിക് കമ്പോസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ശാന്തന കൃഷ്ണനാണ് സിനിമറ്റോഗ്രഫി ചെയ്തിരിക്കുന്നത്. ആൻഡ് ഈ ഒരു മൂവി ജൂൺ 19 തിയേറ്ററിലേക്ക് എത്താനായിട്ട് പോകുന്നത് കേട്ടോ.

2012 റിലീസായിട്ടുള്ള കോക്ടെയിലിന്റെ സ്പിരിച്വൽ സീക്വൽ ആണ് ഈ സിനിമ. സെയ്ഫ് അലിഖാൻ, ദീപിക പദുക്കോൺ, ഡയാന പെന്റി എന്നിവരായിരുന്നു കോക്ടെയിലിന്റെ ആദ്യ ഭാഗത്തിൽ പ്രധാന വേഷത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോ സെക്കൻഡ് പാർട്ടിൽ അതീവ ഗ്ലാമറസ് ആയിട്ട് നമ്മുടെ രശ്മികയും കൃതിയും എത്തുന്ന ഏറ്റവും പുതിയ സിനിമയാണ് കേട്ടോ കോക്ടെയിൽ 2. അപ്പോ കോക്ടെയിൽ 2 എന്ന സിനിമയിലെ ഒരു മനോഹരമായിട്ടുള്ള പാട്ട് കേൾക്കാം റീൽ ചെക്കിൽ. ഈ ഒരു സിനിമയുടെ വിശേഷത്തോടുകൂടി ഇന്നത്തെ റീൽ ചെക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. അടുത്ത സൺഡേ മറ്റ് കലക്കൻ സിനിമകളുടെ വിശേഷങ്ങളുമായിട്ട് റീൽ ചെക്കിൽ ഞാൻ വീണ്ടും ജോയിൻ ചെയ്യുന്നതായിരിക്കും. ടിൽ ദെൻ ഇറ്റ്സ് മീ ആർ ജെ അനാമിക സൈനിങ് ഓഫ്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഇനി അറിവും ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
1: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

ഗുഡ് ഈവനിംഗ് ആൻഡ് വെൽക്കം ടു സഞ്ചാരി ഓൺ ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. സഞ്ചാരിയുമായിട്ട് ഇതായി എത്തിച്ചേർന്നിരിക്കുന്നത് RJ അനുഷയാണ് കേട്ടോ. അപ്പൊ എന്തായാലും ആലപ്പുഴയിൽ തന്നെ വിവിധ ടൂറിസ്റ്റ് പ്ലേസുകളിലൂടെയൊക്കെ നമ്മൾ സഞ്ചരിച്ചതാ. ഇന്ന് നമ്മളെ എത്തി നിൽക്കുന്നത് വേറൊരു സ്ഥലത്തേക്കുമല്ല, നമ്മുടെ സ്വന്തം നാടായിട്ടുള്ള കൊല്ലത്തേക്കാണ്.

ഭംഗിയാണ്. ഒരു വശത്ത് എട്ട് ശാഖകളായി പിരിഞ്ഞു കിടക്കുന്ന നീലപ്പട്ടെടുത്ത അഷ്ടമുടി കായൽ, അതിലൂടെ മെല്ലെ നീങ്ങുന്ന കെട്ടുവള്ളങ്ങളും കായൽ കാറ്റേറ്റ് നിൽക്കുന്ന തെങ്ങിൻ തോപ്പുകളും കാണുമ്പോൾ മനസ്സിന് കിട്ടുന്ന ഒരു സുഖമുണ്ടല്ലോ, അത് അനുഭവിച്ചു തന്നെ അറിയുക വേണം. മറുവശത്ത് തങ്കശ്ശേരി ലൈറ്റ് ഹൗസിന്റെ കാവലിൽ അലയടിക്കുന്ന കടൽ തീരം, ചുവപ്പും വെളുപ്പും ചായമടിച്ച ആ വലിയ ലൈറ്റ് ഹൗസിന് മുകളിൽ കയറി നോക്കിയാൽ നമ്മുടെ കൊല്ലം നഗരത്തിന്റെ കാഴ്ച എത്ര മനോഹരമായി തെളിഞ്ഞു വരുമെന്നറിയോ. പ്രകൃതി ഭംഗി മാത്രമല്ല, കശുവണ്ടിയുടെ സുഗന്ധമുള്ള മണ്ണാണ് കൊല്ലം. ലോകത്തിന്റെ പല കോണുകളിലേക്ക് ഇവിടുത്തെ കശുവണ്ടി എത്തിച്ചേരുന്നു. അറബികളും റോമാക്കാരും ചൈനക്കാരുമൊക്കെ പണ്ട് വന്നുപോയ നമ്മുടെ പഴയ കൊയിലോൺ തുറമുഖത്തിന്റെ പ്രൗഢിയും ഈ മണ്ണിനുണ്ട് കേട്ടോ. പിന്നെ ജഡായുപ്പാറയിലെ ആ കൂറ്റൻ പക്ഷിശില്പവും തെന്മലയിലെ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഇക്കോ ടൂറിസം പദ്ധതിയുമൊക്കെ നമ്മുടെ കൊല്ലത്തിന്റെ കിരീടത്തിലെ തിളങ്ങുന്ന മുത്തുകളാണ്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ടതാണ് ഇവിടുത്തെ രുചിയൂറുന്ന ഭക്ഷണവും. കായൽ മീൻകറികളും സ്നേഹം നിറഞ്ഞ മനുഷ്യരും ഒക്കെ ചേരുമ്പോൾ കൊല്ലം കംപ്ലീറ്റ് ആവുന്നു. തിരക്കുകളിൽ നിന്ന് ഒരല്പം മാറി പ്രകൃതിയോട് ചേർന്ന് ശ്വാസമെടുക്കാൻ തോന്നിയാൽ ഓടിയെത്താൻ പറ്റിയ ഒരു ജില്ല തന്നെയാണ് കൊല്ലം കേട്ടോ.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
2: Air ticket and visa mini mithamaya nirakkil. Campus Travels Kottarakara. Contact 9985873115. Vishal Opticals. മിതമായി നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നമ്മുടെ ദിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ദിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷ വാർത്ത, ദിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ദിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
2: പുതുപുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്റ്റഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കോമ്പസ് ഗ്ലോബൽ സ്കൂൾ, വാളകം.

അപ്പൊ കൊല്ലത്ത് നമ്മളിതായി ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. ഒരു ടൈം മെഷീനിൽ കയറി ഈ നാടിന്റെ വിസ്മയിപ്പിക്കുന്ന ഭൂതകാലത്തിലേക്കൊന്ന് യാത്ര പോയാലോ. അറബിക്കടലിന്റെ രാജ്ഞിയായ കൊച്ചിയെ പോലെ തന്നെ പണ്ട് ചരിത്രകാരന്മാർ കിഴക്കിന്റെ വെനീസ് എന്ന് വിശേഷിപ്പിച്ച ലോകത്തിലെ തന്നെ ഏറ്റവും പുരാതനമായിട്ടുള്ള ഒരു ആഗോള തുറമുഖ നഗരമായിരുന്നു കേട്ടോ നമ്മുടെ കൊല്ലം, അഥവാ പഴയ കൊയിലോൺ. കൊല്ലം കണ്ടവന് ഇല്ലം വേണ്ട എന്ന പഴഞ്ചൊല്ലിന് പിന്നിൽ ഒരു വലിയ ചരിത്രമുണ്ട്. പണ്ട് വിദേശ കച്ചവടക്കാർ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ നാടിന്റെ ഐശ്വര്യവും ഭംഗിയുമൊക്കെ കണ്ട് സ്വന്തം വീട് മറന്ന് ഇവിടെ തന്നെ കൂടുമായിരുന്നു എന്നാണ് പറയുന്നത്. ഇന്ന് നമ്മൾ കാണുന്ന കൊല്ലം നഗരം അല്ല കേട്ടോ പണ്ട്. 2000-ലധികം വർഷങ്ങൾക്ക് മുമ്പ് റോമാക്കാരും അറബികളും ചൈനക്കാരുമൊക്കെ കുരുമുളകും കറുപ്പുമൊക്കെ തേടി കപ്പലുകളിൽ വന്നിറങ്ങിയ മണ്ണാണിത്. ചൈനീസ് ചക്രവർത്തിമാരുടെ പ്രതിനിധികൾ വരെ കൊല്ലത്തെ രാജാക്കന്മാരെ കാണാൻ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. തങ്കശ്ശേരി കടപ്പുറത്ത് മണ്ണ് തുരന്നാൽ ഇന്നും റോമൻ നാണയങ്ങൾ കിട്ടുന്നത് അതുകൊണ്ടാണെന്നാണ് പറയുന്നത്. നമ്മളിന്ന് കൊച്ചിയിൽ കാണുന്ന ചൈനീസ് വലകളുടെ ആദ്യകാല രൂപങ്ങൾ കൊല്ലത്തിന്റെ കായലുകളിലായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. നമ്മൾ മലയാളികൾ കലണ്ടർ നോക്കി കൊല്ലവർഷം എന്ന് പറയാറില്ലേ, ആ കലണ്ടർ പിറന്നത് നമ്മുടെ ഈ കൊല്ലത്തുകൂടിയാണ്. 825 വേണാട് രാജാവായിരുന്ന രാജശേഖരവർമ്മയുടെ കാലത്താണ് ഈ പുതിയ കാലഗണനാ രീതി തുടങ്ങിയത്. ഒരു നഗരത്തിന്റെ പേരിൽ ഒരു കലണ്ടർ വർഷം അറിയപ്പെടുക എന്നത് എത്ര വലിയ പെരുമയാണെന്നറിയോ. അതുപോലെ തന്നെ ചരിത്രത്തിലെ കൊല്ലത്തിന് വലിയൊരു സ്ഥാനമുണ്ട്. 849 കൊല്ലത്തെ ഭരണാധികാരിയായ അയ്യനടികൾ തിരുവടികൾ വിദേശത്ത് നിന്ന് വന്ന ക്രിസ്ത്യൻ വ്യാപാരികൾക്ക് വലിയ തോതിൽ ഭൂമിയും നികുതി ഇളവുകളും ഒക്കെ നൽകി എഴുതിയ പ്രമാണമാണ് തരിസാപ്പള്ളി ചെപ്പേടുകൾ. കേരളത്തിന്റെ മതസൗഹാർദ്ദത്തിന്റെയും അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള ഭരണ സംവിധാനത്തിന്റെയും ഏറ്റവും ആദ്യത്തെ തെളിവാണ് കേട്ടോ ഈ ഒരു തരിസാപ്പള്ളി ചെപ്പേടുകൾ. പിന്നീട് ദശിംഗനാട് എന്നറിയപ്പെട്ടിരുന്ന വേണാട് രാജവംശത്തിന്റെ തലസ്ഥാനമായിട്ട് നമ്മുടെ കൊല്ലം മാറി. ഇതിന്റെ ഐശ്വര്യം കണ്ട് കണ്ണു മഞ്ഞളിച്ചാണ് കേട്ടോ യൂറോപ്യന്മാർ ഇങ്ങോട്ടേക്ക് വന്നത്. ആദ്യം ഇങ്ങോട്ടേക്ക് വന്നത് പോർച്ചുഗീസുകാരായിരുന്നു. തങ്കശ്ശേരിയിൽ അവരൊരു കോട്ടയും കെട്ടി. പിന്നീട് അവരെ തോൽപ്പിച്ച് ഡച്ചുകാർ ആ ഒരു അധികാരം പിടിച്ചെടുത്തു. ഒടുവിൽ വന്നത് ആരാണ്? ബ്രിട്ടീഷുകാർ. അവർ വന്ന് കൊല്ലത്തെ വലിയൊരു പട്ടാളത്താവളമാക്കി മാറ്റി. തങ്കശ്ശേരിയിൽ നിന്നും അവശേഷിക്കുന്ന ആ പഴയ കോട്ടമതിലുകളും ബ്രിട്ടീഷുകാർ 1902 പണിത ആ വലിയ ചുവപ്പും വെളുപ്പും ലൈറ്റ് ഹൗസും ഒക്കെ ഈ യുദ്ധങ്ങളുടെയും അധിനിവേശങ്ങളുടെയും മൗനസാക്ഷികളാണ് കേട്ടോ.

0: ഒപ്പം.
1: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
2: എയർ ടിക്കറ്റും വിസയും ഇനി മിതമായ നിരക്കിൽ. ക്യാമ്പസ് ട്രാവൽസ് കൊട്ടാരക്കര. കോൺടാക്ട് 999-5873-115.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കലാഭവൻ മണിയുടെ പാട്ടുകൾക്ക് സ്വന്തം ശബ്ദത്തിലൂടെ പുതുജീവൻ നൽകി പാലക്കാട് മണി എന്ന പേരിൽ മലയാളികളുടെ ഹൃദയത്തിൽ ഇടം നേടിയ പ്രിയ ഗായകൻ

പത്തൊൻപതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ തിരുവിതാംകൂർ ദളവയായിരുന്ന വേലിത്തമ്പി ദളവയാണ് ഇന്നത്തെ കൊല്ലം നഗരത്തെ പുനർനിർമ്മിച്ചത്. അദ്ദേഹം പുതിയ കമ്പോളങ്ങൾ തുറന്നു, പിന്നെ കച്ചവടക്കാരെ ഇങ്ങോട്ട് ക്ഷണിച്ചു. അഷ്ടമുടി കായലിന്റെ തീരത്ത് മനോഹരമായ തേവള്ളി കൊട്ടാരവും പണ്ടു. അങ്ങനെ കൊല്ലം വീണ്ടും വലിയൊരു വ്യവസായ കേന്ദ്രമായി മാറി. പിന്നീട് ഇരുപതാം നൂറ്റാണ്ടിൽ ഇത് ലോകത്തിന്റെ തന്നെ കശുവണ്ടി തലസ്ഥാനമായിട്ട് മാറി. കാഷ്യൂ ക്യാപിറ്റൽ. കപ്പലുകൾ വന്നിറങ്ങിയ ആ പഴയ തുറമുഖത്ത് നിന്നും ഇന്ന് കാണുന്ന ആധുനിക കൊല്ലം നഗരത്തിലേക്കുള്ള യാത്ര വലിയൊരു ചരിത്രകാവ്യം തന്നെയാണ് കേട്ടോ. പണ്ട് ചൈനക്കാരും അറബികളും വന്നിറങ്ങിയ ആ പഴയ കൊല്ലം തുറമുഖത്തിന്റെ വലിയൊരു ഭാഗം ഇന്ന് അറബിക്കടലിനടിയിലാണ് എന്ന് വിശ്വസിക്കപ്പെടുന്നു. AD 1600s ശക്തമായ കടലാക്രമണത്തിൽ, അതായത് സുനാമിക്ക് സമാനമായിട്ടുള്ള ഒരു പ്രതിഭാസം ഉണ്ടായി. അപ്പോൾ ആ പഴയ കൊല്ലം നഗരത്തിന്റെ പകുതിയും പിന്നെ വലിയൊരു പോർച്ചുഗീസ് കോട്ടയും കടലെടുത്തു പോയി എന്നാണ് ചരിത്രം കേട്ടോ. കൊല്ലത്തിന്റെ ചരിത്രത്തെ പറ്റി പറയുമ്പോൾ എടുത്തു പറയേണ്ട ഒരു പേരുണ്ട്, കുംബ്ലൈ ഖാൻ. അദ്ദേഹം ലോക പ്രശസ്തനായ മംഗോളിയൻ ചൈനീസ് ചക്രവർത്തിയാണ്. AD 1280s അദ്ദേഹം തന്റെ പ്രത്യേക ദൂതന്മാരെ കൊല്ലത്തെ രാജാവിന്റെ അടുത്തേക്ക് അയച്ചിരുന്നു. കൊല്ലവുമായുള്ള കച്ചവട ബന്ധം അത്രത്തോളം ശക്തമായിരുന്നു കേട്ടോ. ചൈനയിലെ പഴയ രേഖകളില് കൊല്ലത്തെ മഹത്തായ കോലാം എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത്. AD 1877 ബ്രിട്ടീഷുകാരനായ ആൽബർട്ട് ഹെൻറി എന്ന എഞ്ചിനീയർ ആണ് കേട്ടോ കൊല്ലത്തെ പുനലൂരിലെ തന്നെ തൂക്കുപാലം പണിതത്. തെക്കേ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ മോട്ടോർ വാഹനങ്ങൾ ഓടിക്കാനായിട്ട് കഴിഞ്ഞ തൂക്കുപാലം കൂടിയാണ് ഈ പാലം. ഇതിന്റെ നിർമ്മാണത്തിന് പിന്നിൽ ഒരു കൗതുകമുണ്ട്. കല്ലടയാറിന് കുറുകെയുള്ള ഈ പാലത്തിലൂടെ കാട്ടുമൃഗങ്ങൾ, പ്രത്യേകിച്ച് ആനകൾ, ടൗണിലേക്ക് കടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കമ്പിളി മാലകളിൽ തൂങ്ങിക്കിടക്കുന്ന, ആടുമ്പോൾ ശബ്ദമുണ്ടാക്കുന്ന ഈ ഒരു തൂക്കുപാലം നിർമ്മിച്ചത്. ആനകൾക്ക് ഇതിലൂടെ നടക്കാനായിട്ട് പേടിയായിരുന്നു എന്നാണ് പറയുന്നത്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നമ്മുടെ ഡിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ഡിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷവാർത്ത, ഡിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
2: വിമലഹൃദയ ഇംഗ്ലീഷ് മീഡിയം ആൻഡ് ലിറ്റിൽ ബഡ്സ് പ്ലേ സ്കൂളിലേക്ക് 2026-27 വർഷത്തിലേക്കുള്ള പ്ലേ സ്കൂൾ LKG UKG കൂടാതെ 1 മുതൽ 4 വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു. വിമലഹൃദയ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, ലോട്ടസ് റോഡ്, പുലമൺ, കൊട്ടാരക്കര.
3: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
4: കരുതലോടെ കാലവർഷത്തെ വരവേൽക്കാം. മഴവെള്ളം സുഗമമായി ഒഴുകിപ്പോകാൻ ഓടകളും കനാലുകളും മഴയ്ക്ക് മുൻപ് തന്നെ മാലിന്യങ്ങൾ നീക്കി വൃത്തിയാക്കുക. കാറ്റിലും മഴയിലും ഒടിഞ്ഞു വീഴാൻ സാധ്യതയുള്ളതോ വീടിനോ പവർ ലൈനുകൾക്കും മുകളിലേക്ക് നിൽക്കുന്നതോ ആയ മരച്ചില്ലകൾ സുരക്ഷിതമായി വെട്ടിമാറ്റുക. വീടിനകത്തും പുറത്തുമുള്ള ഇലക്ട്രിക് വയറിങ്ങുകൾ സുരക്ഷിതമാണ് എന്ന് ഉറപ്പാക്കുക. മാത്രമല്ല, ടോർച്ച്, പവർ ബാങ്ക്, ഒരു ഫസ്റ്റ് എയ്ഡ് കിറ്റ്, സ്ഥിരമായി കഴിക്കുന്ന മരുന്നുകൾ എന്നിവ ഉൾപ്പെടുന്ന ഒരു എമർജൻസി കിറ്റ് എപ്പോഴും കയ്യിൽ കരുതുക. ചിരട്ട, പ്ലാസ്റ്റിക് കപ്പുകൾ, ടയറുകൾ എന്നിവയിൽ വെള്ളം കെട്ടിക്കിടക്കാൻ അനുവദിക്കരുത്. ആഴ്ചയിലൊരിക്കൽ ഡ്രൈഡേ ആചരിച്ച് പകർച്ചവ്യാധികൾ തടയുക. മാത്രമല്ല, കിണറുകളിലെ വെള്ളം മലിനമാകാൻ സാധ്യതയുള്ളതിനാൽ മുൻകരുതലായി ക്ലോറിനേഷൻ നടത്തുക. തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം കുടിക്കാൻ ഉപയോഗിക്കുക. മഴക്കാലത്ത് റോഡുകളിൽ അപകട സാധ്യത കൂടുതലാണ്. അതിനാൽ വാഹനങ്ങളുടെ ബ്രേക്ക്, ടയറിന്റെ ഗ്രിപ്പ്, വൈപ്പർ ബ്ലേഡുകൾ എന്നിവ കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. കൂടാതെ മണ്ണിലും വെള്ളത്തിലും ഇറങ്ങി ജോലി ചെയ്യുന്നവർ നിർബന്ധമായും ആരോഗ്യ പ്രവർത്തകരുടെ നിർദ്ദേശപ്രകാരം പ്രതിരോധ മരുന്നുകൾ മുൻകൂട്ടി കഴിക്കുക. കൂടുതൽ മഴയും തണുപ്പും ഏൽക്കാത്ത, കാറ്റിനെ പ്രതിരോധിക്കുന്ന സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് വളർത്തുമൃഗങ്ങളുടെ കൂട് മാറ്റുകയോ അവയെ സുരക്ഷിതമാക്കുകയോ ചെയ്യുക. ഒപ്പം തന്നെ ഔദ്യോഗിക കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ എപ്പോഴും ശ്രദ്ധിക്കുക. മാത്രമല്ല, KCB, ഡിസാസ്റ്റർ മാനേജ്മെന്റ് സ്കോഡ് തുടങ്ങിയവയുടെ എമർജൻസി നമ്പറുകൾ ഫോണിൽ സേവ് ചെയ്തു വയ്ക്കുക. ഓർക്കുക, ചെറിയൊരു ജാഗ്രത വലിയൊരു സുരക്ഷിതത്വമാണ്.

സഞ്ചാരി, യുവർ ട്രാവൽ പാർട്ണർ. കൊല്ലത്തിന്റെ ഹൃദയമിടിപ്പായ പ്രകൃതി ഒരുക്കിയ ഒരു മാന്ത്രിക ലോകത്തേക്ക് പോയാലോ? അഷ്ടമുടി കായലിന്റെയും കല്ലടയാറിന്റെയും സ്നേഹ ചുംബനങ്ങൾ ഏറ്റുവാങ്ങി നിൽക്കുന്ന പ്രകൃതിയുടെ സ്വന്തം പച്ചത്തുരുത്ത്, അതെ, നമ്മുടെ സ്വന്തം മൺറോ തുരുത്ത്. വെറുമൊരു ദ്വീപല്ല കേട്ടോ ഇത്. കായൽ പരപ്പിൽ മുത്തുമാല കോർത്തതുപോലെ കിടക്കുന്ന എട്ട് ചെറിയ തുരുത്തുകളുടെ കൂട്ടമാണ് മൺറോ തുരുത്ത്. തിരുവിതാംകൂറിലെ മുൻ ബ്രിട്ടീഷ് റെസിഡന്റ് ആയിരുന്ന കേണൽ ജോൺ മൺറോയുടെ പേരിൽ നിന്നാണ് ഈ സുന്ദര ഭൂമിക്ക് ആ ഒരു പേര് ലഭിക്കുന്നത്. ഇവിടുത്തെ യഥാർത്ഥ ഭംഗി ആസ്വദിക്കണമെങ്കിൽ ഒരു ചെറിയ വള്ളത്തിലിരുന്ന് ഇടുങ്ങിയ കൈത്തോടുകളിലൂടെ ഒന്ന് യാത്ര ചെയ്യണം. തലയ്ക്ക് മുകളിൽ കുട പിടിച്ചു നിൽക്കുന്ന തെങ്ങിൻ തോപ്പുകളും വെള്ളത്തിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന കണ്ടൽക്കാടുകളും വള്ളം തുഴയുമ്പോൾ മുഖത്തേക്കടിക്കുന്ന ആ കുളിർക്കാറ്റും, ആഹാ, എന്തൊരു പ്രത്യേക അനുഭൂതി തന്നെയാണെന്നറിയോ. വഴിനീളെ കാണാം പരമ്പരാഗതമായി കയർ പിരിക്കുന്ന ഗ്രാമീണരെയും വലയെറിഞ്ഞ് മീൻ പിടിക്കുന്ന മീൻപിടുത്തക്കാരെയും. നഗരത്തിന്റെ തിരക്കുകളിൽ നിന്നൊക്കെ മാറി പ്രകൃതിയുടെ മടിത്തട്ടിൽ ഒരു ദിവസമെങ്കിലും ശാന്തമായി ചെലവഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതിലും മികച്ചൊരിടം വേറെ കാണില്ല. ഒരു വശത്ത് കല്ലടയാറിന്റെ ഓളങ്ങൾ, മറുവശത്ത് അഷ്ടമുടി കായലിന്റെ വിസ്തൃതി. വൈകുന്നേരങ്ങളിൽ പെരുമൺ റെയിൽവേ പാലത്തിലൂടെ ട്രെയിൻ കടന്നു പോകുമ്പോൾ കായലിൽ പതിക്കുന്ന ആ അസ്തമയ സൂര്യന്റെ ചുവപ്പ് നിറം, അതൊരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു കാഴ്ചയാണ്. അപ്പോൾ ഒട്ടും വൈകിക്കേണ്ട, നിങ്ങളുടെ അടുത്ത യാത്ര കൊല്ലത്തിന്റെ ഈ പ്രകൃതി വിസ്മയമായ മൺറോ തുരുത്തിലേക്കാകട്ടെ.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ് നെടുമങ്ങാട് നെയ്യാറ്റൻകര കൊട്ടാരക്കര കരുനാഗപ്പള്ളി.
1: എയർ ടിക്കറ്റും വിസയും ഇനി മിതമായ നിരക്കിൽ. ക്യാമ്പസ് ട്രാവൽസ് കൊട്ടാരക്കര. കോൺടാക്ട് 999-5873-115. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.

കല്ലടയാർ അഷ്ടമുടി കായലിൽ വന്നു ചേരുന്ന ഡെൽറ്റ പ്രദേശത്ത് മണ്ണും എക്കലും അടിഞ്ഞുകൂടിയാണ് മൺട്രോ തുരുത്തെന്ന ദ്വീപ സമൂഹം ഉണ്ടായത്. തിരുവിതാംകൂറിലെ ബ്രിട്ടീഷ് റെസിഡന്റും ദിവാനുമായിരുന്ന കേണൽ ജോൺ മൺട്രോയുടെ നാമധേയത്തിലാണ് ഈ തുരുത്ത് അറിയപ്പെടുന്നത്. 1800s തുടക്കത്തിൽ ഇവിടുത്തെ കായൽ നികത്തുന്നതിനും തോടുകൾ വെട്ടി തുരുത്തുകളെ പരസ്പരം ബന്ധിപ്പിക്കുന്നതിനും അദ്ദേഹം നേതൃത്വം നൽകി. അടിമത്തം നിർത്തലാക്കാനും അഴിമതി കുറയ്ക്കാനും ശ്രമിച്ച ഒരു ഭരണാധികാരി കൂടിയായിരുന്നു കേട്ടോ അദ്ദേഹം. അഷ്ടമുടി കായലിന്റെ തീരത്ത് 1878 നിർമ്മിച്ച അതിപുരാതനമായ ഒരു ഡച്ച് പള്ളിയും ഇവിടെയുണ്ട്. കേരളീയ ഡച്ച് വാസ്തുവിദ്യയുടെ മനോഹരമായ ഒരു സമന്വയമാണ് കേട്ടോ ഈ ചുവന്ന ഇഷ്ടികകൾ കൊണ്ട് നിർമ്മിച്ച ദേവാലയം. മൺട്രോ തുരുത്ത് എന്നത് ഒരൊറ്റ ദ്വീപല്ല. മൺട്രോ തുരുത്ത്, പെരുങ്കാലം പട്ടം തുരുത്ത്, പേഴ്

0: Pere Pardon's Golden Diamonds, manufacturers and wholesalers. Nedumangad, Neyattankara, Kottarakara, Karunagappally.
1: Nammude Dimos Furniture-il mass issue class offer. Adhe, ini vendathathu koduthu vendathu vaangam. April 1 mudal June 30 vare mega exchange velayana Dimos ningalkkayi orukkirikkunnathu. Santoshavartha Dimos Furniture ippol Thiruvellayilum. Dimos Furniture, Pulaman, Kottarakara.
2: Vishal Opticals. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ചേട്ടാ, വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങണ്ടേ?
2: ശനിയാഴ്ച വാങ്ങാനേ. അൽജോ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ടല്ലോ.
1: അതേനേ, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട് നമ്മുടെ അൽജോയിൽ.
2: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
3: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ,
4: വിമലഹൃദയ ഇംഗ്ലീഷ് മീഡിയം ആൻഡ് ലിറ്റിൽ ബഡ്സ് പ്ലേ സ്കൂളിലേക്ക് 2026-27 വർഷത്തിലേക്കുള്ള പ്ലേ സ്കൂൾ LKG UKG കൂടാതെ 1 മുതൽ 4 വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു. വിമലഹൃദയ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, ലോട്ടസ് റോഡ്, പുലമൺ, കൊട്ടാരക്കര.

0: 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കലാഭവൻ മണിയുടെ പാട്ടുകൾക്ക് സ്വന്തം ശബ്ദത്തിലൂടെ പുതുജീവൻ നൽകി പാലക്കാട് മണിയൻ എന്ന പേരിൽ മലയാളികളുടെ ഹൃദയത്തിൽ ഇടം നേടിയ പ്രിയ ഗായകൻ

Sanjari, your travel partner. മൺട്രോ തുരുത്തിലെ ജനങ്ങളുടെ പ്രധാന വരുമാന മാർഗങ്ങൾ എന്തൊക്കെയാണെന്നറിയോ? പരമ്പരാഗത കയൽ നിർമ്മാണം, കക്കവാരൽ, ചെമ്മീൻ കെട്ടുകൾ, കള്ളുചെത്ത്, ഇവയൊക്കെയാണ് ഇവിടുത്തെ ജനങ്ങളുടെ പ്രധാന വരുമാന മാർഗങ്ങൾ. പിന്നെ കണ്ടൽക്കാടുകൾ നിറഞ്ഞ ഈ ഒരു പ്രദേശം ഒരുപാട് ദേശാടന പക്ഷികളുടെയും മീൻകൊത്തി, കൊക്കുകൾ തുടങ്ങിയ പ്രാദേശിക പക്ഷികളുടെയും ഒരു പ്രധാന താവളമാണ് കേട്ടോ. വിനോദസഞ്ചാരത്തിനപ്പുറം ആഗോളതാപനത്തിന്റെയും പ്രകൃതി വ്യതിയാനങ്ങളുടെയും ഇരയായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് മൺട്രോ തുരുത്ത്. വെറുമൊരു ഭംഗിയുള്ള കാഴ്ച മാത്രമല്ല മൺട്രോ തുരുത്ത്, വരാനിരിക്കുന്ന വലിയൊരു പ്രതിസന്ധിയുടെ സൂചന കൂടിയാണ് കേട്ടോ. 2004 സുനാമിക്ക് ശേഷം ഇവിടുത്തെ പല താഴ്ന്ന പ്രദേശങ്ങളും വേലിയേറ്റ സമയത്ത് വെള്ളത്തിനടിയിലാകുന്നുണ്ട്. മണ്ണിനടിയിൽ ഉപ്പ്രസം കൂടിയത് കാരണം തെങ്ങുകൾ നശിക്കുന്നു. കേരളത്തിൽ കാലാവസ്ഥാ വ്യതിയാനം കൊണ്ട് ജനങ്ങൾ സ്വന്തം നാട് വിട്ട് പോകേണ്ടി വരുന്ന ആദ്യത്തെ പരിസ്ഥിതി അഭയാർത്ഥി ക്യാമ്പായിട്ട് മൺട്രോ തുരുത്ത് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ മനോഹര തീരം ഇല്ലാതാകുന്നതിന് മുൻപ് നമുക്കിത് സംരക്ഷിക്കേണ്ടതുണ്ടല്ലേ. കല്ലടയാൽ ഒഴുകി അഷ്ടമുടിക്കായലിന് പതിക്കുന്ന ഭാഗത്തായിട്ട് നൂറ്റാണ്ടുകളായി മണ്ണുമെക്കലും അടിഞ്ഞുകൂടി സ്വാഭാവികമായുണ്ടായ ഒരു ഡെൽറ്റ പ്രദേശമാണ് കേട്ടോ ഇത്. കായൽ നികത്തി മനുഷ്യൻ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയതല്ല, മറിച്ച് പ്രകൃതി തന്നെ കല്ലടയാറിന്റെ കൈകളിൽ നിന്ന് രൂപപ്പെടുത്തിയെടുത്ത ഒരു വിസ്മയമാണ് മൺട്രോ തുരുത്ത്. മൺട്രോ തുരുത്തിലെ 8 ചെറിയ ദ്വീപുകളിൽ ഏറ്റവും ആകർഷകമായ ഒന്നാണ് പത്തുപാറ. കണ്ടൽക്കാടുകളാൽ ചുറ്റപ്പെട്ട വിനോദസഞ്ചാരികൾ വള്ളയാത്രക്കിടയിൽ ഇറങ്ങി നടക്കാൻ ഏറെ ഇഷ്ടപ്പെടുന്ന അതിമനോഹരമായ ഒരു ചെറു തുരുത്താണിത്. ദ്വീപിലെ ഉൾനാടൻ കനാലുകൾ കേവലം ഭംഗിക്ക് വേണ്ടിയുള്ളതല്ല കേട്ടോ. പണ്ട് റോഡുകൾ ഇല്ലാതിരുന്ന കാലത്ത് ദ്വീപവാസികൾക്ക് പരസ്പരം ബന്ധപ്പെടാനും സാവധാനം കൊണ്ടുപോകാനും അങ്ങനെ ഒരു മാർഗമായിരുന്നു ഈ ഇടുങ്ങിയ കനാലുകൾ. ഈ കനാലുകളിലൂടെയുള്ള കനു അല്ലെങ്കിൽ ചെറുവള്ളം യാത്രയാണ് ഇന്നത്തെ ടൂറിസത്തിന്റെ പ്രധാന ആകർഷണം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
2: നമ്മുടെ ഡിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ഡിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷ വാർത്ത, ഡിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ഡിമോസ് ഫർണിച്ചർ, പുലമൺ കൊട്ടാരക്കര.
3: വിശ്വസ്തതയുടെ വേഗതയുമായി 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ. ഏറ്റവും പുതിയ മോഡൽ സ്മാർട്ട് ഫോണുകൾ, മികച്ച ലാപ്ടോപ്പ് മൊബൈൽ സർവീസുകൾ, അതും മറ്റെങ്ങും ലഭിക്കാത്ത കുറഞ്ഞ നിരക്കിൽ. 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ, വീനസ് ജംഗ്ഷൻ, കൊട്ടാരക്കര ആൻഡ് കിടക്കേ തെരുവ്.

0: Pere Pardon's Gold and Diamonds, manufacturers and wholesalers. നെടുമങ്ങാട് നെയ്യാറ്റൻകര കൊട്ടാരക്കര കരുനാഗപ്പള്ളി.
1: പുതുപുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്റ്റഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കോമ്പസ് ഗ്ലോബൽ സ്കൂൾ, വാളകം.
2: വിലക്കുറവും ഗുണമേന്മയും ഞങ്ങൾ നൽകുന്ന ഉറപ്പ്.
3: എല്ലാ വീട്ടാവശ്യങ്ങൾക്കും അൽജോ ഒപ്പമുണ്ട്.
4: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.

നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. കരുതലോടെ കാലവർഷത്തെ വരവേൽക്കാം. മഴവെള്ളം സുഗമമായി ഒഴുകിപ്പോകാൻ ഓടകളും കനാലുകളും മഴയ്ക്ക് മുൻപ് തന്നെ മാലിന്യങ്ങൾ നീക്കി വൃത്തിയാക്കുക. കാറ്റിലും മഴയിലും ഒടിഞ്ഞു വീഴാൻ സാധ്യതയുള്ളതോ വീടിന് പവർ ലൈനുകൾക്കും മുകളിലേക്ക് നിൽക്കുന്നതോ ആയ മരച്ചില്ലകൾ സുരക്ഷിതമായി വെട്ടിമാറ്റുക. വീടിനകത്തും പുറത്തുമുള്ള ഇലക്ട്രിക് വയറിങ്ങുകൾ സുരക്ഷിതമാണ് എന്ന് ഉറപ്പാക്കുക. മാത്രമല്ല ടോർച്ച്, പവർ ബാങ്ക്, ഒരു ഫസ്റ്റ് എയ്ഡ് കിറ്റ്, സ്ഥിരമായി കഴിക്കുന്ന മരുന്നുകൾ എന്നിവ ഉൾപ്പെടുന്ന ഒരു എമർജൻസി കിറ്റ് എപ്പോഴും കയ്യിൽ കരുതുക. ചിരട്ട, പ്ലാസ്റ്റിക് കപ്പുകൾ, ടയറുകൾ എന്നിവയിൽ വെള്ളം കെട്ടിക്കിടക്കാൻ അനുവദിക്കരുത്. ആഴ്ചയിലൊരിക്കൽ ഡ്രൈഡേ ആചരിച്ച് പകർച്ചവ്യാധികൾ തടയുക. മാത്രമല്ല കിണറുകളിലെ വെള്ളം മലിനമാകാൻ സാധ്യതയുള്ളതിനാൽ മുൻകരുതലായി ക്ലോറിനേഷൻ നടത്തുക. തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം കുടിക്കാൻ ഉപയോഗിക്കുക. മഴക്കാലത്ത് റോഡുകളിൽ അപകട സാധ്യത കൂടുതലാണ്. അതിനാൽ വാഹനങ്ങളുടെ ബ്രേക്ക്, ടയറിന്റെ ഗ്രിപ്പ്, വൈപ്പർ ബ്ലേഡുകൾ എന്നിവ കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. കൂടാതെ മണ്ണിലും വെള്ളത്തിലും ഇറങ്ങി ജോലി ചെയ്യുന്നവർ നിർബന്ധമായും ആരോഗ്യ പ്രവർത്തകരുടെ നിർദ്ദേശപ്രകാരം പ്രതിരോധ മരുന്നുകൾ മുൻകൂട്ടി കഴിക്കുക. കൂടുതൽ മഴയും തണുപ്പും ഏൽക്കാത്ത, കാറ്റിനെ പ്രതിരോധിക്കുന്ന സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് വളർത്തുമൃഗങ്ങളുടെ കൂട് മാറ്റുകയോ അവയെ സുരക്ഷിതമാക്കുകയോ ചെയ്യുക. ഒപ്പം തന്നെ ഔദ്യോഗിക കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ എപ്പോഴും ശ്രദ്ധിക്കുക. മാത്രമല്ല KCB, ഡിസാസ്റ്റർ മാനേജ്മെന്റ് സ്ക്വാഡ് തുടങ്ങിയവയുടെ എമർജൻസി നമ്പറുകൾ ഫോണിൽ സേവ് ചെയ്തു വയ്ക്കുക. ഓർക്കുക, ചെറിയൊരു ജാഗ്രത വലിയൊരു സുരക്ഷിതത്വമാണ്.

മൺട്രോ തുരുത്തിന് നെതർലൻഡിലെ ബെനീസ് നഗരവുമായി ഒരു സാമ്യമുണ്ട് കേട്ടോ. അവിടുത്തെ പോലെ തന്നെ കനാലുകൾ നിറഞ്ഞ വഴിത്താരകൾ ഉള്ളത് കൊണ്ട് സഞ്ചാരികൾ ഇതിനെ ഇന്ത്യയുടെ ഒളിഞ്ഞിരിക്കുന്ന ബെനീസ്, അതായത് ഹിഡൻ ബെനീസ് ഓഫ് ഇന്ത്യ എന്നാണ് വിളിക്കുന്നത്. നഗരത്തിന്റെ ബഹളങ്ങളിൽ നിന്നൊക്കെ മാറി കുറച്ച് പക്ഷികളുടെ ശബ്ദവും കേട്ട് ഒരു ചെറു വള്ളത്തിൽ ഇതിലൂടെ പോകുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ അത് അനുഭവിച്ച് തന്നെ അറിയണം. മൺട്രോ തുരുത്തിൽ പോകുന്നവർ തീർച്ചയായും കാണേണ്ട ഒരു പള്ളിയാണ് ഡച്ച് പള്ളി കേട്ടോ. അഷ്ടമുടി കായലിന്റെ തീരത്ത് 1878 ചുവന്ന ഇഷ്ടികകൾ കൊണ്ട് നിർമ്മിച്ച ഈ പള്ളി ഡച്ച് കേരളീയ വാസ്തുവിദ്യയുടെ മനോഹരമായ ഒരു ഉദാഹരണമാണ്. ചരിത്രവും പ്രകൃതിയും ഒന്നു ചേരുന്ന ഇടം. പിന്നെ മൺട്രോ തുരുത്തിലെ യാത്ര കാഴ്ചകളിൽ മാത്രം ഒതുങ്ങുന്നതല്ല കേട്ടോ, ഇവിടുത്തെ രുചികളും വേറെ ലെവലാണ്. കായലിൽ നിന്ന് അപ്പോൾ തന്നെ പിടിക്കുന്ന കരിമീൻ പൊള്ളിച്ചതും ചെമ്മീൻ ഫ്രൈയും ഒപ്പം നല്ല നാടൻ കള്ളും. കനാലിലൂടെ വള്ളത്തിൽ പോകുമ്പോൾ വഴി നീളയുള്ള ചെമ്മീൻ കെട്ടുകളും കള്ളുചെത്തുകാരെയും ഒക്കെ നമുക്കിവിടെ കാണാം. കാഴ്ചയും വയറുമൊക്കെ ഒരുപോലെ നിറയ്ക്കുന്ന ഒരിടം കൂടിയാണ് മൺട്രോ തുരുത്ത്. സാധാരണ വലിയ ഹൗസ് ബോട്ടുകൾക്ക് ഇവിടുത്തെ ചെറിയ തോടുകളിലേക്ക് കയറാൻ കഴിയില്ല. അതുകൊണ്ട് തുരുത്തിന്റെ ഉൾഭാഗം കാണാൻ കനു അഥവാ ചെറുവള്ളങ്ങളാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. നാട്ടുകാരായ ഗൈഡുകൾ വള്ളം തുഴഞ്ഞ് നമ്മളെ കനാലുകളിലൂടെ കൊണ്ടുപോകും. 2 മണിക്കൂർ യാത്രയ്ക്ക് ബോട്ടിനൊന്നിന് ഏകദേശം 1200 രൂപ മുതൽ 1800 രൂപ വരെയാണ് കേട്ടോ നിരക്ക്. കുറച്ചുകൂടി അഡ്വഞ്ചർ ഇഷ്ടപ്പെടുന്നവർക്കായിട്ട് ഇപ്പോൾ മൺട്രോ തുരുത്ത് കയാക്കിംഗ് സൗകര്യവും ലഭ്യമാണ്. കണ്ടൽ കാടുകൾക്കിടയിലൂടെ സ്വയം തുഴഞ്ഞു പോകുന്ന ഈ അനുഭവം യുവാക്കൾക്കിടയിൽ വലിയ ട്രെൻഡാണ് കേട്ടോ. അതുപോലെ തന്നെ സൈക്കിൾ സവാരി. വള്ളമിറങ്ങിക്കഴിഞ്ഞാൽ തുരുത്തിലെ ചെറിയ ഗ്രാമീണ റോഡിലൂടെ സൈക്കിൾ വാടകയ്ക്കെടുത്ത് യാത്ര ചെയ്യാം. നാട്ടിൻപുറത്തെ വീടുകളും ജീവിതങ്ങളുമൊക്കെ അടുത്തറിയാൻ ഇത് സഹായിക്കും. ഒക്ടോബർ മുതൽ മാർച്ച് വരെയുള്ള മാസങ്ങളാണ് മൺട്രോ തുരുത്ത് സന്ദർശിക്കാൻ ഏറ്റവും മികച്ചത് കേട്ടോ. പ്രകൃതി കൂടുതൽ പച്ചപ്പണിഞ്ഞു നിൽക്കുന്നതും ഈ സമയത്താണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ സഞ്ചാരിയുടെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. എന്നാലും തുടർന്നുകൊണ്ടേയിരിക്കും. കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ട്രേ ഫോം 19 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
1: നമ്മുടെ ദിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ദിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷവാർത്ത, ദിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ദിമോസ് ഫർണിച്ചർ, പുലമൺ കൊട്ടാരക്കര. ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
1: വിമല ഹൃദയ ഇംഗ്ലീഷ് മീഡിയം ആൻഡ് ലിറ്റിൽ ബഡ്സ് പ്ലേ സ്കൂളിലേക്ക് 2026-27 വർഷത്തിലേക്കുള്ള പ്ലേ സ്കൂൾ LKG UKG കൂടാതെ 1 മുതൽ 4 വരെയുള്ള ക്ലാസ്സുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു. വിമല ഹൃദയ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, ലോട്ടസ് റോഡ്, പുലമൺ, കൊട്ടാരക്കര.
2: വേനൽക്കാലം കഴിഞ്ഞെത്തുന്ന കാലവർഷത്തെ വരവേൽക്കാൻ നമുക്ക് തയ്യാറെടുക്കാം. മഴയ്ക്കൊപ്പം എത്തും മാറാ രോഗങ്ങളും, അതിനാൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ മുൻകൂട്ടി ആരംഭിക്കാം. വീടും പരിസരവും ശുചിയാക്കുക, മാലിന്യ സംസ്കരണത്തിൽ ശ്രദ്ധ പുലർത്തുക, കൊതുകുകൾക്ക് പെറ്റുപെരുക്കാനുള്ള സാഹചര്യം ഇല്ലാതാക്കുക, കിണറുകളും ജലാശയങ്ങളും വൃത്തിയാക്കുക, ശുദ്ധമായ കുടിവെള്ളത്തിനുള്ള സാഹചര്യം സൃഷ്ടിക്കുക. രോഗപ്രതിരോധ പ്രവർത്തനം നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് മഴയെത്തും മുമ്പേ ശുചിത്വം ഉറപ്പാക്കാം, സുരക്ഷ ഉറപ്പാക്കി മഴക്കാലം ആസ്വദിക്കാം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
2: Pere Pardons Gold and Diamonds, manufacturers and wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.

0: ആശ്രയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം
1: ആശ്രയ എഫ് എം 90 ഇനി ആകാശവാണി വാർത്തകൾ.

0: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. ഇന്ത്യ ഇന്തോനേഷ്യ ഉഭയകക്ഷി ബന്ധം സമീപകാലങ്ങളിൽ കൂടുതൽ ശക്തിയാർജ്ജിച്ചതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ചലച്ചിത്ര നടൻ സലീംകുമാറിന് കേരളത്തിന്റെ യാത്രാമൊഴി. അനുശോചിച്ച് പ്രധാനമന്ത്രി, മുഖ്യമന്ത്രി അടക്കമുള്ള പ്രമുഖർ. സംസ്ഥാനത്ത് ആലപ്പുഴയിലും കോഴിക്കോടും ഷിഗല്ല രോഗം റിപ്പോർട്ട് ചെയ്തതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. പരിശോധന കർശനമാക്കാൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന് നിർദ്ദേശം. CBSE 12-ാം ക്ലാസ് പരീക്ഷാ പേപ്പറുകളുടെ പുനഃപരിശോധനയ്ക്ക് അപേക്ഷിക്കാൻ അവസരം ഇന്ന് അർദ്ധരാത്രി വരെ. സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ വ്യാപക മഴയ്ക്ക് സാധ്യത. 7 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫ്രഞ്ച് ഓപ്പൺ പുരുഷ സിംഗിൾസിൽ ഇന്ന് കലാശപ്പോരാട്ടം. വാർത്തകൾ വിശദമായി. ഇന്ത്യ ഇന്തോനേഷ്യ സംയുക്ത കമ്മീഷന്റെ 8-ാമത് യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ നടന്നു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും ഇന്തോനേഷ്യൻ വിദേശകാര്യമന്ത്രി സുഗിയോണോയും സംയുക്തമായി യോഗത്തിന് അധ്യക്ഷത വഹിച്ചു. സമീപ വർഷങ്ങളിൽ ഇന്ത്യ ഇന്തോനേഷ്യ സമഗ്ര തന്ത്രപരമായ പങ്കാളിത്തം ശക്തമായ വളർച്ച കൈവരിച്ചതായി ശ്രീ ജയശങ്കർ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. രാഷ്ട്രീയം, പ്രതിരോധം, സുരക്ഷ, സമുദ്ര ഷിപ്പിംഗ്, വ്യാപാരം, ഫിൻടെക്, ആരോഗ്യം, വിദ്യാഭ്യാസം, സാംസ്കാരിക സഹകരണം തുടങ്ങിയ മേഖലകളിൽ വിശദമായ ചർച്ചകൾ നടന്നതായി അദ്ദേഹം വ്യക്തമാക്കി. പ്രിയ നടൻ സലീംകുമാറിന് കേരളം വിടയേകി. വൈകിട്ട് 3:30 എറണാകുളം പറവൂരിലെ വീട്ടുവളപ്പിലാണ് ഭൌതിക ശരീരം സംസ്കരിച്ചത്. മുഖ്യമന്ത്രി വി ഡി സതീശൻ, ഡെപ്യൂട്ടി സ്പീക്കർ ഷാനിമോൾ ഉസ്മാൻ, സിനിമാ സാംസ്കാരിക വകുപ്പ് മന്ത്രി പി സി വിഷ്ണുനാഥ്, എംപിമാരായ ഹൈബി ഈഡൻ, കെ സി വേണുഗോപാൽ, സിനിമാ മേഖലയിലെ സഹപ്രവർത്തകർ തുടങ്ങി ഒട്ടേറെ പേരുടെ സാന്നിധ്യത്തിലാണ് സംസ്കാര ചടങ്ങുകൾ നടത്തിയത്. ഔദ്യോഗിക ബഹുമതികളോടെയായിരുന്നു സംസ്കാര ചടങ്ങുകൾ. പറവൂർ ടൌൺഹാളിലും തുടർന്ന് സ്വന്തം വസതിയിലും ഭൌതികദേഹം പൊതുദർശനത്തിനായി വെച്ചപ്പോൾ ആയിരക്കണക്കിന് ആളുകൾ അന്ത്യോപചാരമർപ്പിക്കാനായി എത്തി. നടൻ സലീംകുമാറിന്റെ നിര്യാണത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചിച്ചു. വൈവിധ്യമാർന്ന അഭിനയ ശൈലിയിലൂടെയും അനശ്വരമായ കഥാപാത്രങ്ങളിലൂടെയും തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച കലാകാരനായിരുന്നു സലീംകുമാറെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. സലീംകുമാറിന്റെ കുടുംബാംഗങ്ങളുടെയും അദ്ദേഹത്തെ സ്നേഹിച്ച അനേകം ആരാധകരുടെയും ഒപ്പമാണ് തന്റെ ചിന്തകളെന്നും ശ്രീ മോദി വ്യക്തമാക്കി. തന്റെ രാഷ്ട്രീയ ബോധ്യത്തിൽ ഒട്ടും വെള്ളം ചേർക്കാത്ത ഒരാളായിരുന്നു അന്തരിച്ച നടൻ സലീംകുമാറെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംഘർഷഭരിതമായ ഏത് സാഹചര്യത്തിലും മലയാളിയെ സാധാരണ നിലയിലേക്ക് എത്തിക്കാനുതകുന്ന നർമ്മബോധം അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്നും മുഖ്യമന്ത്രി അനുസ്മരിച്ചു.
1: ഏത് സംഘർഷനിർഭരമായ സാഹചര്യത്തിലും ഏത് മലയാളിയെയും അവന്റെ സാധാരണ നിലയിലേക്ക് മടങ്ങിയെത്തിക്കാൻ കഴിവുള്ള നർമ്മബോധത്തിനും ഉടമയായിരുന്നു ശ്രീ സലീംകുമാർ. ഞാൻ മത്സരിച്ച എല്ലാ തെരഞ്ഞെടുപ്പുകളിലും എന്റെ ഓഫീസ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് ശ്രീ സലീംകുമാർ. അവസാനമാകുമ്പോൾ പറയും എന്റെ അവകാശമാണെന്ന് പറയും. ഏത് തിളച്ചുമറിഞ്ഞ കാലാവസ്ഥയിലും തന്റെ ഉറച്ച രാഷ്ട്രീയ ബോധ്യത്തിന് ഒട്ടും വെള്ളം ചേർക്കാത്ത ഒരാൾ കൂടിയാണ് എന്റെ സ്നേഹിതരെന്ന് എനിക്ക് അഭിമാനമുണ്ട്.
0: സംസ്ഥാനത്ത് ഷിഗല്ല രോഗം റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ പരിശോധന കർശനമാക്കാൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന് നിർദ്ദേശം നൽകിയതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ആലപ്പുഴ ആറന്മുള ഭാഗത്ത് 123 പേർക്ക് രോഗം വന്നതായാണ് റിപ്പോർട്ട്. കോഴിക്കോട് 3 കുട്ടികൾക്കും രോഗം ബാധിച്ചു. ഈ സാഹചര്യത്തിൽ ഹോട്ടലുകളിലും തട്ടുകടകളിലും പരിശോധന കർശനമാക്കുമെന്നും മന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഹോട്ടലുകൾ, പ്രത്യേകിച്ച് വൃത്തിഹീനമായ തട്ടുകടകൾ ഒരു കാരണവശാലും പ്രവർത്തിക്കാൻ അനുവദിക്കില്ല. വിദ്യാലയങ്ങളിൽ ഉച്ചഭക്ഷണ സാമ്പിൾ, വെള്ളം എന്നിവ പരിശോധിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഒരു മരണം റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ കൂടുതൽ ജാഗ്രതയോടെ മുന്നോട്ട് പോകണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. വയനാട് ജില്ലയിൽ വിദ്യാർത്ഥികൾക്കിടയിൽ ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചതായി ചില മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ ടി രേഖ അറിയിച്ചു. ശാസ്ത്രീയ പരിശോധനകൾ പുരോഗമിക്കുകയാണെന്നും പരിശോധനാ ഫലങ്ങൾ വരാതെ ഇത്തരം തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കരുതെന്നും അവർ വ്യക്തമാക്കി. വയനാട്ടിൽ ഭക്ഷ്യ വിഷബാധയെ തുടർന്ന് സുൽത്താൻ ബത്തേരി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന കോളിയാടി മാർ ബെസേലിയോസ് AUP സ്കൂളിലെ വിദ്യാർത്ഥികളെ കൃഷിവകുപ്പ് മന്ത്രി ടി സിദ്ദിഖ് സന്ദർശിച്ചു. ആശുപത്രി വിട്ട കുട്ടികൾ വീണ്ടും തിരികെ ആശുപത്രിയിലെത്തിയ സാഹചര്യത്തിൽ ഡിസ്ചാർജ് ചെയ്യപ്പെടുന്ന മുഴുവൻ കുട്ടികളെയും നിരീക്ഷിക്കാനുള്ള സംവിധാനമുണ്ടാകണമെന്ന് മന്ത്രി നിർദ്ദേശം നൽകി. മരുന്നുകളുടെ ലഭ്യത പൂർണ്ണമാണെന്ന് മന്ത്രി ഉറപ്പാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: CBSE 12 ക്ലാസ് പരീക്ഷാ പേപ്പറുകളുടെ പുനഃപരിശോധനയ്ക്ക് അപേക്ഷിക്കാനുള്ള അവസരം ഇന്ന് അവസാനിക്കും. ഇന്ന് അർദ്ധരാത്രി വരെ അപേക്ഷ സമർപ്പിക്കാനുള്ള പോർട്ടൽ തുറന്നിരിക്കുമെന്ന് CBSE സമൂഹമാധ്യമത്തിൽ കുറിച്ചു. സംസ്ഥാനത്ത് കാലവർഷം ശക്തിപ്രാപിക്കുന്നു. ബുധനാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ വ്യാപക മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. സംസ്ഥാനത്ത് മഴ ശക്തമാകുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്ത് ദുരന്ത നിവാരണ അതോറിറ്റി പൊതുജനങ്ങൾക്കായി ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. വിശദാംശങ്ങളിലേക്ക്.
3: ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിലും നദീതീരങ്ങളിലും താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറണം. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ അടച്ചുറപ്പില്ലാത്ത വീടുകളിലും മേൽക്കൂര ശക്തമല്ലാത്ത വീടുകളിലും താമസിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം. ശക്തമായ മഴയുള്ളപ്പോൾ നദികളിലോ മറ്റ് ജലാശയങ്ങളിലോ കുളിക്കാനോ മീൻപിടിക്കാനോ മറ്റാവശ്യങ്ങൾക്കോ ഇറങ്ങരുതെന്ന് നിർദ്ദേശമുണ്ട്. അറ്റകുറ്റപ്പണികൾ നടക്കുന്ന റോഡുകളിലും ജാഗ്രത പാലിക്കുക. ജലാശയങ്ങൾ കരകവിഞ്ഞ് ഒഴുകുന്ന ഇടങ്ങളിൽ വാഹനം ഓടിക്കാൻ ശ്രമിക്കരുത്. സ്വകാര്യ പൊതുവിടങ്ങളിൽ അപകടാവസ്ഥയിൽ നിൽക്കുന്ന മരങ്ങൾ, പോസ്റ്റുകൾ, ബോർഡുകൾ തുടങ്ങിയവ മാറ്റി സുരക്ഷിതമാക്കണം.
0: പത്തനംതിട്ട തണ്ണിത്തോട്ടിൽ ശക്തമായി വീശിയടിച്ച കാറ്റിൽ സ്കൂൾ കെട്ടിടത്തിന്റെ മേൽക്കൂര പറന്നുപോയി. തണ്ണിത്തോട് സെന്റ് ബെനഡിക്ടസ് ഹൈസ്കൂളിലാണ് ഉച്ചയ്ക്ക് 12 മണിയോടെ അപകടം ഉണ്ടായത്. ശക്തമായ കാറ്റിൽ കെട്ടിടത്തിന്റെ മുകൾ ഭാഗത്തെ ഷീറ്റുകൾ പാടെ ഇളകി ദൂരേക്ക് തെറിച്ചുപോവുകയായിരുന്നു. കണ്ണൂരിൽ രാവിലെ കനത്ത മഴ ലഭിച്ചു. ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ.ഒ. ശശിധരൻ.
4: താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. ദേശീയപാത 66 ഭാഗമായുള്ള സർവീസ് റോഡുകളിൽ പലയിടത്തും വെള്ളം കയറിയിട്ടുണ്ട്. തളിപ്പറമ്പ് കുപ്പത്ത് CH നഗറിലെ 30 വീടുകളിൽ വെള്ളവും ചെളിയും ഒലിച്ചിറങ്ങി. കടകളിലും വെള്ളം കയറി. വലിയ കുന്നുകളിടിച്ച ഭാഗത്ത് മഴയിൽ മണ്ണിടിഞ്ഞിട്ടുണ്ട്.
0: ഇടുക്കി ജില്ലയിലെ മലയോര മേഖലകളിൽ രാത്രിയാത്രയ്ക്ക് നിരോധനം ഏർപ്പെടുത്തി ജില്ലാ കളക്ടർ. ശക്തമായ മഴ പെയ്യുന്നതിനാലും മലയോര മേഖലകളിൽ മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ സാധ്യത നിലനിൽക്കുന്നതിനാലും ദുരന്ത സാഹചര്യം ഒഴിവാക്കുന്നതിനാണ് നടപടി. രാത്രി 7 മണി മുതൽ രാവിലെ 6 മണി വരെയാണ് നിരോധനം. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് ഫൈനൽ ഇന്ന് പ്രാദേശിക സമയം 3 മണിക്കാണ് മത്സരം. ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരേവ്, ഇറ്റലിയുടെ ഫ്ലാവിയോ കോബോളി എന്നിവരാണ് കലാശപോരാട്ടത്തിൽ മാറ്റുരയ്ക്കുന്നത്. ഇന്നലെ നടന്ന വനിതാ സിംഗിൾസിൽ റഷ്യൻ താരം മിറ ആൻഡ്രേവ കിരീടം അണിഞ്ഞിരുന്നു. ഇന്ത്യ ഇന്തോനേഷ്യ ഉഭയകക്ഷി ബന്ധം സമീപകാലങ്ങളിൽ കൂടുതൽ ശക്തിയാർജ്ജിച്ചതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ചലച്ചിത്ര നടൻ സലീംകുമാറിന് കേരളത്തിന്റെ യാത്രാമൊഴി. അനുശോചിച്ച് പ്രധാനമന്ത്രി, മുഖ്യമന്ത്രി അടക്കമുള്ള പ്രമുഖർ. സംസ്ഥാനത്ത് ആലപ്പുഴയിലും കോഴിക്കോടും ഷിഗല്ല രോഗം റിപ്പോർട്ട് ചെയ്തതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. പരിശോധന കർശനമാക്കാൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന് നിർദ്ദേശം. CBSE 12 ക്ലാസ് പരീക്ഷാ പേപ്പറുകളുടെ പുനഃപരിശോധനയ്ക്ക് അപേക്ഷിക്കാൻ അവസരം ഇന്ന് അർദ്ധരാത്രി വരെ. സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ വ്യാപക മഴയ്ക്ക് സാധ്യത. 7 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫ്രഞ്ച് ഓപ്പൺ പുരുഷ സിംഗിൾസിൽ ഇന്ന് കലാശപോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
5: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
6: You are listening to back-to-back songs on Asrae from 90.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഇനി അറിവും ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
1: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.

0: Right, Carpet. Stay tuned for your favorite celebrity.
1: Hi, hello. Welcome to the exclusive chat show Red Carpet with me, RJ അനാമിക. ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് കുറച്ച് സ്പെഷ്യൽ ആണ് കേട്ടോ. കാരണം മലയാളികളുടെ ഹൃദയം കവർന്ന ഒരു കൊച്ചു ഗായകനാണ് ഇന്ന് റെഡ് കാർപ്പറ്റിൽ എന്നോടൊപ്പം ജോയിൻ ചെയ്യുന്നത്. ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ 2-ലൂടെ വന്ന് തന്റെ യുണീക് വോയിസ് കൊണ്ടും സിംഗിങ് സ്റ്റൈല് കൊണ്ടും നമ്മളെയൊക്കെ അത്ഭുതപ്പെടുത്തിയ മെഗാ ഫൈനലിസ്റ്റ്. യെസ്, സംഗീത ലോകത്തെ ആ റൈസിംഗ് സ്റ്റാർ മറ്റാരുമല്ല നമ്മുടെ പ്രിയപ്പെട്ട ശ്രീഹരിയാണ്. ശ്രീഹരി, വെൽക്കം ടു റെഡ് കാർപ്പറ്റ്.
2: ഹായ്, ഹലോ, നമസ്കാരം. നമസ്കാരം.
1: എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നോ?
2: ഓ, സുഖമായിട്ടിരിക്കുന്നു, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു.
1: ഓക്കെ, അപ്പൊ ശ്രീഹരി, എനിക്ക് ആദ്യം തന്നെ ചോദിക്കാനായിട്ടുള്ളത്, ശ്രീഹരി എന്ന ഗായകന്റെ തുടക്കം എവിടെ നിന്നാണ്? ഈ ഒരു മ്യൂസിക്കിലേക്ക് എത്താനായിട്ടുള്ള ഇൻസ്പിറേഷൻ ആരായിരുന്നു?
2: ഇൻസ്പിറേഷൻ എന്ന് പറയുമ്പോ എന്റെ അമ്മ, ഏട്ടൻ ഇവരെല്ലാം പാടുന്ന ആൾക്കാരാണ്.
1: ഓക്കെ.
2: അതായത് അമ്മ കുട്ടിക്കാലം മുതലേ ഒരു പാടുന്ന ഒരു ആളാണ്. ഇപ്പോ എന്റെ പേര് ശ്രീറാം, കേരള കലാമണ്ഡലത്തിൽ ഇപ്പോ കഥകളി സംഗീതം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഏട്ടനൊക്കെ പാടി കേട്ടിട്ടാണ് ഞാന് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ പാടാൻ തുടങ്ങിയത്. അപ്പോ ഏട്ടന്റെ കൂടെ ക്ലാസ്സിലൊക്കെ, ഏട്ടൻ മ്യൂസിക് ക്ലാസ്സിലൊക്കെ പോകുന്ന സമയത്ത് കൂടെ പോയി അങ്ങനെ കേട്ട് ഏകദേശം പാട്ടൊക്കെ ഈണം പഠിച്ച് അങ്ങനെ പാടാൻ തുടങ്ങിയതാണ്.
1: ഓക്കെ, അപ്പൊ മൊത്തത്തിലൊരു പാട്ട് ഫാമിലി ആണ്. ഏത് വയസ്സ് മുതലായിരുന്നു പാടാനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നേ?
2: ഞാൻ എന്റെ ഒരു ഓർമ്മ പറയുകയാണെങ്കിൽ ഒരു ഞാൻ 2.5 വർഷം മുതലേ ഞാൻ പാട്ട് ചെറുതായിട്ട് പാടാൻ തുടങ്ങുമായിരുന്നു. ഏട്ടൻ ഇങ്ങനെ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ സാറിന്റെ ഒരു ഫൗണ്ടേഷൻ ഉണ്ട് ഞങ്ങളുടെ നാട്ടിൽ തന്നെ. അപ്പോ അതിന്റെ കീഴില് മ്യൂസിക് ക്ലാസ് പഠിപ്പിക്കുന്നുണ്ട്. അതില് ഏട്ടൻ പോയി പഠിക്കുന്ന സമയത്ത് ഏട്ടന്റെ കൂടെ, അതായത് അമ്മയുടെ കൂടെ ഞാൻ പോയി ഏട്ടന്റെ അരികിൽ ഇരുന്നിട്ട് അങ്ങനെ കേട്ട് പഠിച്ചു. അവസാനം ഇവരുടെ ഈ ഒരു അരങ്ങേറ്റത്തിന്റെ ഭാഗമായിട്ട് ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു അരങ്ങേറ്റം.
1: ഓക്കെ.
2: എന്റെ ഒരു വലിയ ഭാഗ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ചെറിയ വയസ്സില് എനിക്ക് അവരോടൊപ്പം ചേർന്നിട്ട് ആ അരങ്ങേറ്റത്തിന് അവിടെ അവരുടെ കൂടെ ഇരുന്ന് പാടാൻ സാധിച്ചു.
1: സാധിച്ചു.
2: അതെ, അന്ന് എടുത്തിരുന്നത് മഞ്ചേരി ടീച്ചറായിരുന്നു.
1: ഓക്കെ.
2: മഞ്ചേരി ടീച്ചറാണ് ശരിക്കും എന്റെ ആദ്യ ടീച്ചറായിട്ട്.
1: ഓക്കെ, ആദ്യത്തെ ഗുരു അല്ലേ?
2: അതെ അതെ.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം
1: പുതുപുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്റ്റഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കോമ്പസ് ഗ്ലോബൽ സ്കൂൾ, വളകം.
2: വീട് റെനോവേഷൻ നടക്കുമ്പോ നിങ്ങൾക്ക് എന്താ ഒരു ടെൻഷൻ ഇല്ലാത്തെ?
3: വർഷങ്ങളുടെ പാരമ്പര്യമുള്ള നമ്മുടെ വയസ് ആഡേഴ്സ് ഉള്ളപ്പോ എന്തിനാ ടെൻഷൻ?
4: ഇനി ടെൻഷൻ വേണ്ട. ഇന്റീരിയർ എക്സ്റ്റീരിയർ പെയിന്റിംഗ്, വാൾപേപ്പേഴ്സ്, വാട്ടർ പ്രൂഫിംഗ്, വുഡ് സൊല്യൂഷൻസ്, കൊട്ടാരക്കരയിൽ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS അടുത്തുണ്ട്.
2: YS ഹാർഡ്വെയർസ്, ട്രിവാൻഡ്രം റോഡ്, പുല്ലമൻ, കൊട്ടാരക്കര. ഫോൺ 9446002151.
4: YS ഉള്ളപ്പോൾ വൈ വറി.
5: അച്ഛ.

0: റെഡ് കാർപ്പറ്റ്.
1: ഇങ്ങനെ കുറച്ച് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾ കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ റെഡ് കാർപ്പറ്റ് വിത്ത് മീ ആർ ജെ അനാമിക. ഇന്നത്തെ റെഡ് കാർപ്പറ്റിൽ എന്റെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത് ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ 2-ലെ മെഗാ ഫൈനലിസ്റ്റ് ആയിട്ടുള്ള ശ്രീഹരിയാണ്. ഇപ്പോ മണിച്ചേട്ടന്റെ ഒരുപാട് പാട്ടുകൾ പാടിയിട്ടുണ്ടല്ലോ. ആ പാട്ടുകൾ പാടുന്ന സമയത്ത് പ്രേക്ഷകർ പറയുന്നത് പാലക്കാട് മണിയൻ എന്നാണ് വിളിക്കാറുള്ളത്. ആ ഒരു വിശേഷണം കേൾക്കുമ്പോ എന്താണ് ശ്രീഹരിയുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന ഒരു ഫീലിംഗ്? എന്താണ്?
2: വളരെ സന്തോഷം. കാരണം ഇത്രയും വലിയൊരു മഹാനടന്റെ പേരിലും എനിക്ക് അറിയപ്പെടാൻ കഴിഞ്ഞതിലധികം സന്തോഷം ഞാൻ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഞാൻ ആ ഒരു റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കുന്ന സമയത്ത് നമ്മുടെ ജഡ്ജസും അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള പല ആളുകളും ഈ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അതായത് മോൻ മണിച്ചേട്ട പാട്ടുകൾ അടിപൊളിയായിട്ട് പാടുന്നുണ്ട്. അപ്പൊ അതൊക്കെ കേൾക്കുമ്പോൾ വളരെയധികം സന്തോഷം. അതായത് മണിച്ചേട്ട പോലുള്ള ആളുടെ ഒരു പേരിൽ ഇന്നും എനിക്ക് അറിയപ്പെടാൻ കഴിഞ്ഞതിന് വലിയൊരു ഭാഗ്യമായിട്ട് കരുതുകയാണ്.
1: ഓക്കെ, ഇപ്പൊ ഒരു ജൂനിയർ കലാഭൂമണി ആണ് എന്നോട് സംസാരിക്കുന്നല്ലേ?
2: അങ്ങനെ പലരും പറയാറുണ്ട്.
1: ഇപ്പൊ മണിച്ചേട്ടന്റെ ഏത് പാട്ട് പാടാനായിട്ടാണ് കൂടുതൽ ഇഷ്ടം?
2: അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ മണിച്ചേട്ടന്റെ പാട്ടുകൾ ഞാൻ കുറച്ചൊക്കെ പാടിയിട്ടുണ്ട്. അതായത് നമ്മുടെ റിയാലിറ്റി ഷോ സമയത്ത് ഞാൻ രണ്ടു മൂന്ന് പാട്ടുകൾ പാടിയിട്ടുണ്ട്. സ്പെഷ്യൽ സോങ്സ് ഒക്കെ വരുന്ന സമയത്ത് പാടിയിട്ടുണ്ട്. അതുകൂടാതെ അത് കഴിഞ്ഞിട്ട് ഏകദേശം അഞ്ച് വർഷത്തോളം ആയി ഞങ്ങളുടെ സീസൺ കഴിഞ്ഞിട്ട്. അപ്പൊ ഈ പല സ്ഥലങ്ങളിലും പ്രോഗ്രാംസിനൊക്കെ പോകുമ്പോ ചില ആളുകളൊക്കെ പ്രേക്ഷകരൊക്കെ പറയും മണിച്ചേട്ടന്റെ എന്നെ പാട്ട്, അതായത് വളയിലിക്കണ കുഞ്ഞവളെ ആ പാട്ട്, പിന്നെ മിന്നാമിനിങ്ങെ, അങ്ങനെയുള്ള കുറച്ചും കൂടി സ്പെഷ്യലായി മണിച്ചേട്ടൻ സ്പെഷ്യൽ ആയിട്ടുള്ള ചില പാട്ടുകളില്ലേ, അതൊക്കെ അങ്ങനെ പാടാൻ പറയും. അപ്പൊ എനിക്ക് അറിയുന്നത് ഞാൻ എനിക്ക് ഫുള്ളായിട്ട് അങ്ങനെ അറിയും, എനിക്ക് അറിയുന്നത് ഞാൻ അവർക്ക് പാടിക്കൊടുക്കും.
1: പാടിക്കൊടുക്കാറുണ്ട്. ഓക്കെ, ആ ഒരു വളകിളിക്കണ കുഞ്ഞോളെ എന്ന പാട്ടൊന്ന് പാടാമോ ലിസണേഴ്സിന് വേണ്ടി?
2: ഓക്കെ. വളകിളിക്കണ കുഞ്ഞോളെ, ചിരി പൊഴിക്കണ മുത്തോളെ, വഴിയരികിൽ പൂത്തു നിൽക്കണ പുന്നാരെ, തനിച്ചിരിക്കണ നേരത്ത് അടുത്തു വന്നവനാരാണ്, അവനൊരിക്കൽ ചൊന്ന കരിയം എന്താണ്, വെയിലു കൊള്ളണ നേരം മഴ തരുന്നവളാര്, മാറ്റുരച്ചൊരു മൈനക്കെന്തിന് പൊന്ന്, ഇളം മാനിനേക്കാൾ നീളമുള്ള കണ്ണ്, വളകിലുക്കണ കുഞ്ഞോളെ, ചിരി പൊഴിക്കണ മുത്തോളെ, വഴിയരികിൽ പൂത്തു നിൽക്കണ പുന്നാരെ, തനി ചിരിക്കണ നേരത്ത് അടുത്തു വന്നവനാരാണ്, അവനൊരിക്കലും ചെന്ന കാര്യം എന്താണ്, പട്ടുപട്ടു മെയ്യടി തൊട്ടു തൊട്ടു പാറടി, മൊട്ടുമൊട്ടു പൂവടി ചുട്ടു ചുട്ടു തേനടി, ചെറുതാരിളങ്കിളി തളിരിളങ്കിളി താമരക്കിളിയേ, ഇനി ഞാൻ നിനക്കൊരു മാലയും കൊണ്ടിട്ട് തേത്തിതകത്തോം, ഉണിയാണ മകളം ചെണ്ട ചെങ്ങിലെ ആലവട്ടവുമായി, ഉന്നെ നാടറിയണ വേലിവട്ടകം തേത്തിതകത്തോം, അല്ലിക്കൊടിയേ ചെല്ലക്കുടമേ, കുറുമ്പി ചക്കര കുത്തിൽ കുത്തിൽ താ താ, വളകിളിക്കണ കുഞ്ഞോളെ, ചിരി പൊടിക്കണ മുത്തോളെ, വടിയരികിൽ പൂത്തു നിൽക്കണ പുന്നാരേ, തനിച്ചിരിക്കണ നേരത്ത് അടുത്തു വന്നവനാരാണ്, അവനൊരിക്കലും ചൊന്ന കരിയം എന്താണ്, വെയില് കൊള്ളണ നേരം മഴ തരുന്നവളാര്, മാറ്റിരഞ്ഞൊരു മൈനക്കെന്തിന് തുന്നെ, ഇളം മാനിനേക്കാൾ നീളമുള്ള കണ്ണ്.
1: അയ്യവ സൂപ്പർ, ശരിക്കും നമ്മുടെ മണിച്ചേട്ടൻ പാടിയ പോലുള്ള ആ ഒരു ഫീല് വന്നിട്ടുണ്ട്. മണിച്ചേട്ടൻ ഒരു ഐക്കോണിക് ആയിട്ടുള്ള പാട്ടാണല്ലേ ഇത്?
2: അതെ അതെ അതെ, സ്പെഷ്യൽ ആയിട്ടുള്ള പാട്ടുകളൊരു പാട്ടാണ്.
1: അത് അടിപൊളി പാട്ട് തന്നെയാണ്. മണിച്ചേട്ടൻ എല്ലാ പാട്ടുകളും നമ്മൾ വീണ്ടും റിപ്പീറ്റ് വാല്യൂ ഉള്ള പാട്ടുകളാണ്. പക്ഷേ ഈ ഒരു പാട്ടിന് പ്രത്യേകിച്ച് ഒരു ഫാൻ ബേസ് ഉള്ള ഒരു പാട്ട് കൂടിയാണല്ലോ.
2: അതെ അതെ, ട്രെൻഡിംഗ് ആയ ഒരു പാട്ടും കൂടി ആയതുകൊണ്ട് എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ള പാട്ടാണ്.

0: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
1: കെട്ടിട നിർമ്മാണം ഇനി ഒരു പ്രശ്നമേ അല്ല. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS മെറ്റൽസ് ഉള്ളപ്പോൾ YS മെറ്റൽസ് ലോകോത്തര നിലവാരമുള്ള സിമന്റ്, സ്റ്റീൽ, GI പൈപ്പ്, റൂഫിംഗ് മെറ്റീരിയൽസ് എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു. YS മെറ്റൽസ്, ട്രിവാൻഡ്രം റോഡ്, പുല്ലമൺ, കൊട്ടാരക്കര. ഫോൺ 9446322151.

0: Red Carpet. Stay tuned for your favorite celebrity.
1: വെൽക്കം ബാക്ക് ടു റെഡ് കാർപ്പറ്റ് വിത്ത് മീ ആർജെ അനാമിക. അപ്പോ ഇന്നത്തെ റെഡ് കാർപ്പറ്റിൽ എന്റെ കൂടെ ഉള്ളത് ഒരു കൊച്ചു ഗായകനാണ് കേട്ടോ. ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ 2-ലൂടെ നമുക്കെല്ലാം ഫെമിലിയർ ആയിട്ടുള്ള പാട്ടുകാരൻ ശ്രീഹരിയാണ്. അപ്പൊ ശ്രീഹരിയോട് ഇനിയും കുറച്ചധികം പാട്ട് വിശേഷങ്ങൾ കൂടി ചോദിക്കാനായിട്ടുണ്ട്. ഇന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്നത്തെ തലമുറ കൂടുതലായിട്ടും ഈ സിനിമ ഗാനങ്ങളിലേക്കും വെസ്റ്റേൺ സംഗീതത്തിലേക്കും ഒക്കെ തിരിയുന്ന ഒരു ടൈമാണ്. അപ്പോ ഈ നാടൻ പാട്ടുകളെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കാനായിട്ട് ശ്രീഹരിയെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ഫാക്ടർ എന്താണ്?
2: നാടൻ പാട്ടുകളെ അങ്ങനെ പറയുകയാണെങ്കിൽ ഞാൻ അടിസ്ഥാനമായിട്ട് അങ്ങനെ അതിലോട്ട് അങ്ങോട്ട് പോയിട്ടില്ല. കാരണം ഞാൻ ആ റിയാലിറ്റി ഷോയിൽ അങ്ങനെ പാടി, അതായത് പാടിയപ്പോ എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെട്ടു. അപ്പൊ കൂടുതലും എന്റെ ഒരു ഇത് വെച്ച് പറയുകയാണെങ്കിൽ അവിടെ എല്ലാ പാട്ടുകളും പാടാൻ സാധിച്ചു. അതായത് മലയാളത്തിലുള്ള ക്ലാസിക്കൽ മോഡിലുള്ള പാട്ടുകളും മെലഡി ടൈപ്പിലുള്ള പാട്ടുകളും അടിച്ചുപൊളി പാട്ടുകളും കൂടെ നാടൻ പാട്ടുകളും ആയിട്ട് അങ്ങനെ ധാരാളം പാട്ടുകൾ പാടാൻ കഴിഞ്ഞു. നാടൻ പാട്ടിന്റെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇങ്ങനെ പോകുന്ന സമയത്ത് കുറെ കലാകാരന്മാരോടൊപ്പം പോയിട്ടും അതിൽ നിന്നും കുറച്ച് കുറച്ച് അറിവുകൾ മാത്രമേ അങ്ങനെ കിട്ടിയതിൽ വളരെയധികം ഭാഗ്യമുണ്ട്.
1: ഭാഗ്യമുണ്ട്. ഇപ്പോ ഫ്യൂച്ചറിലെ ഏത് മ്യൂസിക് ഡയറക്ടറിന്റെ കൂടെ വർക്ക് ചെയ്യാനായിട്ടാണ് ആഗ്രഹം?
2: അങ്ങനെ ചോദിച്ചാൽ നമുക്ക് എപ്പോഴും എല്ലാവരും വെവ്വേറെ രീതികളിലല്ലേ മ്യൂസിക് ചെയ്യുന്നത്.
1: അതെ അതെ. പക്ഷെ ഒരു സ്പെഷ്യലിസ്റ്റ് കാണുമല്ലോ, ഇന്ന ആളുടെ കൂടെ വർക്ക് ചെയ്യണം എന്നൊരു ആഗ്രഹം കാണുമല്ലോ, അങ്ങനെ ഒരാളുണ്ടോ?
2: അങ്ങനെ ഒരാള് പറയുമ്പോൾ ഞാന് ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഗോപി സുന്ദർ സാറിന്റെ ഒരു മൂവിയിലെ സോങ് ആണ് പാടിയത്.
1: ഓക്കെ.
2: തുണ്ട് എന്ന ബിജുമേന സാറിന്റെ സിനിമയില്. അപ്പൊ അത് നമ്മള് ശരിക്കും സ്വപ്നത്തിൽ പോലും വിചാരിക്കാൻ പറ്റാത്തൊരു കാര്യമാണല്ലോ അന്ന് നടന്നത്. അന്ന് ഞാൻ ഒരു സമയമേ എന്ന സോങ് ആണ് പാടിയത്. അപ്പൊ സാറ് വിളിച്ച് അങ്ങനെ ഇങ്ങനെ പാടാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പൊ ഉടനടി ആ ഓക്കെ എന്ന് പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ സ്റ്റുഡിയോ പോയി പാട്ടെടുത്ത്. സാറിന്റെ കൂടെ ഉണ്ടായിരുന്നു. സാറ് കുറെ കാര്യങ്ങൾ പറഞ്ഞു തന്നു. അങ്ങനെ സാറിൽ നിന്നും കുറെ അറിവുകൾ കിട്ടി. അപ്പൊ അതൊക്കെ വലിയൊരു സന്തോഷവും ഭാഗ്യമായിട്ട് ഞാൻ കരുതാണ്. അത്രയും വലിയ മ്യൂസിക് ഡയറക്ടറിന്റെ ഒപ്പം
1: വർക്ക് ചെയ്യാൻ പറ്റുന്നത്,
2: വർക്ക് ചെയ്യാൻ പറ്റിയാലും ഇനിയും പിന്നെ എം ജയചന്ദ്രൻ സാറ്,
1: ഓക്കെ,
2: സാറിന്റെ ജഡ്ജിമെന്റ് ഒക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. അപ്പൊ സാറിൽ നിന്നും കുറെ അറിവുകളൊക്കെ കിട്ടി.
1: അറിവുകളൊക്കെ കിട്ടി. ഓക്കെ. ഇപ്പൊ ഗോപി സുന്ദർ കമ്പോസ് ചെയ്തിട്ടുള്ള ഒരു പാട്ട് പാടിയ സമയത്ത് മറക്കാനാവാത്ത എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ?
2: മറക്കാൻ പറ്റാത്ത എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഞാന് ആ ഒരു സോങ് പാടാൻ വേണ്ടി പോയപ്പോ വേറൊരാളായിരുന്നു, അതായത് സാറിന്റെ ഒരു അസിസ്റ്റന്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. സാറിന് അപ്പോ ഹൈദരാബാദ് എന്തോ ഒരു പ്രോഗ്രാമിന് വേണ്ടി പോയിരിക്കുകയായിരുന്നു. അന്ന് ഞാൻ അവിടെ പോയി പാട്ട് എനിക്ക് കേൾപ്പിച്ചു തന്നു. ഞാൻ ഏകദേശം ഇങ്ങനെ പാടി ചെയ്തു വെച്ചു. സാറ് വിളിച്ചിട്ട് ആ പാട്ടൊക്കെ കേട്ടപ്പോ സാറ് പറഞ്ഞു, ഇവ നന്നായി പാടുന്നുണ്ട്, അടിപൊളിയായിട്ട് പാടുന്നുണ്ട്, അപ്പൊ ഇതിൽ കുറച്ചും കൂടി സംഭവങ്ങൾ കൊണ്ടുവന്നാൽ എന്റെ മനസ്സിൽ കുറച്ച് സംഭവങ്ങളുണ്ട്, അത് അതും കൂടി ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ആ പാട്ട് ഉഗ്രനാവും, അതുകൊണ്ട് അവരോടൊന്ന് വെയിറ്റ് ചെയ്യാൻ പറയൂ, അതായത് ഒരു ദിവസം സ്റ്റേ ചെയ്തിട്ട് പിറ്റേ ദിവസം എത്തിക്കഴിഞ്ഞാൽ എന്റെ ഒപ്പം റെക്കോർഡ് ചെയ്യാം എന്ന് സാറ് പറഞ്ഞിട്ടായിരുന്നു. അപ്പൊ അത് ശരിക്കും പറഞ്ഞ ഒരു മറക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. കാരണം അത്രയും വലിയൊരാളിൽ നിന്നും അങ്ങനെ ഒരു കമന്റ് കേൾക്കുക എന്ന് പറയുമ്പോൾ അതെ വളരെ സന്തോഷമുള്ള ഒരു കാര്യമായിരുന്നു.
1: സിംഗർ ആയിട്ടുള്ള ശ്രീഹരിയാണ് റെഡ് കാർപ്പറ്റിൽ എന്റെ കൂടെ ഉള്ളത്. അപ്പൊ ശ്രീഹരിയോട് ഇനിയും ഒരുപാടധികം പാട്ട് വിശേഷങ്ങൾ ബാക്ക് ടു ബാക്ക് ആയിട്ട് ചോദിക്കാനായിട്ടുണ്ട്. അതിനു മുമ്പായിട്ട് കുറച്ച് മനോഹരമായിട്ടുള്ള പാട്ടുകൾ കേൾക്കാം റെഡ് കാർപ്പറ്റിലൂടെ.

ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. കരുതലോടെ കാലവർഷത്തെ വരവേൽക്കാം. മഴവെള്ളം സുഗമമായി ഒഴുകിപ്പോകാൻ ഓടകളും കനാലുകളും മഴയ്ക്ക് മുൻപ് തന്നെ മാലിന്യങ്ങൾ നീക്കി വൃത്തിയാക്കുക. കാറ്റിലും മഴയിലും ഒടിഞ്ഞു വീഴാൻ സാധ്യതയുള്ളതോ വീടിന് പവർ ലൈനുകൾക്കും മുകളിലേക്ക് നിൽക്കുന്നതോ ആയ മരച്ചില്ലകൾ സുരക്ഷിതമായി വെട്ടിമാറ്റുക. വീടിനകത്തും പുറത്തുമുള്ള ഇലക്ട്രിക് വയറിങ്ങുകൾ സുരക്ഷിതമാണ് എന്ന് ഉറപ്പാക്കുക. മാത്രമല്ല ടോർച്ച്, പവർ ബാങ്ക്, ഒരു ഫസ്റ്റ് എയ്ഡ് കിറ്റ്, സ്ഥിരമായി കഴിക്കുന്ന മരുന്നുകൾ എന്നിവ ഉൾപ്പെടുന്ന ഒരു എമർജൻസി കിറ്റ് എപ്പോഴും കയ്യിൽ കരുതുക. ചിരട്ട, പ്ലാസ്റ്റിക് കപ്പുകൾ, ടയറുകൾ എന്നിവയിൽ വെള്ളം കെട്ടിക്കിടക്കാൻ അനുവദിക്കരുത്. ആഴ്ചയിൽ ഒരിക്കൽ ഡ്രൈഡേ ആചരിച്ച് പകർച്ചവ്യാധികൾ തടയുക. മാത്രമല്ല കിണറുകളിലെ വെള്ളം മലിനമാകാൻ സാധ്യതയുള്ളതിനാൽ മുൻകരുതലായി ക്ലോറിനേഷൻ നടത്തുക. തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം കുടിക്കാൻ ഉപയോഗിക്കുക. മഴക്കാലത്ത് റോഡുകളിൽ അപകട സാധ്യത കൂടുതലാണ്. അതിനാൽ വാഹനങ്ങളുടെ ബ്രേക്ക്, ടയറിന്റെ ഗ്രിപ്പ്, വൈപ്പർ ബ്ലേഡുകൾ എന്നിവ കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. കൂടാതെ മണ്ണിലും വെള്ളത്തിലും ഇറങ്ങി ജോലി ചെയ്യുന്നവർ നിർബന്ധമായും ആരോഗ്യ പ്രവർത്തകരുടെ നിർദ്ദേശപ്രകാരം പ്രതിരോധ മരുന്നുകൾ മുൻകൂട്ടി കഴിക്കുക. കൂടുതൽ മഴയും തണുപ്പുമേൽക്കാത്ത കാറ്റിനെ പ്രതിരോധിക്കുന്ന സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് വളർത്തുമൃഗങ്ങളുടെ കൂട് മാറ്റുകയോ അവയെ സുരക്ഷിതമാക്കുകയോ ചെയ്യുക. ഒപ്പം തന്നെ ഔദ്യോഗിക കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ എപ്പോഴും ശ്രദ്ധിക്കുക. മാത്രമല്ല KCB, ഡിസാസ്റ്റർ മാനേജ്മെന്റ് സ്ക്വാഡ് തുടങ്ങിയവയുടെ എമർജൻസി നമ്പറുകൾ ഫോണിൽ സേവ് ചെയ്തു വയ്ക്കുക. ഓർക്കുക, ചെറിയൊരു ജാഗ്രത വലിയൊരു സുരക്ഷിതത്വമാണ്.

0: റെഡ് കാർപെറ്റ്. Stay tuned for your favorite celebrity.
1: Yes, അങ്ങനെ കുറച്ച് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾ കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ റെഡ് കാർപെറ്റ് വിത്ത് മീ ആർ ജെ അനാമിക. ഇന്നത്തെ റെഡ് കാർപെറ്റിൽ എന്റെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത് ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ 2-ലെ മെഗാ ഫൈനലിസ്റ്റ് ആയിട്ടുള്ള ശ്രീഹരിയാണ്. ഇപ്പോ കോമ്പറ്റീഷനിൽ ഏറ്റവും വെല്ലുവിളി നിറഞ്ഞൊരു പെർഫോമൻസ് ഏതായിരുന്നു ചോദിക്കുകയാണെങ്കിൽ ശ്രീഹരിക്ക് എന്തായിരിക്കും മൈൻഡിലേക്ക് വരിക? ഏത് പാട്ട് പാടിയ സമയത്തായിരുന്നു കുറച്ച് ചലഞ്ചിങ് ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നത്?
2: അങ്ങനെ ഞാൻ ഏകദേശം അങ്ങനെയുള്ള പാട്ടുകളാണ് കൂടുതലും പാടിയിട്ടുള്ളത്.
1: ചലഞ്ച് കേരള പാട്ടുകളായിരുന്നു അല്ലേ?
2: അതെ അതെ, ഞാൻ അത് പഴയ കൂടുതലും ഞാൻ പഴയ പാട്ടുകളാണ് പാടിയിട്ടുള്ളത് ആ ഒരു കോമ്പറ്റീഷനില്. അപ്പോ എന്റെ കൊറേ പാട്ടുകള് നല്ല വൈറലായിട്ടുണ്ടായിരുന്നു. അതായത് എക്സ്പെഷ്യലി ഭഗവാൻ ഭഗവത്ഗീതയിൽ പാടി, ഹൃദയവാഹിനി, അങ്ങനെയുള്ള കൊറേ പാട്ടുകള് ഞാൻ പാടി. ഇപ്പോഴും പലരും കേൾക്കുന്നതും ഇഷ്ടപ്പെടുന്ന കുറച്ച്
1: പാട്ടുകളുണ്ട്.
2: അപ്പോ അതൊക്കെ കുറച്ചും കൂടി ചലഞ്ചിങ്ങായിട്ടുള്ളൊരു പാട്ടാണ്.
1: അപ്പോ
2: അതൊക്കെ വളരെ സന്തോഷം അറിയിക്കുന്ന ഒരു കാര്യമാണ്.
1: ഓക്കെ, എനിക്ക് ശ്രീഹരി പാടിയതിൽ ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് നിൽക്കുന്ന പാട്ട് നമ്മുടെ കല്യാണ രാമൻ എന്ന സിനിമയിലെ ആ ഒരു പാട്ടാണ്. അഫ്സലൊക്കെ ചേർന്ന് പാടിയിട്ടുള്ള പാട്ടാണ്. അപ്പൊ ആ ഒരു പാട്ടൊന്ന് പാടാവോ?
2: ആ ഓക്കെ ഓക്കെ
1: ഓക്കെ.
2: താരണിങ്ങേ തളിരണിങ്ങേ താഴെമുളം കാടുലങ്ങേ, കുങ്കുമക്കുറിയിട്ടു തരാൻ താമസിക്കണതെന്താണ്? അന്തിവയിൽ ചന്തം മയാറായില്ലേ, ചന്ദനക്കുറി തൊട്ടുതരാൻ ആലില തളിരാട തരാൻ, നാളെ നിനക്കളായി കുട്ടിനൊരാളു വരും. ഇനി എന്തിനി അഞ്ചന കണ്ണിൽ തോർന്നു ലയണ തൂമിഴിനെ, നിറമലരിലെ മധുരമെല്ലാം സ്വന്തമല്ലേ. കൈ തുടി താളം തട്ടി തെയ്ത്ത കഥക മേളമിട്ടേ, മരക്കൊമ്പിൽ നിന്നും വാ പെങ്കിളി തൈ, മരക്കൊമ്പിലൊരു തൈ.

0: അയ്യോ സൂപ്പർ, അടിപൊളിയായിട്ട് പാടിട്ടോ.
1: താങ്ക് യു.
0: എനിക്ക് തോന്നുന്നു ശ്രീഹരി പാടിയതിൽ ഏറ്റവും അടിപൊളിയായിട്ടുള്ളൊരു പാട്ടാണ്. മാത്രല്ല യൂട്യൂബിലൊക്കെ ട്രെൻഡിങ്ങിൽ കയറിയിട്ടുള്ള വൈറൽ ആയിട്ടുള്ള ഒരു പാട്ട് കൂടിയായിരുന്നു അല്ലേ ഇത്?
1: അതെ അതെ.

0: Red Carpet. Stay tuned for your favorite celebrity.
1: Welcome back to Red Carpet with me, RJ Anamika. അപ്പോ ഇന്നത്തെ റെഡ് കാർപ്പറ്റിൽ എന്റെ കൂടെ ഉള്ളത് ഒരു കൊച്ചു ഗായകനാണ് കേട്ടോ. ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ 2-ലൂടെ നമുക്ക് എല്ലാം ഫെമിലിയർ ആയിട്ടുള്ള പാട്ടുകാരൻ ശ്രീഹരിയാണ്. അപ്പൊ ശ്രീഹരിയോട് ഇനിയും കുറച്ചധികം പാട്ട് വിശേഷങ്ങൾ കൂടി ചോദിക്കാനായിട്ടുണ്ട്. ഈ ടോപ്പ് സിംഗർ വേദിയില് ഏറ്റവും കൂടുതൽ പ്രചോദനം നൽകിയ ജഡ്ജ് ആരായിരുന്നു ശ്രീഹരി?
2: അയ്യോ, അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജഡ്ജസ് എല്ലാം ചേഞ്ചിങ് ആയിട്ടാണ് വരാറ്. കൂടുതലായിട്ട് എം ജി സാറ്, അതുപോലെ തന്നെ എം ജെ സാറ്, ദീപക് ദേവ് സാറ്, മധു സാറ്, അനുരാധ മാം, ബിന്നി മാം, അതുപോലെ തന്നെ ശ്രീനിവാസ് സാറ്, അങ്ങനെ പലരും വരാറുണ്ട്. രാഹുൽ രാജ് സാറ്, ഇവരൊക്കെ വരാറുണ്ട്. അപ്പോ അവരിൽ നിന്നൊക്കെ കുറെ അറിവുകള് കിട്ടി അവരുടെ മുമ്പിൽ പാടാൻ കഴിഞ്ഞതിൽ തന്നെ
1: വലിയൊരു
2: ഭാഗ്യമാണ്. അതെ, സന്തോഷമായിട്ട്
1: സന്തോഷമായിട്ടിരിക്കുകയാണ്. ഓക്കെ, ഇപ്പൊ ഫൈനലിസ്റ്റ് ആയി എന്നുള്ള ആ ഒരു മൊമെന്റ് വരുന്ന സമയത്തുണ്ടല്ലോ, എന്തൊക്കെയായിരുന്നു മൈൻഡിലൂടെ കടന്നു പോയിട്ടുണ്ടായിരുന്നത്? ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ 2-ലെ ഫൈനലിസ്റ്റ് ആണ് എന്ന് അറിയുമ്പോൾ ഉള്ള ആ ഒരു മൊമെന്റ് എങ്ങനെയായിരുന്നു?
2: അപ്പോ ശരിക്കും ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല അങ്ങനെ ഒരു ഘട്ടത്തിലേക്ക് ഞാൻ കേറും എന്ന് എനിക്കൊരു ഒട്ടും പ്രതീക്ഷയുണ്ടായിരുന്നില്ല. അപ്പോ അതിനോടൊക്കെ എനിക്ക് പറയാനുള്ളത് എന്നെ സ്നേഹിച്ചും സപ്പോർട്ട് ചെയ്തുമായിട്ടുള്ള കുറേ ആളുകളുണ്ട്. അതായത് എന്നെ ആ സമയത്ത് ഏകദേശം 2.5 വർഷം ഞങ്ങളുടെ ഈ ഒരു റിയാലിറ്റി ഷോ ഉണ്ടായിരുന്നു. ഈ 2.5 വർഷവും എന്നെ സപ്പോർട്ട് ചെയ്തും അതുപോലെ തന്നെ സഹായിച്ചും ഇടയ്ക്കിടയ്ക്ക് കോണ്ടാക്ട് ചെയ്തിട്ടുള്ള പലരും ഉണ്ട്. അതായത് എന്നെ സ്നേഹിക്കുന്ന, എന്റെ പാട്ടുകളെ സ്നേഹിക്കുന്ന എല്ലാ ആരാധകർക്കൊണ്ടുമാണ് ഞാന് ആ ഒരു സന്നിധിയിലേക്ക് എത്തിയത്.
1: എത്തിയിട്ടുണ്ടായിരുന്നു.
2: അവരുടെ സപ്പോർട്ട് കൊണ്ടാണ്.
1: സപ്പോർട്ട് കൊണ്ടാണ്. ഇപ്പോ മണിച്ചേട്ടന്റെ പാട്ടുകളും പാടിയിട്ടുണ്ട്, വേടന്റെ പാട്ടുകളും പാടിയിട്ടുണ്ട്. ഇപ്പോ ഈ രണ്ട് പാട്ടുകൾ പാടുന്ന സമയത്ത് കിട്ടുന്ന ഒരു ഫീൽ എങ്ങനെയാണ്, ഡിഫറെന്റ് ആയിട്ട് ശ്രീഹരിക്ക് തോന്നിയിട്ടുള്ളത്?
2: അല്ല, ഇത് രണ്ടും വേറെ റേഞ്ച് ആണല്ലോ.
1: അതെ,
2: പാട്ടുകള് പാടുന്ന രീതിയും പാട്ടും വേറെ റേഞ്ച് ആണ്.
1: അതെ അതെ.
2: അതുപോലെ തന്നെ ഞാൻ ഇപ്പോ ഏകദേശം 4 സിനിമകളിൽ പാടി. അതിൽ എന്റെ ഫസ്റ്റ് മൂവി ഞാൻ അവിടെ നിൽക്കുന്ന സമയത്ത് തന്നെയായിരുന്നു, ഓപ്ഷനിൽ നിൽക്കുന്ന സമയത്ത് തന്നെയായിരുന്നു ഫസ്റ്റ് മൂവി. സ്റ്റേഷൻ 5 എന്ന ഇന്ദ്രൻ സാറിന്റെ ഒരു മൂവി ആയിരുന്നു. അപ്പോ അതില് എനിക്ക് സോങ് ആയിട്ട് കിട്ടിയത് ഈ വേടൻ ചേട്ടന്റെ പാട്ട് തന്നെയായിരുന്നു. നീർനിലങ്ങളിൽ അടിമയാരുടമയാർ എന്ന സോങ് തന്നെയായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. റാപ്പിംഗ് സോങ് ആയിരുന്നു അത് അതിൽ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ എന്റെ ഫസ്റ്റ് സോങ് വേണം ചേട്ടന്റെ പാട്ട് തന്നെ എനിക്ക് ഒരു മൂവിയിൽ പാടാൻ കഴിഞ്ഞതിൽ സന്തോഷം. അതെ അതെ.
1: ഓക്കെ, ആ ഒരു പാട്ടൊന്ന് പാടാമോ?
2: നീർനിലങ്ങളിൽ നടുമയാരുടമയാര് നിലങ്ങളായിരം വേലിയിൽ തിരിച്ചതാര് തിരിച്ച വേദിയിൽ കുലം മുടിച്ചത് എത്ര പേര് മുതുകു കൂഞ്ഞി തലകൾ താണുമിനിയും എത്ര നാള്. നീർനിലങ്ങളിൽ നടുമയാരുടമയാര് നിലങ്ങളായിരം വേലിയിൽ തിരിച്ചതാര് തിരിച്ച വേദിയിൽ കുലം മുടിച്ചത് എത്ര പേര് മുതുകു കൂഞ്ഞി തലക താണുമിനി എത്ര നാള്. രാത്രി പകലാക്കി പണിയെടുത്ത് നടുപൊടിഞ്ഞ് ചോര നീരാക്കി നീര് മുഴുവൻ വറ്റി പറഞ്ഞ് നാട് നഗരമാക്കി കൂടുകൂടാരമാക്കി മണ്ണ് പൊന്നാക്കി പൊന്നിനെ കന്യമാക്കി പൊന്നു കേട്ടവൻ പിടഞ്ഞു വീണ് ചോര തുപ്പി നീതി കേട്ടവൻ ഇരുട്ടറയിൽ തലതപ്പി പൊന്നു നീതിയും വിളിച്ചെടുത്ത ഭൂമിയും വിളിച്ചു കേണ സ്വാമിയും വെളിച്ചമുള്ള ഭാവിയും നീ നേടിയില്ല എങ്കിലും നീ വാടിയില്ല അഗ്നിയിൽ കുരുത്ത് കണ്ണീരാടിയിൽ കുളിച്ചു തുണ്ടു മണ്ണിനായി കൊതിച്ചു മണ്ണ് നിന്നെ ചതിച്ച് പിന്നിൽ ആരോ കളിച്ച് നീതി പണ്ടേ മരിച്ച് പണ്ടേ മരിച്ച് പണ്ടേ മരിച്ച് സോങ് വരുന്നത്. അത് എന്റെ ഇപ്പൊ വോയിസ് ചേഞ്ച് ആയിട്ട് മുമ്പ് പാടിയ പാട്ടാണ്, ഫസ്റ്റ് ആയിട്ട് ഞാൻ പാടിയ പാട്ടാണ്. അപ്പോ അതുമായിട്ട് നല്ല ഡിഫറൻസ്
1: ഉണ്ട്. ഇപ്പൊ നമ്മള് വേടന്റെ പാട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ ഭയങ്കര അധികം മൂർച്ചയുള്ള വരികളാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ ഒരു പാട്ടിൽ നമുക്കത് ശരിക്കും എടുത്തറിയാൻ പറ്റുന്നുണ്ട്.
2: അതെ അതെ.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: റെഡ് കാർപെറ്റ്. Stay tuned for your favorite celebrity.
1: Yes, അങ്ങനെ കുറച്ച് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾ കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ റെഡ് കാർപെറ്റ് വിത്ത് മീ ആർ ജെ അനാമിക. ഇന്നത്തെ റെഡ് കാർപെറ്റിൽ എന്റെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത് ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ 2-ലെ മെഗാ ഫൈനലിസ്റ്റ് ആയിട്ടുള്ള ശ്രീഹരിയാണ്. ഈ ഫാൻസിൽ നിന്ന് ലഭിച്ച റെസ്പോൺസില് ഏറ്റവും അത്ഭുതപ്പെടുത്തിയിട്ടുള്ള ഒരു മെമ്മറി ഉണ്ടെങ്കിൽ അതെന്തായിരുന്നു? ഇപ്പോ ഒരുപാട് ഫാൻസ് ഉണ്ടായിരിക്കില്ല, ഒരുപാട് പാട്ടുകൾ പാടിയിട്ടുണ്ട്. സോ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു മൊമെന്റ് ഏതായിരിക്കും ശ്രീഹരി?
2: അങ്ങനെ ചോദിച്ചാൽ എനിക്ക് ഞാൻ ഈ ആ ഷോയിലുള്ളപ്പോൾ എനിക്ക് അങ്ങനെ അധികം മനസ്സിലായില്ല, എനിക്ക് ഇത്രയേറെ എന്റെ പാട്ടുകൾ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഉണ്ട് എന്ന് എനിക്ക് അത്ര അറിയണ്ടായിരുന്നില്ല ആ ഷോയിൽ നിൽക്കുന്ന സമയത്ത്. അത് കഴിഞ്ഞ് ഞാൻ ഈ നമ്മുടെ നാട്ടിൻ പ്രദേശങ്ങളിലും അതുപോലെ തന്നെ പല ഇടങ്ങളിലുമായിട്ട് ഷോ ചെയ്യുന്ന സമയത്താണ് നമ്മുടെ ഓരോ അമ്മമാര്, കൂടുതൽ അമ്മമാരാണ് എന്നോട് എന്റെ അടുത്ത് വരാറ്. അപ്പൊ അമ്മമാരൊക്കെ വന്ന് മോനെയും മോന്റെ പാട്ടുകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, എല്ലാ പാട്ടുകളും ഇഷ്ടമാണ്, സ്പെഷ്യലി മണിച്ചേട്ടന്റെ പാട്ടുകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, ഞങ്ങൾ എപ്പോഴും ആ ടിവിയിൽ കാണും, ഭയങ്കര ഇഷ്ടമാണ് പാട്ടൊക്കെ എന്ന് എല്ലാ അമ്മമാരും എന്റെ അടുത്ത് പറയാറുണ്ട്.
1: അപ്പൊ
2: അതൊക്കെ ശരിക്കും പറഞ്ഞാൽ മറക്കാൻ പറ്റാത്ത കുറെ അനുഭവങ്ങളായിട്ട് മാറിയിരിക്കുകയാണല്ലോ. അതുപോലെ തന്നെ ഞാൻ ആ നിൽക്കുന്ന സമയത്ത് എന്റെ ഒരു ബർത്ത്ഡേക്ക് എന്റെ ഫാൻസ് എല്ലാവരും കൂടി ഒരു ഗിഫ്റ്റായിട്ട് കാറാണ് ഗിഫ്റ്റായിട്ട് മേടിച്ചത്.
1: അത് ഭയങ്കര ഒരു സർപ്രൈസിംഗ് ആയി പോയല്ലേ?
2: അതെ അതെ, എനിക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, ശ്രീഹരിക്കോട്ടന്റെ ലോകം പറഞ്ഞിട്ടുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പ്. അപ്പൊ അതിലുള്ള മെമ്പേഴ്സും മറ്റ് എല്ലാ ഗ്രൂപ്പിലുള്ള മെമ്പേഴ്സ് എല്ലാവരും കൂടി എനിക്ക് ആ സമയത്ത് ഗിഫ്റ്റ് ആയിട്ട് അവിടെ ആ ഷോയിൽ വന്നിട്ട് തന്നെ ഗിഫ്റ്റ് തരികയാണ് ചെയ്തത്.
1: ഓക്കെ, അത് ഭയങ്കര ഒരു അച്ചീവ്മെന്റ് ആയിരുന്നു അല്ലേ?
2: അതെ അതെ അതെ അതെ.
1: ഇപ്പോ ടോപ്പ് സിംഗർ കഴിഞ്ഞുള്ള ശ്രീഹരിയുടെ ജീവിതത്തിൽ വന്ന ഏറ്റവും വലിയ മാറ്റം എന്താണ്? എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ ആ ഒരു ടോപ്പ് സിംഗർ ഷോ കഴിഞ്ഞിട്ട്?
2: മാറ്റം ശരിക്കും പറഞ്ഞ പാട്ടിൽ തന്നെയാണ് മാറ്റം വന്നിട്ടുള്ളത് തന്നെ. കാരണം മുമ്പ് പാടിയ പോലെയുള്ള രീതിയിലേ അല്ല ഞാനിപ്പോ പാടുന്നത്. മുമ്പ് നമുക്ക് അങ്ങനെ ഈ പാട്ടിനെ കുറിച്ച് അധികം അറിവില്ലാത്തതുകൊണ്ട് അധികം വേദികൾ കിട്ടാത്തത് കൊണ്ടും അങ്ങനെ നമ്മള് സാധാരണ ഒരാള് മൂളിപ്പാട്ട് ആരും മൂളിപ്പാട്ട് പാടി പോവല്ലോ, എല്ലാവരും മൂളിപ്പാട്ട് പാടുന്ന ആൾക്കാരാണ്. അപ്പൊ ആ ഒരു രീതിയിൽ ഞാനത് എടുത്തിട്ടുള്ളു. ബട്ട് ഞാൻ ഈ റിയാലിറ്റി ഷോ കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ ആ സമയത്ത് നമുക്ക് അവിടെ ജഡ്ജസും അതുപോലെ തന്നെ നമ്മളെ പാട്ട് പിടിപ്പിക്കുന്ന ഗ്രൂമേഴ്സും അവരുടെ നിന്നൊക്കെ പാട്ടിന്റെ കുറെ കാര്യങ്ങളും കുറെ അറിവുകളും എങ്ങനെ ഒരു പാട്ട് പാടാം, എങ്ങനെ ആ ഒരു പാട്ടിനെ ഡെവലപ്പ് ചെയ്യാം എന്നുള്ളതൊക്കെ കുറെ അറിവുകൾ നമുക്ക് അവരിൽ നിന്ന് കിട്ടും. അതുപോലെ അങ്ങനെ ഒരു പാട്ട് നമുക്ക് ഏത് രീതിയിൽ പാടണം എന്ന് നമുക്ക് ഇപ്പോ മനസ്സിലാകും. അതൊക്കെ അവരുടെ ആ ഒരു അറിവ് കൊണ്ട് തന്നെ ആണ്
1: കിട്ടിയതാണ്. ഓക്കെ, ഇപ്പൊ സംഗീതത്തിനപ്പുറം ശ്രദ്ധ കൊടുക്കുന്ന മറ്റേതെങ്കിലും ഫീൽഡ് ഉണ്ടോ?
2: ഞാനിപ്പോ പ്ലസ് ടുവിലാണ് പഠിക്കുന്നത്.
1: ഓക്കെ,
2: കേരളശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഞാൻ ഇപ്പൊ പഠിക്കുന്നത്. കൊമേഴ്സ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോ എന്റെ ഒരു പാട്ട് മുമ്പോട്ട് കൊണ്ടുപോവാ, അതിനോടൊപ്പം

0: ഫ്രണ്ട്സ് കാരെ എന്നെ വിളിച്ചു, അതുപോലെ പഠിക്കുന്നത് കൂടെ പഠിക്കുന്നവരായാലും അല്ലാത്തവരായാലും കുറെ പേര് എന്നെ ഫ്രണ്ട്സ് വിളിച്ച് ഇങ്ങനെ കളിയാക്കാറുണ്ട്. അതായത് സെലിബ്രിറ്റി അല്ലേ, സെലിബ്രിറ്റിയുടെ കൂടെ ഒരു ഫോട്ടോ കിട്ടുമോ, ഒരു സൈൻ കിട്ടുമോ എന്നൊക്കെ ചോദിച്ചു അങ്ങനെ കളിയാക്കുന്ന രീതിയിൽ അങ്ങനെ ചെയ്യും. അതൊക്കെ നമുക്ക് കാരണം അങ്ങനെ അങ്ങനെ ആയിട്ടും അവര് ഓർമ്മിക്കുന്നുണ്ടല്ലോ എന്നുള്ളൊരു സന്തോഷമാണ് നമുക്കുള്ളത്. അതെ അതെ.
1: ഇപ്പൊ പ്ലസ് ടുവിലാണല്ലേ പഠിക്കുന്നത്?
0: ആ ഇപ്പൊ പ്ലസ് ടുവിലാണ് ഞാൻ പഠിക്കുന്നത്. എന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് സ്കൂൾ.
1: ഓക്കെ. അപ്പൊ ക്ലാസ്സും ഈ ഒരു പാട്ടും ഒക്കെ എങ്ങനെ മാനേജ് ചെയ്തുകൊണ്ട് പോകുന്നു? കുറച്ച് ബുദ്ധിമുട്ടുണ്ടോ?
0: ഇപ്പോ ഞാന് സ്കൂളിലേക്ക് പോകാറുണ്ട്. അധികം പ്രോഗ്രാംസ് എടുത്തിട്ടില്ല, കാരണം പ്ലസ് ടു ആയതുകൊണ്ട് ഞാൻ അധികം പ്രോഗ്രാംസ് എടുത്തിട്ടില്ല. കുറെ വന്നിട്ടുണ്ട്, നേരത്തെ കൂട്ടി കുറെ വന്നിട്ടുണ്ട്. അപ്പോ നേരെ ഓപ്പോസിറ്റ് ആണ് എന്റെ സ്കൂൾ. അപ്പൊ അതുകൊണ്ട് എനിക്ക് അധികം സമയമൊന്നും വൈകില്ല.
1: സമയം വേണ്ട, പെട്ടെന്ന് എത്താല്ലേ?
0: അതെ അതെ, പെട്ടെന്ന്. എന്റെ വീട് നേരെ റോഡ്, അത് കഴിഞ്ഞ സ്കൂൾ, അങ്ങനെയാണ് എന്റെ.
1: ഓക്കെ. അപ്പൊ തൊട്ടടുത്തുള്ള സ്കൂള് നോക്കി ജോയിൻ ചെയ്തതാണോ?
0: ആ, എനിക്ക് അറിയുന്ന, എനിക്ക് മുമ്പും അറിയുന്ന ടീച്ചേഴ്സും എല്ലാവരും ആണ്. അപ്പോ കുറച്ചും കൂടി സപ്പോർട്ടീവ് ആവുമല്ലോ വിചാരിച്ചിട്ടാണ് ഞാൻ ഈ സ്കൂളില് ചേർന്നത്.
1: സിംഗർ ആയിട്ടുള്ള ശ്രീഹരിയാണ് റെഡ് കാർപ്പറ്റിൽ എന്റെ കൂടെ ഉള്ളത്. അപ്പൊ ശ്രീഹരിയോട് ഇനിയും ഒരുപാടധികം പാട്ട് വിശേഷങ്ങൾ ബാക്ക് ടു ബാക്ക് ആയിട്ട് ചോദിക്കാനായിട്ടുണ്ട്. അതിനു മുമ്പായിട്ട് കുറച്ച് മനോഹരമായിട്ടുള്ള പാട്ടുകൾ കേൾക്കാം റെഡ് കാർപ്പറ്റിലൂടെ.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: Red Carpet. Stay tuned for your favorite celebrity.
1: Welcome back to Red Carpet with me, RJ Anamika. അപ്പോ ഇന്നത്തെ റെഡ് കാർപ്പറ്റിൽ എന്റെ കൂടെ ഉള്ളത് ഒരു കൊച്ചു ഗായകനാണ് കേട്ടോ. ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ 2-ലൂടെ നമുക്ക് എല്ലാം ഫെമിലിയർ ആയിട്ടുള്ള പാട്ടുകാരൻ ശ്രീഹരിയാണ്. അപ്പൊ ശ്രീഹരിയോട് ഇനിയും കുറച്ചധികം പാട്ട് വിശേഷങ്ങൾ കൂടി ചോദിക്കാനായിട്ടുണ്ട്. ഇപ്പോ ശ്രീഹരിയുടെ ലൈഫിലെ ഏറ്റവും കൂടുതൽ താങ്ക്സ് പറയാനുള്ള ഒരു വ്യക്തി ആരായിരിക്കും? ലൈഫിൽ ഇത്രയും നാളത്തെ ഒരു ജേർണിയിൽ ഏറ്റവും കൂടുതൽ നന്ദി പറയാൻ തോന്നുന്ന ഒരു വ്യക്തി ആരായിരിക്കും?
2: ഏറ്റവും കൂടുതൽ നന്ദി പറയാൻ കുറെ പേരുണ്ട്. കാരണം ഒരുപാട് പേര് എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഒരുപാട് പേര് ധാരാളം അറിവുകൾ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ആദ്യം പറയാനുള്ളത് ദൈവത്തോടാണ് നന്ദി. കാരണം ഇത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റി തന്നതിലും അതുപോലെ തന്നെ ഈ ഒരു നിലയ്ക്ക് എത്തിച്ചതിലും വളരെയധികം സന്തോഷം. അതുപോലെ തന്നെ എന്റെ പ്രിയപ്പെട്ട അച്ഛനും അമ്മയും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്, ഞങ്ങളെ രണ്ടുപേരെയും അപ്പൊ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം ഞാൻ ഈ ഒരു വേദിയിലേക്ക് വരാൻ തന്നെ കാരണം അമ്മയും അച്ഛനും തന്നെയാണ്. പിന്നെ ഏട്ടനും, ഏട്ടന്റെ ഒരു പ്രാണസഖി എന്ന സോങ്ങിലൂടെയാണ് ഞാൻ ഓഡീഷനിൽ പങ്കെടുത്തുന്നതന്നെ. ഏട്ടനാണ് എനിക്ക് ആ സോങ് പഠിപ്പിച്ചു തന്നത്. അപ്പോ അവരോടൊക്കെയാണ് ആദ്യം നന്ദി പറയാനുള്ളത്. പിന്നീട് എന്നെ കുറെ സപ്പോർട്ട് ചെയ്തവരും സ്നേഹിച്ചവർക്ക് എല്ലാവർക്കും
1: നന്ദിയുണ്ട്. ഒരു നീണ്ട ലിസ്റ്റ് ഉണ്ട് പറയാനല്ലേ, ഒരാളൊന്നും ഒതുങ്ങത്തില്ല. ഇപ്പോ ആനപ്പറമ്പിലെ വേൾഡ് കപ്പ്, സ്റ്റേഷൻ 5, തുണ്ട് തുടങ്ങിയ സിനിമകളിലൊക്കെ പാടിയിട്ടുണ്ടല്ലോ. ഇതിൽ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള പാട്ട് ഏത് സിനിമയിൽ പാടിയപ്പോഴായിരുന്നു?
2: അങ്ങനെ ചോദിച്ചാൽ സെക്കൻഡ് മൂവി ആയിട്ട് ഞാനും ആനപ്പറമ്പിലെ വേൾഡ് കപ്പാണ്. അതായത് നമ്മുടെ ജെയിംസ് ബിജോ സാറായിരുന്നു അതിലെ മ്യൂസിക് ഡയറക്ടർ. അപ്പൊ സാറിന്റെ കൂടെ എനിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. അതിൽ ഞാൻ ഏകദേശം രണ്ട് പാട്ടുകൾ പാടി. അതെ, ഒന്ന് പന്തുമായി ദൂരെ, അത് ഫ്രണ്ട്സ് ആയിട്ട് ഒരു ഞങ്ങള് പാടിയിണ്ടായിരുന്നു. അത് കൂടാതെ ഒരു പാട്ടും കൂടി ഞാൻ പാടി. പിന്നെ അതില് തീമിംഗ് ആയിട്ടുള്ള സോങ്സിനൊക്കെ വോക്കല് കൊടുക്കാൻ കഴിഞ്ഞു. അപ്പോ അതിനൊക്കെ സാറിന്റെ കൂടെ അങ്ങനെ ഒരു ഷോയും അതുപോലെ തന്നെ റെക്കോർഡിങ്ങും ചെയ്യാൻ പറ്റിയതിൽ സന്തോഷം.

0: റെഡ് കാർപെറ്റ്. Stay tuned for your favorite celebrity.
1: Yes, അങ്ങനെ കുറച്ച് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾ കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ റെഡ് കാർപെറ്റ് വിത്ത് മീ ആർ ജെ അനാമിക. ഇന്നത്തെ റെഡ് കാർപെറ്റിൽ എന്റെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത് ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ 2-ലെ മെഗാ ഫൈനലിസ്റ്റ് ആയിട്ടുള്ള ശ്രീഹരിയാണ്. ഇപ്പൊ ഇതുവരെ പാടിയ പാട്ടുകളിൽ ഹൃദയത്തോടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു പാട്ട് ഏതായിരിക്കും?
2: ഫേവറേറ്റ് പാട്ട് എന്നല്ല,
1: പാട്ടുകളാണെങ്കിൽ
2: ഞാന് അത് ഫേവറേറ്റ് പാട്ടെന്ന് പറയുകയാണെങ്കിൽ തന്നെ പഴയ പാട്ടുകളാണ് എനിക്ക് കൂടുതലും ഇഷ്ടമായിട്ട് വരുന്നത്. ഞാനിപ്പോ ഏത് ഷോയില് പാടുകയാണെങ്കിലും ഫസ്റ്റ് പാട്ട് ഞാന് നമ്മുടെ വാൽക്കണ്ണാടി എന്ന ചിത്രത്തില് മധുബാല സാറ് പാടിയിട്ടുള്ള അമ്മയമ്മ എന്ന സോങ് ആണ്. അപ്പൊ അത് ഫസ്റ്റ്, അതായത് ഞാൻ ഒരു പ്രോഗ്രാമിലേക്ക് പോകുമ്പോ ഫസ്റ്റ് പാടുന്ന പാട്ട് അതാണ്. അപ്പൊ ആ ഒരു രീതിയിൽ എനിക്കത് വളരെ ഫേവറബിൾ ആയിട്ടുള്ളതും അതുപോലെ തന്നെ വളരെ ഇഷ്ടപ്പെട്ട ഒരു പാട്ട് കൂടിയാണ്.
1: ഇപ്പോ സിനിമയിൽ പാടുന്നതും സ്റ്റേജിൽ ലൈവ് ആയിട്ട് പാടുന്നതും തമ്മിൽ ഏതാണ് കുറച്ചുകൂടെ ചലഞ്ചിങ് ആയിട്ട് തോന്നിയിട്ടുള്ളത്? ഏതായിരുന്നു
2: സ്റ്റേജിൽ പാടുക?
1: കാരണം ഒരുപാട് ഓഡിയൻസിനെ നമ്മൾ സ്പോട്ടിൽ കാണുമല്ലേ ചെയ്യുന്നത്, അതുകൊണ്ടാണോ?
2: അല്ല, അതുണ്ട്. അത് മാത്രമല്ല, നമുക്ക് ആ സമയത്ത് നമ്മൾക്ക് ഇന്ററാക്ട് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം പലരും പല രീതിയിൽ പല പാട്ടുകൾ പറയും. അപ്പൊ എല്ലാം നമുക്ക് പാടിക്കൊടുക്കണമെന്നുണ്ടാവും, പക്ഷെ ചിലത് നമുക്ക് അറിയുന്നുണ്ടാവില്ല. അപ്പൊ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് കൊറേ ആളുകളായിട്ട് കൊറേ സ്നേഹം പങ്കുവെക്കേണ്ടി വരും. അപ്പൊ അങ്ങനെ ശരിക്കും പറഞ്ഞ പ്രോഗ്രാമുകളിലൊക്കെ പോകുന്ന സമയത്ത് ഏകദേശം എല്ലാവരും പറയുന്ന, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പാട്ടുകളാണ് ഞാൻ കൂടുതലായിട്ടും പാടാറുള്ളത്. അതുകൊണ്ട് അതുപോലെ തന്നെ എല്ലാവർക്കും ഇപ്പോ ഇതുവരെ പ്രോഗ്രാം നടത്തിയ എല്ലാവർക്കും നല്ലൊരു അഭിപ്രായമാണ്, സ്നേഹമാണ് എല്ലാവർക്കും. അതിൽ വളരെയധികം സന്തോഷവും നന്ദിയും എല്ലാവരോടും അറിയിക്കുകയാണ്.
1: ബേസിക്കലി ഇൻട്രോവേർട്ട് ആണോ എക്സ്ട്രോവേർട്ട് ആണോ ശ്രീഹരി?
2: ഇത് രണ്ടിന്റെ ഇടയിൽ
1: ആംബിവേർട്ട് ആണ്.
2: അതെ, ഇൻട്രോവേർട്ട് എന്ന് പറയാൻ അങ്ങനെ പറ്റില്ല, എന്നാ എക്സ്ട്രോവേർട്ട് ആണെന്നും പറയാനും പറ്റില്ല. നമുക്ക് അതായത് പേഴ്സണലി, അതായത് അറിയുന്ന പേഴ്സണലി മാത്രമല്ല, നമ്മൾ കുറച്ചുകൂടി അറ്റാച്ച്ഡ് ആവുന്ന സമയത്ത് നമ്മൾ നമ്മുടെ തനിസ്വരൂപം എടുക്കും പറയില്ലേ, അതുപോലെ. മറിച്ച് നമ്മള് പുതുതായി കാണുന്ന ഒരാളോട് നമ്മൾ അങ്ങനെ ഒരു രീതിയില്
1: കുറച്ചുകൂടെ ഒരു ഡിസ്റ്റൻസ് ഒക്കെ ഇട്ട് മാന്യമായിട്ട് സംസാരിക്കും.
2: അതെ അതെ, നമ്മൾ കുറച്ചുകൂടി അറ്റാച്ച്ഡ് ആവും. പലരും ഉണ്ട്, കുറെ പേരായിട്ട് ഞാൻ അങ്ങനെ ഇടപഴകിയിട്ടുണ്ട്, അറ്റാച്ച്ഡ് ആയിട്ടുണ്ട്. അപ്പോ അവരോടൊക്കെ അവർക്കൊക്കെ അറിയാം ഞാൻ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് എന്ന്. കാരണം കുറച്ചും കൂടി ഫ്രണ്ട്ലി ആവും, അതായത് കുറച്ചും കൂടി ഇടപെട്ട് കഴിഞ്ഞാൽ എന്ത് കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നതും അതുപോലെ തന്നെ അങ്ങനെയുള്ള കുറെ ഹാപ്പിനെസ് മൊമെന്റ് ഒക്കെ കിട്ടും.
1: ഓക്കെ, അടുത്തതായിട്ട് ലൈഫിൽ നേടണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വലിയ ഡ്രീം ഉണ്ടെങ്കിൽ അതെന്തായിരിക്കും?
2: ഇങ്ങനെ പറയുകയാണെങ്കിൽ എനിക്ക്, അല്ല സീക്രട്ട് ആയിട്ട് ഒന്നുമില്ല, ഇതുവരെ സീക്രട്ട് ആയിട്ട് ഒന്നുമില്ല. അപ്പോ അങ്ങനെ പറയുകയാണെങ്കിൽ എനിക്ക് ഇഷ്ടം ഒരു മ്യൂസിക് ഡയറക്ടർ ആവണം എന്നുള്ളതായിരുന്നു എനിക്ക് ഇഷ്ടം. അതായത് മ്യൂസിക്കും വോക്കലിസ്റ്റും അതുപോലെ തന്നെ മ്യൂസിക് ഡയറക്ഷനുമാണ് എനിക്ക് ഇഷ്ടം. അതിലൂടെ എനിക്ക് കോൺസെർട്ടുകൾ നടത്തുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്.
1: ഇഷ്ടമാണ്.
2: അതെ അതെ.
1: ഓക്കെ, അപ്പൊ രണ്ടും പാട്ട് പാടണം, അതിന്റെ കൂടെ തന്നെ മ്യൂസിക് കമ്പോസ് ചെയ്യണം അല്ലേ?
2: അതെ അതെ.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കേൾക്കാൻ കുതിച്ച ഹിന്ദി ഗാനങ്ങളുമായി യാദീൻ എല്ലാ ഞായറാഴ്ചയും രാത്രി 9 മണി മുതൽ 11 മണി വരെ നിങ്ങളുടെ സ്വന്തം ആശ്രയ FM 90.

0: Red Carpet. Stay tuned for your favorite celebrity.
1: Welcome back to Red Carpet with me, RJ Anamika. അപ്പോ ഇന്നത്തെ റെഡ് കാർപ്പറ്റിൽ എന്റെ കൂടെ ഉള്ളത് ഒരു കൊച്ചു ഗായകനാണ് കേട്ടോ. ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ 2-ലൂടെ നമുക്ക് എല്ലാം ഫെമിലിയർ ആയിട്ടുള്ള പാട്ടുകാരൻ ശ്രീഹരിയാണ്. അപ്പൊ ശ്രീഹരിയോട് ഇനിയും കുറച്ചധികം പാട്ട് വിശേഷങ്ങൾ കൂടി ചോദിക്കാനായിട്ടുണ്ട്. വേടന്റെ ഒരു പാട്ട് വീണ്ടും പാടാനായിട്ടൊരു അവസരം ലഭിക്കുകയാണെങ്കിൽ ഏത് പാട്ടായിരിക്കും ചൂസ് ചെയ്യാ ശ്രീഹരി?
2: അങ്ങനെ ചോദിച്ചാൽ മറ്റേ ഈ ഒരു പടം ഉണ്ടല്ലോ, അയ്യോ ഏതാ പടം, കടലമ്മ സോങ് ഇല്ലേ?
1: ആ ഓക്കെ ഓക്കെ, കൊണ്ടൽ സിനിമയ്ക്കകത്തെ പാട്ടല്ലേ?
2: അതെ അതെ, കൊണ്ടൽ കൊണ്ടൽ.
1: ഓക്കെ, ആ ഒരു പാട്ടൊന്ന് പാടാമോ?
2: ആ ഓക്കെ ഓക്കെ
1: ഓക്കെ.
2: കടലമ്മ കരഞ്ഞല്ലേ പെട്ടത്, കണ്ണീരെല്ലാം കണ്ടതെല്ലാം കട്ടത്, കരയല്ല കടലല്ല കണ്ടത്, കടലിന്റെ മക്കളാ കടലിന്റെ, കടലമ്മ കരഞ്ഞല്ലേ പെട്ടത്, കണ്ണീരെല്ലാം അവളല്ലേ കട്ടത്, കരയല്ല കടലല്ല കണ്ടത്, കടലിന്റെ മക്കളാ കടലിന്റെ, ഉപ്പ് കാറ്റിൽ മീനും മണക്കും, നടുക്കടലിന് കൊണ്ട കാത്തുകൊണ്ട് ചോറ മണക്കും, നാളെ കരകണുമോ അതോ ഇരയാകുമോ, കടലിൻ വെള്ളത്തിൽ വരച്ചൊരു വരയാകുമോ, മനം തന്നെ ഉന്നം ബലവാങ്ങ്യവനോ, അവൻ തന്നെ മനൻ ഇനി നായകനോ, ഉള്ള കള്ളാക്കി വെള്ളത്തിൽ നാവികനോ, കട്ടുമരക്കഥനോ പെരുകടൽ കരനോ, ഇന്ന് വലയിൽ കുടുങ്ങുന്നത് മീനാണോ അതോ ഞാനാണോ, കടൽ മീനാണോ നാളെ കര പോയി ചേരുന്നത് നീയാണോ അതോ ഞാനാണോ, നീയാണോ ഞാനാണോ ആരാണോ?
1: ഓക്കേ, താങ്ക് യു, അടിപൊളി കേട്ടോ, സൂപ്പർ. ഇടയ്ക്ക് വേടന്റെയൊക്കെ ആ ഒരു ടച്ച് ഒക്കെ വരുന്നുണ്ട്, ശരിക്കും വേടം പാടി പോലുള്ള ഫീൽ ഒക്കെ തോന്നിയിട്ടുണ്ട്. താങ്ക് യു.
2: ഓ താങ്ക് യു.
1: ഓക്കെ, നമുക്ക് ഇനി കുറച്ച് റാപ്പിഡ് ഫയർ ക്വസ്റ്റ്യൻസിലേക്ക് കടന്നാലോ?
2: ആ ഓക്കെ ഓക്കെ.
1: ഞാൻ ചോദിക്കും, പെട്ടെന്ന് പെട്ടെന്ന് ആൻസർ പറയണേ.
2: ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള
1: ചോദ്യം, സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം ഉള്ളൂ, ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ഇവിടെ എടുക്കാറില്ല. ഓക്കെ, മണിച്ചേട്ടൻ ഓർ വേടൻ?
2: മണിച്ചേട്ടൻ.
1: സ്റ്റേജ് ഷോ ഓർ സ്റ്റുഡിയോ റെക്കോർഡിംഗ്?
2: സ്റ്റേജ് ഷോ.
1: നാടൻ പാട്ട് ഓർ സിനിമാ പാട്ട്?
2: സിനിമാ സോങ്സ്.
1: ഏറ്റവും കൂടുതൽ റിക്വസ്റ്റ് വരുന്നൊരു പാട്ട്?
2: ഹൃദയവാഹിനി.
1: ഹൃദയവാഹിനി. ഓക്കെ, ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു പാട്ട്?
2: മറക്കാൻ പറ്റാത്ത പാട്ട്.
1: പോരട്ടെ, സമയം പോകുന്നു, മണിക്കുട്ടി ഓടിക്കൊണ്ടിരിക്കുന്നു.
2: മറക്കാൻ പറ്റാത്ത പാട്ട് എന്ന് പറഞ്ഞോ, ഭഗവാൻ ഭഗവഗീതയെ പാടി.
1: ഓക്കെ, ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സംഗീത സംവിധായകൻ?
2: എ ആർ റഹ്മാൻ.
1: എ ആർ റഹ്മാൻ. ഓക്കെ, സംഗീതം ഇല്ലായിരുന്നെങ്കിൽ ശ്രീഹരി ആരാകുമായിരുന്നു?
2: ടീച്ചർ.
1: ഓക്കെ ടീച്ചർ, അപ്പൊ ഭാവിയിൽ ഒരു ടീച്ചറാണ് എന്നോട് സംസാരിക്കുന്നത് അല്ലേ? ആഗ്രഹമുണ്ട്. ഓക്കെ, പെട്ടെന്നൊരു സൂപ്പർ പവർ കിട്ടുകയാണെങ്കിൽ ആദ്യം എന്തായിരിക്കും ചെയ്യാം?
2: സൂപ്പർ പവർ കിട്ടുവാണെങ്കിൽ ഞാൻ ആദ്യം പറക്കും. എനിക്ക് ട്രാവലിംഗ് ഭയങ്കര
1: ഇഷ്ടമാണ്.
2: ആ ഒരു സ്ഥലങ്ങളിലേക്ക് നമ്മൾ
1: യാത്ര. ഓക്കെ, ഒഴിവ് സമയത്ത് യാത്രകൾ ചെയ്യാനായിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം?
2: മൂന്നാർ.
1: മൂന്നാർ. ഓക്കെ, ശ്രീഹരിക്ക് ഏറ്റവും കൂടുതൽ പേടിയുള്ള ഒരു കാര്യം എന്താണ്? ചെയ്യാനായിട്ട് കുറച്ച് പേടിയുള്ള ഭയമുള്ള ഒരു കാര്യം ഉണ്ടെങ്കിൽ അതെന്തായിരിക്കും?
2: ഭയമുള്ള കാര്യം കോപ്പി അടിക്കുക.
1: കോപ്പി അടിക്കുക, അതാണ് ഭയം.
2: അതെനിക്ക്
1: പേടിയാണ്. അപ്പൊ ഇതുവരെ കോപ്പി അടിച്ചിട്ടില്ലേ ജീവിതത്തിൽ?
2: ഇതുവരെ അടിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അത് ചെയ്യുന്നവരെ കണ്ടാലും പേടിയാണ്, ചെയ്യാനും ഒരു മടിയാണ്.
1: അപ്പൊ നല്ലവനായ ഉണ്ണിയാണോ?
2: അങ്ങനെ പറയാം,
1: അങ്ങനെ വേണമെങ്കിൽ പറയാം അല്ലേ. ഓക്കെ, ഇഷ്ടപ്പെട്ട ഗായകൻ ദാസേട്ടൻ ഓർ എസ് പി ബി?
2: ഓ, അങ്ങനെ
1: ചോദിച്ചാണ്.
2: രണ്ടുപേരും ലെജൻസ് അല്ലേ?
1: ലെജൻസ് ആണ്, പക്ഷെ ഒരു പൊടിക്ക് കൂടുതൽ ആരെയാണ് കുറച്ചുകൂടി ഇഷ്ടം?
2: യേശുദാസ് ഓർ എസ് പി ബി?
1: എസ് പി ബി.
2: യേശുദാസ്.
1: ഓക്കെ, ശ്രീഹരി ഒറ്റ വാക്കിൽ എങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യും?
2: എന്നെ ഒറ്റ വാക്കിൽ ഡിസ്ക്രൈബ് ചെയ്യാം?
1: ഒറ്റ വാക്കിൽ ശ്രീഹരി എന്ന് പറയുമ്പോ പെട്ടെന്ന് പാവാണോ ഭയങ്കരനാണോ അങ്ങനെയുള്ള നമ്മുടെ മനസ്സിലേക്ക് വരുന്നൊരു കാര്യം കാണൂല, എങ്ങനെയായിരിക്കും ശ്രീഹരി? പാവാണ്. ഞാൻ പാവായിട്ടുള്ള കൊച്ചാണ് അല്ലേ. ഓക്കെ, അപ്പൊ നമ്മുടെ റാപ്പിഡ് ഫയർ ക്വസ്റ്റ്യൻസ് ഇവിടെ വൈൻഡ് അപ്പ് ആണ്. ഫൈനലി എനിക്ക് ചോദിക്കാനായിട്ടുള്ളത് ഞാൻ ഒട്ടുമിക്ക എല്ലാ ആൾക്കാരോടും ചോദിക്കുന്നൊരു കാര്യമാണ്, ഈ ഒരു പാട്ടിന്റെ ഫീൽഡിലേക്ക് കടന്നു വരുന്ന ഒരുപാട് അല്ലെങ്കിൽ കടന്നു വരാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കും, അവർക്ക് ശ്രീഹരിയുടെ ഈ ഒരു ലൈഫ്, ഈ ഒരു പാട്ടിന്റെ ജേർണിയിൽ നിന്നും കൊടുക്കാൻ പറ്റുന്ന ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു അഡ്വൈസ് എന്തായിരിക്കും?
2: എക്സ്പീരിയൻസ് ഒന്നും
1: ഇല്ല, ജേർണി ഉണ്ടായിരുന്നല്ലോ.
2: ഞാനും ഇനി അപ്കമിങ് ആവുന്ന ഒരു സിംഗർ തന്നെയാണ്, അപ്പോ അവരോട് ഞാൻ ഉൾപ്പെടുന്നു. കാരണം ഈ ഒരു മ്യൂസിക് എന്ന് പറയുന്നത് നമുക്ക് പഠിച്ച് പഠിച്ച് തീരാത്തൊരു കാര്യമാണ്, ഒരു ലെസൺ ആണ്, ഒരു ചാപ്റ്റർ ആണ്. അപ്പോ ഇത് എത്രത്തോളം നമുക്ക് പഠിക്കാൻ കഴിയുന്നുവോ അത്രത്തോളം ഇത് നമ്മളെ എന്താണ് ഉയർച്ചയിലേക്ക് കൊണ്ടുപോവുക മാത്രമേ ചെയ്യുള്ളൂ.
1: തീർച്ചയായിട്ടും.
2: അപ്പോ എല്ലാവരോടും പറയാനുള്ളത് ഓരോരുത്തർക്കും ഓരോ കഴിവുണ്ടാവും. കുറെ പേർക്ക് ഡാൻസ് കളിക്കാൻ ഉണ്ടാവും, സിംഗിങ് ആയിരിക്കും, മറ്റ് രചനകളായിരിക്കും, ചിത്രം അങ്ങനെയുള്ള ഡ്രോയിങ്സ് അങ്ങനെയുള്ള പല കഴിവുകളും ഉള്ള ആൾക്കാരുണ്ട് നമുക്ക്. അപ്പോ അവര് അതിൽ നിന്നും, അതായത് വിദ്യാഭ്യാസം മാത്രമല്ലാതെ അവരുടെ ഉള്ളിലുള്ള കഴിവ് കൂടി തെളിയിച്ച് അതിലും ഡെവലപ്പായി അറിയപ്പെടുന്ന പല കലാകാരന്മാരായി മാറട്ടെ, അവരുടെ കൂടെ എനിക്ക് നിൽക്കാനും വേദി പങ്കിടാനൊക്കെ കഴിയട്ടെ എന്ന് എല്ലാവരും ആശംസിക്കുകയാണ്.
1: ആശംസിക്കുകയാണ്. ഓക്കെ, അപ്പോ ശ്രീഹരി നമ്മുടെ ഈ ഒരു റെഡ് കാർപെറ്റ് എന്ന സെലിബ്രിറ്റി ചാറ്റ് ഷോയിലേക്ക് വന്നതിൽ ഒരുപാട് സന്തോഷം. നല്ല ഫണ്ണായിരുന്നു ശ്രീഹരിയോട് സംസാരിക്കാനായിട്ട്. ഒരുപാട് പാട്ട് വിശേഷങ്ങൾ പറഞ്ഞു. അപ്പോ ശ്രീഹരിയുടെ ആഗ്രഹം പോലെ തന്നെ പാട്ടിനോടൊപ്പം തന്നെ നല്ലൊരു മ്യൂസിക് കമ്പോസർ ആകാനായിട്ട് സാധിക്കട്ടെ. ഇനിയും ഒരുപാട് മനോഹരമായിട്ടുള്ള പാട്ടുകൾ നമുക്ക് സമ്മാനിക്കാൻ സാധിക്കട്ടെ. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.
2: താങ്ക് യു.

നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഇജോ എന്നൊരു കഥാപാത്രമുണ്ട് ഈ സിനിമയിൽ. മുഴുവൻ പേര് ഇമ്മാനുവൽ ജോൺ എന്നാണ്. സുനിൽ എന്ന പുതിയ നടനാണ് ഇജോ ആയി വരുന്നത്. ഇജോയും അച്ചുവുമായുള്ള സൗഹൃദത്തിന്റെ വളർച്ച ഒരു ഗാനത്തിലൂടെയാണ് കാണിക്കുന്നത്. പ്രണയത്തിനും സൗഹൃദത്തിനും ഇടയ്ക്കുള്ള നേർത്ത അതിർവരമ്പിലൂടെയാണ് ഈ ഗാനത്തിന്റെ യാത്ര. അതിസൂക്ഷ്മമായാണ് രാജസാർ ഇതിന് സംഗീതമൊരുക്കിയത്. ഈണത്തോടൊപ്പം അദ്ദേഹത്തിന്റെ മനസ്സിൽ അറിയാതെ കടന്നുവരുന്ന വാക്കുകളും ഭാവവും നിങ്ങൾക്കിതിൽ കേൾക്കാം.